പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലക്കാട് മാടമ്മന ശങ്കരനാരായണൻ നമ്പൂതിരി പയ്യന്നൂർ.

അപരീക്ഷ ന കർത്തവ്യം, കർത്തവ്യം സുപരീക്ഷ ച. നചേത് ഭവതി സന്താപോ ബ്രാഹ്മണ്യാ ന കുലാ യഥാ. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നന്നായി ചിന്തിച്ചു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ചാടിക്കയറി ഒന്നും തന്നെ ചെയ്യരുത്. അല്ലെങ്കിൽ കീരിയെ കൊന്ന ബ്രാഹ്മണ സ്ത്രീയെ പോലെ സങ്കടപ്പെടേണ്ടി വരും. പഞ്ചതന്ത്രത്തിലെ ഒരു കഥയാണ് ഉദാഹരണമായി കവി ഇവിടെ പറയുന്നത്. ഒരിക്കൽ ഒരു ബ്രാഹ്മണ സ്ത്രീ പുഴയിൽ കുളിക്കാൻ പോകാൻ ഒരുങ്ങി. മകൻ കുഞ്ഞാണ്, തൊട്ടിലെ സുഖമായ ഉറക്കത്തിലാണ്. ഭർത്താവ് പൂജാകാര്യങ്ങൾക്ക് പുറത്തു പോയിരിക്കുന്നു. എന്തു ചെയ്യും, ആരെ കാവലേൽപ്പിച്ചു പോകും എന്ന് ചിന്തിച്ചപ്പോഴാണ് വീട്ടിൽ വളർത്തുന്ന കീരിയുടെ കാര്യം ഓർമ്മയിലെത്തിയത്. കീരിയെ വിളിച്ച് കുട്ടിയെ നോക്കാൻ പറഞ്ഞ് ബ്രാഹ്മണ സ്ത്രീ കുളിക്കാൻ നദിയിലേക്ക് പോയി. കുഞ്ഞിന് കാവലിരുന്നു കീരി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വിഷസർപ്പം എവിടെ നിന്നോ ഇഴഞ്ഞ് അകത്ത് കയറി കുഞ്ഞിനടുത്തെത്തി. കീരി ഉടനെ ആ സർപ്പത്തെ കൊന്ന് കടിച്ചു മുറിച്ചിട്ടു. എന്നിട്ട് പടിക്കൽ പോയി അമ്മയെ കാത്തിരുന്നു. ബ്രാഹ്മണ സ്ത്രീ കുളിച്ചു വരുമ്പോൾ കണ്ടത് മുഖത്ത് മുഴുവൻ ചോരയുമായി പടിക്കലിരിക്കുന്ന കീരിയെയാണ്. താൻ പോയ തക്കത്തിന് കീരി കുഞ്ഞിനെ കടിച്ചു മുറിച്ച് തിന്നിരിക്കുന്നു എന്ന് കരുതി ഒരു കമ്പെടുത്ത് കീരിയെ അടിച്ചു കൊന്നു. ശേഷം അകത്തു പോയി നോക്കിയപ്പോഴോ വിഷസർപ്പം ചോരയിൽ കുളിച്ച് കിടക്കുന്നതും കുട്ടി തൊട്ടിൽ സുഖമായി ഉറങ്ങുന്നതും കണ്ടു. കാര്യങ്ങൾ മനസ്സിലാക്കി ആ സ്ത്രീ വളരെയധികം സങ്കടപ്പെട്ടു. ഇതാണ് കഥ. അതിനാലാണ് കവി പറയുന്നത്, ഏതൊരു കാര്യവും കേട്ട ഉടനെ ചാടിക്കയറി പ്രതികരിക്കരുത്. സത്തും അസത്തും വേർതിരിച്ചറിഞ്ഞ് മാത്രം പ്രവർത്തിക്കുക. കാള പറ്റുന്ന കേട്ട ഉടനെ കയറെടുക്കുന്നത് പോലെ എന്നൊക്കെയുള്ള ചൊല്ലുകളൊക്കെ ഇത്തരത്തിലുള്ളതാണ്. കാള പ്രസവിക്കുമോ എന്ന് ചിന്തിക്കാനെങ്കിലും ഒരു നിമിഷം എടുക്കുക. സഹസാവിധീത ന ക്രിയാം, ഏത് കാര്യങ്ങളും പെട്ടെന്ന് വേണ്ട. വിമർശ കാരണം, കാരണങ്ങൾ അറിഞ്ഞ് തെറ്റും ശരിയും വേർതിരിച്ചിട്ട് മതി. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പല ആൾക്കാരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ക്ഷമ എന്നൊന്നില്ല. വേണ്ടതിനെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ സുഭാഷിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപരീക്ഷ ന കർത്തവ്യം, കർത്തവ്യം സുപരീക്ഷ ച. നചേത് ഭവ

0: ആലക്കാട് മാടമന ശങ്കരനാരായണൻ നമ്പൂതിരി പയ്യന്നൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ സച്ചിദാനന്ദന്റെ കവിത എഴുത്തച്ഛൻ എഴുതുമ്പോൾ, തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഉത്സവമേളം, ഇതിൽ കൂഞ്ഞാറ കുറുത്തിയമ്മയെക്കുറിച്ച് കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരുകസേര, ഇതിൽ ദൈവത്താറിനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരുവട്ടം കൂടി, നാടകനേരത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നാടകം പടുകാലപ്പാട്ട്. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഉത്സവമേളം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ, ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സച്ചിദാനന്ദന്റെ കവിത എഴുത്തച്ഛൻ എഴുതുമ്പോൾ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സച്ചിദാനന്ദന്റെ കവിത എഴുത്തച്ഛൻ എഴുതുമ്പോൾ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പാഠപുസ്തകം അധ്യാപകനായിരിക്കണം. മഹാത്മാഗാന്ധി.

0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് മെയ് 6, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 6 വർഷത്തിലെ 126-ാം ദിനമാണ്. ഇന്നാണ് ലോക ആസ്മ ദിനം. 2007 മെയ് 6 കെനിയൻ എയർവേയ്സിന്റെ ബോയിങ് വിമാനം കാമറൂണിൽ തകർന്നു വീണ് 9 മലയാളികളടക്കം 114 യാത്രക്കാർ മരിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ വിക്ടർ ഗ്രിഗ്നാർഡ്, മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര ശാഖയ്ക്ക് തുടക്കം കുറിച്ച ലോകവിഖ്യാത മനഃശാസ്ത്രജ്ഞൻ, മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് തുടങ്ങിയവരുടെ ജന്മദിനവും 1911 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് കവിയും നാടകകൃത്തുമായ മോറിസ് മെറ്റർലിങ്ക്, സുപ്രസിദ്ധനായ അമേരിക്കൻ ബാലസാഹിത്യകാരൻ എൽ ഫ്രാങ്ക് ബോം, മലയാള സാഹിത്യകാരനായ ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന KM മാത്യു, മലയാളത്തിലെ അറിയപ്പെടുന്ന ശാസ്ത്ര സാഹിത്യകാരന്മാരിൽ ഒരാളായ PK കേശവൻ നായർ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 6
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു. ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം: സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. എതിർമുന്നണികളിലെ ചെറുകക്ഷികളുടെ പിന്തുണയോടെ മന്ത്രിസഭയുണ്ടാക്കാൻ തമിഴക വെട്രിക്കഴകം TVK ശ്രമം നടത്തിയതോടെ 7 പതിറ്റാണ്ടിന് ശേഷം തമിഴ്നാട്ടിൽ കൂട്ടുകെട്ടി സർക്കാരിന് വഴിയൊരുങ്ങി. TVK അഭ്യർത്ഥിച്ചതോടെ പിന്തുണ നൽകാമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചു. പശ്ചിമബംഗാളിൽ നടന്നത് വോട്ട് കൊള്ളയാണെന്നും താൻ തോറ്റിട്ടില്ലെന്നും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി. കാളിഘട്ടിലെ വസതിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് മമത നിലപാട് അറിയിച്ചത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ തോറ്റ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി രാജി സമർപ്പിക്കാതിരിക്കുകയെന്ന അപൂർവസ്ഥിതിവിശേഷത്തിന് പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിക്കുകയാണ്. May 7 സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ ചടുലമായ നീക്കങ്ങൾ. പാർട്ടിക്കുള്ളിൽ പിന്തുണ ഉറപ്പിക്കാനും പാർട്ടിക്ക് പുറത്ത് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ പിന്തുണക്കുന്ന ക്യാമ്പുകൾ നടത്തുന്നത്. സർക്കാർ രൂപവൽക്കരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസുനിക്, ട്രഷറർ അജി മാക്കൻ എന്നിവരെ നിയോഗിച്ചു. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും ക്യാൻറ്റീനുകളും ഇന്ന് അടച്ചിടും. ഓൺലൈൻ ഭക്ഷണ വിതരണം നിർത്തിവെച്ചും പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിൽ 937 ഹെക്ടർ സംരക്ഷിത വനഭൂമി കൂടി ഖനനത്തിന് നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകി. ന്യൂയോർക്കിൽ തിങ്കളാഴ്ച നടന്ന ലോക ഫാഷൻ മേളയ്ക്ക് വീണ്ടും ചുവപ്പ് പരവത അനുവരിച്ച് കേരളം. ഫാഷൻ ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന മെഡ്ഗാല 2026 കേരളത്തിലൊരുക്കിയ പരവതാനി തിളങ്ങിയത്. ഫാഷൻ ഈസ് ആർട്ട് എന്ന ആശയത്തിൽ നടക്കുന്ന മേളയിൽ അതേ തീമിൽ നിന്ന് തന്നെയാണ് പരവതാനിയും. വടക്കേ പോയലൂരിൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്കേറ്റു. വടക്കേ പോയലൂരിലെ കല്ലുപറമ്പത്ത് താമസിക്കുന്ന മുഹമ്മദ് ഷഹദിലിനാണ് പരിക്കേറ്റത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കയ്യിലെടുത്ത വസ്തു പെട്ടെന്ന് പൊട്ടുകയായിരുന്നു. കക്കാട്ട് കിണർപ്പണിക്കേട് മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. ചെമ്പിലോട് മുതുകുറ്റി കോരമ്പേത്ത് വീട്ടിൽ C രാഗേഷാണ് മരിച്ചത്. ബീഹാറിൽ സമ്രാട്ട് ചൗധരിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭയുടെ വികസനം നാളെയുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ഉൾപ്പെടെ പങ്കെടുക്കും. വോട്ടെണ്ണലിന് പിന്നാലെ പശ്ചിമബംഗാളിൽ വ്യാപക ആക്രമണം. ബി ജെ പിയുടെയും തൃണമൂലിന്റെയും ഓരോ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പല സ്ഥലങ്ങളിലും തൃണമൂൽ ഓഫീസുകൾ തകർക്കപ്പെട്ടു. സ്ഥാനാർത്ഥികളെ കയ്യേറ്റം ചെയ്ത സംഭവങ്ങളുമുണ്ടായി. തൃണമൂൽ നേതാക്കളെ കരുതൽ തടങ്കലാക്കിയതായും പരാതിയുണ്ട്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 നിന്ന് 38 ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് ഇത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34

ജഡ്ജിമാരുണ്ട്. ജഡ്ജിമാരുടെ എണ്ണം 31 നിന്ന് 34 ആയി ഉയർത്തിയത് 2019. എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി വീണ്ടും പുതുച്ചേരി മുഖ്യമന്ത്രിയാവും. ഉടൻ തന്നെ സത്യപ്രതിജ്ഞയുണ്ടാകും. ഇത് 5 തവണയാണ് രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാവുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുത്തേക്കും. ദുർബലമായ പ്രതിപക്ഷമായി മാറാതിരിക്കാൻ പിണറായി തന്നെ സഭയിലെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. മുന്നണിക്ക് പരാജയമുണ്ടാകുമ്പോൾ നയിക്കാതെ മാറി നിൽക്കുന്നത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടേക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിണറായി വിജയൻ തന്റെ മനസ്സിലിരിപ്പ് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി. വിമാനത്താവളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക പരിശോധനയും വിലയിരുത്തലും യോഗത്തിലുണ്ടാകും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം US അസഹനീയമാണെന്ന് തങ്ങൾക്കറിയാമെന്നും തങ്ങൾ ഇതുവരെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ലെന്നും ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖാലിബാഫ് ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സമുദ്രമേഖലയുടേതെന്ന് പറഞ്ഞ് ഒരു ഭൂപടം ഇറാൻ പ്രസിദ്ധീകരിച്ചു. UAE ഹുജൈറ എണ്ണ വ്യവസായ മേഖലയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UAE ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US ഇറാനും തമ്മിലുള്ള വടംവലി മുറുകിയതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ. എന്നാൽ US ഒരു പോരാട്ടത്തിനല്ല ശ്രമിക്കുന്നതെന്നും ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ടെന്നും US പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെഗ്സെത് പറഞ്ഞു. സൈബർ തട്ടിപ്പുകളെയും ഡിജിറ്റൽ നിരീക്ഷണത്തെയും കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടിന് ഇന്ത്യൻ മാധ്യമപ്രവർത്തകരായ RK ആനന്ദിനും സുവർണ ശർമ്മയ്ക്കും US പുലിസ്റ്റർ സമ്മാനം. കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഭരണമാറ്റത്തെ തുടർന്ന് ആ പദവിയും രാജിവെച്ചു. 8 എബ്രഹാമാണ് CEO. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാവി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആകെ 4,550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് നടത്തുക. ഇന്നലെ പുലർച്ചെയായിരുന്നു ആദ്യ സർവീസ്. പയ്യന്നൂരിലും കേരളത്തിലും കൂട്ടായ്മകൾ വരുമെന്ന് V. കുഞ്ഞികൃഷ്ണൻ MLA. തെറ്റു തിരുത്തിയാൽ CPMന് നല്ലതെന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട TK ഗോവിന്ദൻ. കണ്ണൂർ ജില്ലയിൽ സീറ്റ് കൂടുതൽ LDFനെങ്കിലും വോട്ട് കൂടുതൽ UDFന്. 5 മണ്ഡലങ്ങളിൽ വിജയിച്ച UDF 21,462 വോട്ടാണ് കൂടുതൽ നേടിയത്. UDFന് 7,85,268 വോട്ട് ലഭിച്ചപ്പോൾ 6 ജയിച്ച LDFന് 7,63,806 വോട്ടാണ് ലഭിച്ചത്. BJP നേതൃത്വത്തിലുള്ള NDAക്ക് 1,70,207 വോട്ട് കിട്ടി. കനത്ത തോൽവിയുടെ ആഘാതത്തിന് പിന്നാലെ CPMൽ തിരുത്തലിന് ആവശ്യമായിരുന്നു. തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ P. ജയരാജൻ അഭിപ്രായപ്പെട്ടു. കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് സിനിമാ സീരിയൽ നടൻ ഗുരുവായൂർ ഇരിങ്ങപ്പുറം അനന്തപുരിയിൽ സന്തോഷ് കെ നായർ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിനിക്ക് പരിക്കേറ്റു. തീർത്ഥാടന കേന്ദ്രമായ പരശ്ശിനിക്കടവിലും ഹിൽ ടോപ്പ് പാർക്കിംഗ് ഏരിയ സജ്ജമാകുന്നു. പരശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുരയുടെ തൊട്ടുമുകളിലെ കുന്നിൻ ചെരുവിലൂടെ കടന്നു പോകുന്ന പരശ്ശിനിക്കടവ് മയിൽ റോഡരികിലാണ് സിമെന്റ് കട്ട നിരത്തി പാർക്കിംഗ് സ്ഥലം ഒരുക്കുന്നത്. മുണ്ടയാംപറമ്പ് തറക്കുമീത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടത്തിന മഹോത്സവത്തിന് ശേഷമുള്ള ഊട്ടും പുണ്യാഹവും വെള്ളിയാഴ്ച നടക്കും. വ്യക്തിവിരോധത്തെ തുടർന്ന് ആയിപ്പുഴ ചിരട്ടയാടൻ ഹൌസിൽ CH സഹീറിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവിനും 4,50,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. 5 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അധ്യാപകനായ ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസിന് നിർദ്ദേശിച്ചു. ജസ്റ്റിസ് PV ബാലകൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. May 15 വീണ്ടും പരിഗണിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സ്കൂൾ തലത്തിൽ 8 +2 വരെയുള്ള കുട്ടികൾക്കാണ് 6 ക്യാമ്പ് നടത്തുന്നത്. കായിക വാർത്തകൾ. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ജയം അനിവാര്യമായ മത്സരത്തിൽ തകർപ്പനും പ്രകടനം പുറത്തെടുത്ത് സഞ്ജു സാംസൺ. ഉത്തരവാദിത്വത്തോടെ കളിച്ച് ടീമിന്റെ വിജയം ഉറപ്പാകും വരെ ക്രീസിൽ നിന്ന മലയാളി താരത്തിന്റെ മികവിൽ ചെന്നൈ വിജയതീരമെത്തുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഡൽഹി

0: ക്യാപിറ്റൽസിനെ 8 wicketsനാണ് തോൽപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ അടുത്തെത്തുമ്പോഴും രാജ്യത്ത് തത്സമയ സംപ്രേഷണത്തിൽ ആശങ്ക തുടരുന്നു. ഇതുവരെ സംപ്രേഷണാവകാശത്തിൽ കരാറിലെത്താൻ ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയ്ക്ക് കഴിഞ്ഞില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2020 റാങ്കിങ്ങിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യൻ ടീം. കഴിഞ്ഞ മാർച്ചിൽ ലോക കിരീടം നിലനിർത്തിയ ഇന്ത്യക്ക് 1st റാങ്ക് നിലനിർത്താനും ഇത് തുണയായി. 275 റേറ്റിംഗ് പോയിന്റാണ് ടീമിനുള്ളത്. ഏഷ്യൻ കപ്പ് U17 വനിതാ ഫുട്ബോളിൽ ഇന്ത്യക്ക് 2nd തോൽവി. ജപ്പാനാണ് ഇന്ത്യക്കെതിരെ ജയം കുറിച്ചത്. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FC പരാജയപ്പെടുത്തി കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ തലപ്പത്ത്. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ 2nd സെമിയിൽ ബയർ മ്യൂണിക്കും PSG ഏറ്റുമുട്ടുമ്പോൾ വീണ്ടും ഗോൾമഴ പ്രതീക്ഷിച്ച് ആരാധകർ. ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് റിലഗേഷൻ റൗണ്ടിലെ 2nd മത്സരത്തിൽ ഐസോൾ FCയോട് സമനിലയിൽ കുരുങ്ങി ഗോകുലം കേരള FC. ഇതോടെ അവസാന മത്സരത്തിൽ നാംധാരിക്കെതിരെ ജയിച്ചില്ലെങ്കിൽ ഗോകുലം 2nd ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ?
2: നോ ചാൻസ്.
1: ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് 2nd ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, 2nd ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836. Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സംസ്കാരത്തിൽ വേരൂന്നി, ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
3: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
3: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0492473630.
1: ജയചന്ദ്രനും ശ്രീലക്ഷ്മി ജയചന്ദ്രനും ആലപിച്ച ഗാനം മുഴുത്തിങ്കൾ മുഖിയായി. സുനിൽ കല്ലൂരിന്റെ വരികൾക്ക് രവീന്ദ്രൻ തിരുവല്ലയാണ് ഈണം പകർന്നത്.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ടമത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്

0: 9504058412 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്
1: അക്കാഡമിക്.

0: ബിജെപി വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് ബിജെപി നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും PIB അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത രണ്ട് ദിവസങ്ങളിൽ നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മദ്യനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെതിരെ CBI കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ലൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥ

0: അവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഈ മാസം 29-ന് വെസ്റ്റ് ഹിൽ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 wicketsന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 runs വിജയലക്ഷ്യം 17.3 overൽ 2 wicket നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 punts 87 runs എടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 goals ജയം. ഇന്ന് പഞ്ചാബ് എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8-ൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-ന് ഗോൾഡൻ ത്രെഡ്സ് എഫ് സിയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500 റബ്ബർ മരങ്ങളാണ് നിലം പൊത്തിയത്. ബംഗളൂരുവിൽ നിന്നും MDMAയുമായി വരികയായിരുന്ന രണ്ടുപേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 grams MDMAയുമായി പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആന കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താല എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM പി അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ കായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം വിയത്നാം ദേശസ്യ രാഷ്ട്രപതിനാ ടോലാം ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരൌ ദ്വൈപാക്ഷിക സംബന്ധേഷു അപി ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിസ്തൃതം ചർച്ചാം കരിഷ്യതഃ. വിയത്നാം ദേശസ്യ രാഷ്ട്രപതിഃ ഭാരതസ്യ ത്രിദിവസീയ യാത്രായാം ഹ്യഃ നവദില്യാം സംപ്രാപ്തവാൻ. തേന സഹ വിയത്നാം സർവകാരസ്യ അനേകേഷാം മന്ത്രിണാം വരിഷ്ഠാധികാരിണാം ച ഉച്ചസ്തരീയ പ്രതിനിധിമണ്ഡലം അസ്തി. സഹൈവ ഏകം പ്രബലം വാണിജ്യ പ്രതിനിധിമണ്ഡലമപി സമൂഹേന സഹ അസ്തി. അസ്മിൻ വർഷേ അപ്രൈല മാസേ വിയത്നാം ദേശസ്യ രാഷ്ട്രപതിരൂപേണ നിർവാചനാനന്തരം രാഷ്ട്രപത്യോ ടോലാം വര്യസ്യ ഭാരതസ്യ ഏഷാ പ്രഥമ രാജകീയ യാത്രാ അസ്തി. ഭാരതസ്യ കർപ്പാസക്ഷേത്രസ്യ ബാധായാഃ നിവാരണായ വികാസേ ന്യൂനതായാഃ സമാധാനായ ഗുണവത്തായാഃ ചിന്തയൈ ച കേന്ദ്രീയ മന്ത്രിമണ്ഡലേന കർപ്പാസ ഉത്പാദകതാ അഭിയാന കപാസ കാന്തി ഇത്യസ്യ കൃതേ 6,50,000 കോടി രൂപ്യകാണി സ്വീകൃതാനി. ഹ്യഃ നവദില്യാം വാർത്താഹ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന വിവിധ തുല്യതാ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. സാക്ഷരത 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കാണ് പുതിയ അധ്യയന വർഷത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. അവസാന തീയതി ഈ മാസം 25. ഈ മാസം 26 മുതൽ ജൂൺ 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും തുടർന്ന് ജൂൺ 5 മുതൽ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.literacymissionkerala.org. കാസർകോട് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ BTech NRI സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി ചേർന്ന് നടത്തുന്ന പുതുതലമുറ കോഴ്സുകളിലും പ്രവേശനം നേടാം. നിർമ്മിത ബുദ്ധിയും ഡാറ്റ സയൻസിലും സ്പെഷ്യലൈസേഷനോടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലെ NRI സീറ്റുകൾ

0: ിലേക്കാണ് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചത്. കീം പ്രവേശന പരീക്ഷ യോഗ്യത നിർബന്ധമില്ല. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. വിവരങ്ങൾക്ക് www.lbsceek.ac.in, ഫോൺ 9447375156, മറ്റൊരു നമ്പർ 9496358213. തദ്ദേശ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. IHRD കീഴിൽ ഏഴും നിരുവമ്പുറത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ കൊമേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ ഈ മാസം 7-നും അസിസ്റ്റന്റ് പ്രൊഫസർ ഇംഗ്ലീഷ്, ജേർണലിസം, അസിസ്റ്റന്റ് പ്രൊഫസർ മലയാളം, ഹിന്ദി, ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ ഈ മാസം 8-നും അഭിമുഖം നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC നെറ്റുമാണ് വിദ്യാഭ്യാസ യോഗ്യത. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, മുൻ പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം ഈ മാസം 7-8 തീയതികളിൽ കോളേജിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497287600, മറ്റൊരു നമ്പർ 9446846226. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമതക്കാട് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. പയ്യന്നൂർ പോത്താങ്കണ്ടം ആനന്ദഭവനം കഥാപ്രസംഗ ഉത്സവം ഈ മാസം 9 വരെ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6:30 നടക്കും. കൂത്തുപറമ്പ് വേങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാ ദിനോത്സവം നാളെയും മറ്റന്നാളുമായി നടക്കും. നാളെ രാവിലെ വിവിധ ക്ഷേത്ര കർമ്മങ്ങൾ, വൈകിട്ട് 7 ആധ്യാത്മിക പ്രഭാഷണം, 8 തായമ്പക, 9:30 ഭരതനാട്യം, തുടർന്ന് സെമി ക്ലാസിക്കൽ ഡാൻസ്. വെള്ളിയാഴ്ച രാവിലെ വിവിധ പൂജകൾ, 10 ഭജന, 12:30 പ്രസാദ സദ്യ, വൈകിട്ട് 7 തിടമ്പ് നൃത്തം, 8:30 ഓട്ടൻതുള്ളൽ എന്നിവയും ഉണ്ടായിരിക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
5: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
5: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
5: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ചെറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ടമത്സരം ചെറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക: 9072-75-89-04, 9497-471130, 9495-617500, 9405-841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സജ്ജീകരിച്ച ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇന്നലെ നിർവഹിച്ചു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്.
1: ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന്.
2: ഈ അതിമഹത്തായ സദസ്സിലും സ്റ്റേജിലുമായി ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, നേതാക്കൾ, പൗരപ്രമുഖർ, ഹാജിമാർ, ഹജ്ജുമ്മമാർ, സഹോദര സഹോദരിമാർ, ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാർ, SHI മാർ, സെൽ ഉദ്യോഗസ്ഥർ, പരിപാടിയിൽ ഹാജിമാരെ ഹജ്ജുമ്മമാരെ യാത്രയാക്കാൻ വേണ്ടി വന്ന അവരുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി ഹാർദവമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇത്തരം ചടങ്ങുകളൊക്കെ യാതൊരു തടസ്സവും കൂടാതെ നമുക്ക് തുടർന്നും കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഹാജിമാർക്ക് ഹജ്ജുമ്മമാർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറ, സിയാറത്ത്, മറ്റ് കർമ്മങ്ങൾ എല്ലാം ചെയ്ത് വളരെയധികം ഹൃദയം ശുദ്ധിയുള്ളവരായി കർമ്മം വളരെ നല്ല രീതിയിൽ ചെയ്യുന്നവരായി മരണം വരെ ജനങ്ങൾക്കും അതുപോലെ നാടിനും ദൈവത്തിനും എല്ലാവർക്കും പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരായി ഒരു ജീവിതം തുടരാനും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യും. കഴിഞ്ഞ വർഷം എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത വർഷത്തെ ഹജ്ജ് ക്യാമ്പ് കണ്ണൂർ ഹജ്ജ് ഹൗസിന് വേണ്ടി നമുക്ക് നൽകപ്പെട്ട ഭൂമിയിൽ വെച്ചായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മശക്തി പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല, അതുകൊണ്ട് അവർ എന്നോട് തന്നെ ഒരു പക്ഷേ ഇപ്പം തന്നെ അവരെ മനസ്സിൽ ചോദിക്കുന്നുണ്ടാകും, ചെയർമാൻ എന്തേ അത് നടക്കാഞ്ഞത് എന്ന്. ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ റാഫി സാഹിബും ശംസുദ്ദീൻ സാഹിബും അവരെയൊക്കെ മുന്നിൽ നമ്മുടെ മുതിർന്ന മെമ്പറായ OV ജാഫർ സാഹിബും അവർ എൻജിനീയർമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഗ്രൗണ്ട് ലെവൽ ചെയ്തു. അപ്പോഴാണ് അവർക്കൊരു സംശയം, ഹജ്ജ് ക്യാമ്പ് തുടങ്ങി പൊരിച്ചൊരിയുന്ന മഴയുണ്ടായാൽ ഈ വെള്ളം മുഴുവൻ നമ്മുടെ ഹാജിമാരും ഹജ്ജുമ്മമാരും വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് ഒലിച്ചു വരും, അങ്ങനെ

അവർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാകും എന്ന ഒരു അഭിപ്രായം വന്നപ്പോൾ അത് മാറ്റി കിയാല് തന്നെ നമുക്ക് കാണിച്ചു തന്ന ഈ സ്ഥലത്ത് വലിയ വാരിച്ച സംഖ്യ ചെലവാക്കിക്കൊണ്ടാണ് ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മുടെ ഹാജിമാരുടെ ലഗേജുകൾ സ്വീകരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ എയർപോർട്ടിലെത്തിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വല്ലാതെ വേദനിച്ചു. ഭയങ്കര ചൂടാണല്ലോ പഠിച്ചവനെ. നമ്മുടെ ഈ ഹാജിമാരും അജുമ്മമാരും ഇന്ന് വൈകുന്നേരം ഇവിടെ വരുമ്പോൾ അവർ വല്ലാതെ പ്രയാസപ്പെടുമല്ലോ എന്നിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹാജിമാരൊക്കെ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അൽഹംദുലില്ലാ ഒരു ഹെവി റെയിൻ എന്ന് പറയാൻ പറ്റിയ നല്ല ഒരു മഴ. ചില ഹാജിമാരൊക്കെ ഇപ്പൊ തന്നെ ഫാനിൻ്റെ അടുത്ത് നിന്ന് മാറി ദൂരേക്ക് മാറുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റേജ് വന്ന് നോക്കുമ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളോട് പ്രകൃതി കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ പോകുന്നത് ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ലക്ഷങ്ങൾ മുടക്കി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം ഈ കാലം അത്രയും എങ്ങോട്ട് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത് പ്രാർത്ഥിച്ചിരുന്നത് ആ ഡയറക്ഷൻ്റെ തൊട്ടടുത്ത് ചെല്ലുകയാണ് നിങ്ങൾ. ഏതൊരു പ്രവാചകർക്കായിരുന്നോ നിങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഇക്കാലം അത്രയും അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതു എന്ന് ദൂരെ നിന്ന് സലാം ഡിസ്പാച്ച് ചെയ്തിരുന്നത് എങ്കിൽ ആ പ്രവാചകരുടെ തൊട്ടടുത്തേക്ക് പോവുകയാണ്. ഞാൻ മിനിയാന്ന് നെടുമ്പാശ്ശേരി ഹജ്ജ് ഹൗസിൽ അവിടെ ഹജ്ജ് ക്യാമ്പിൽ കണ്ടൊരു അത്ഭുതം. സമ്പൂർണമായി അവർ അള്ളാഹുവിലുള്ള ആ ചിന്തയിൽ നിമഗ്നരായി അതിലങ്ങോട്ട് ലയിച്ചു ചേർന്നൊരവസ്ഥ കാണുമ്പോൾ പടച്ചവനെ ഇവരുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടണം, ദിനേശ് സാറിന് കിട്ടണം, സാജിദ് മാസ്റ്റർക്ക് കിട്ടണം, എല്ലാവർക്കും കിട്ടണം, ഈ നാടിന് കിട്ടണം. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അതിൻ്റെ പ്രിയാമ്പിളിലടക്കം പറഞ്ഞ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ആ മൂല്യങ്ങൾ എല്ലാവരും ഉയർത്തിപ്പിടിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സർവോ എല്ലാവരും പരസ്പര സാഹോദര്യത്തിൽ ഐക്യത്തിൽ ആ രീതിയിൽ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം എന്നുകൂടി ഉണർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലം അത്രയും കോഴിക്കോട് നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഹാജിമാർ പോയത്. കഴിഞ്ഞ വർഷം വരെ ഏറ്റവും കൂടുതൽ ഹാജിമാർ പോയ കോഴിക്കോട് എംബാർക്കേഷനിൽ ഈ പ്രാവശ്യം വെറും 945 ആളുകളെ പോകുന്നുള്ളൂ. 13,195 ഹാജിമാരിൽ 8,000 പേരും പോകുന്നത് കൊച്ചിയിലാണ്. 4,200 പേര് പോകുന്നത് ഈ കണ്ണൂരിലാണ്. ഇതുവരെ 2%+ ഭൂരിപക്ഷമുള്ള കോഴിക്കോട് ഈ വർഷം പിന്നോട്ട് പോയിരിക്കുകയാണ്. 28,000 ആളുകൾ കേരളത്തിൽ നിന്ന് ഹജ്ജ് 2026 അപേക്ഷിച്ചപ്പോൾ അതിന് അവസരം ലഭിച്ചത് കേവലം 13,135 പേർക്കാണ്. ആ കൂട്ടത്തിൽ പെടാനുള്ള ഭാഗ്യം ലഭിച്ചു പ്രിയപ്പെട്ട ഹാജിമാരെ അജുമ്മമാരെ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. നിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് മാത്രമല്ല, ഈ വർഷം ലോകത്ത് നിന്ന് എവിടെ നിന്നൊക്കെ ആരൊക്കെ ഹജ്ജിനും ഉംറക്കും പോകുന്നുവോ അവർക്കെല്ലാവർക്കും മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് മറ്റ് കർമ്മങ്ങൾ എല്ലാം നിർവഹിച്ച് തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ദുആയോടുകൂടി നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ടുഗദർ വി ആർ ഇൻഷാല്ലാ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. കണ്ണൂർ ഹജ്ജ് ഹൗസ് വൈകാതെ തന്നെ ഇൻഷാല്ലാ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ നല്ല ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. യാത്ര അല്ലാഹുത്തേല എളുപ്പമാക്കി തരുമാറാവട്ടെ. ഉംറ മഖ്ബൂലാക്കി തരുമാറാവട്ടെ. ഹജ്ജ് മബ്റൂറാക്കി തരുമാറാവട്ടെ. സിയാറത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള ഒരു നിമിത്തമായി അല്ലാഹുത്തേല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ലഹരി അടക്കമുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നമ്മുടെ യങ് ജനറേഷനെയും നമ്മുടെ ജെൻസിയെയും എല്ലാം അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ നല്ല ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി അതൊക്കെ പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന വസീയത്തോടുകൂടി ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗവും അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ.

0: റഹീം എന്ന വിശുദ്ധനാമത്തിൽ ആ ദൗത്യം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ പോകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സജ്ജീകരിച്ച കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിൽ നിന്നും ആദ്യ ഹജ്ജ് വിമാനത്തിൽ യാത്ര പോകുന്ന തീർത്ഥാടകനുള്ള ഡോക്യുമെൻ്റുകളുടെ വിതരണം ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തദവസരത്തിൽ നിർവഹിച്ചു.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ്.

0: മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
3: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
3: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
2: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
3: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
2: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
3: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
2: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
3: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ: വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 ജയം. വാർത്തകൾ വിശദമായി: വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
5: പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകുന്നേരം തോ ലാമുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ

0: ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന 56-ാമത് സപ്രു ഹൌസ് പ്രഭാഷണത്തിൽ തോലാം പങ്കെടുക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ എത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്ന് പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, കേന്ദ്രസേന എന്നിവരോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോടും സുരക്ഷാ ഏജൻസികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി UDF. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷിയോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച വിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. മണ്ണാടിപ്പേട്ട MLA തെരഞ്ഞെടുക്കപ്പെട്ട A. നമശിവായത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതുച്ചേരി BJP ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP നേടിയ വിജയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രീ മോദിയെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് പുഷ് ദേശായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തൊഴിലാളിക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് തുടക്കമായി. 300+ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരമുള്ള ഏറ്റവും മികച്ച മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ ഇന്ധനങ്ങളുടെ ഉൽപാദനത്തിൽ കർഷകർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
3: जिस दिन मक्के से इथेनॉल बनाने की बात हुई तब मक्के की एमएसपी थी 1800 रुपए क्विंटल और मार्केट प्राइस थी 1200 रुपए क्विंटल और जैसे इथेनॉल बनना शुरू हुआ तो मक्के की प्राइस हुई 2600 रुपए क्विंटल और उत्तर प्रदेश और बिहार के गरीब किसानों के जेब में 45000 करोड़ रुपए गए क्योंकि मक्के से इथेनॉल बना.
1: ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ 8 വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. 156 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണാണ് കളിയിലെ താരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചിൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് എസ്എംസിയുടെ ലക്ഷ്യം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ യുഎസ് സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാ ശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കൂട്ടുകാർക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഹലോ മാഷേ.
2: യെസ്, ഞാൻ ആരോൺ.

0: ആറ് എ ക്ലാസ്സിലാണ്. അപ്പൊ പേരെന്ന് ഇച്ചിരി ഗാംഭീരമുള്ള ആരോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു വെറൈറ്റി പേര് എനിക്ക് ഫീൽ ചെയ്താണ് ആരോണിന്. ഇവരെ ട്യൂൺസ് ആണ് ക്ലാസ്സിൽ, ആരോണും അമുദയും. ഇവിടെ ഇല്ല അമുദ, ഇവിടെ ഇല്ല
1: അമുദ,
0: രണ്ട് ട്യൂൺസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ പഠിപ്പിച്ച സ്കൂളിൽ വെച്ചിട്ട് ട്യൂൺസിന് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് ഈ സ്കൂളിലാണ്. ഇവിടെ നിന്ന് കാണുന്നു ഞാൻ ട്യൂൺസിന്. പക്ഷെ എന്നെ കാണുമ്പോൾ അങ്ങനെ സിമിലാരിറ്റീസ് വലിയ ഒന്നുമില്ല, അത് ആൺകുട്ടിയും പെൺകുട്ടി ആയതുകൊണ്ട്. രണ്ടാളും ഈ പറഞ്ഞ പോലത്തെ ഒന്നും മെച്ചാണ്. പിന്നെ ഇവൻ്റെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഒരു കൺട്രോൾ ചെയ്യാനും, നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ആ ദേഷ്യം വന്ന് കുട്ടികളോട് തിരിച്ചു പറയാണ്ട് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് കാര്യങ്ങളെ കൃത്യമായിട്ട് ടീച്ചേഴ്സിനോട് പറയാനും ആ ടീച്ചേഴ്സിനോട് വന്നിട്ട് പറയും. ഇവനായിട്ട് തിരിച്ചങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു ശീലമില്ല. സ്വതവെ ക്ലാസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അതൊരു സ്കൂളിൽ എന്തെങ്കിലും രീതിയിൽ ഈ പറയുന്ന കുട്ടികൾ പ്ലാസ്റ്റിക് കൊണ്ടിടുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് ടീച്ചറോട് വന്നിട്ട് പറയും. എന്നാൽ അവനായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പരിപാടി അവനില്ല. അത് നല്ലൊരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം
1: പറയാനുള്ള
0: നമ്മുടെ ഡ്യൂട്ടി പോയി പറയാ, ടീച്ചേഴ്സ് അവരുണ്ട്. അപ്പൊ അവരോട് വന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇവനായിട്ട് മറ്റുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുക, എല്ലാവരോട് മോശമായിട്ട് സംസാരിക്കുക, അങ്ങനെ യാതൊരു തരത്തിലുള്ള സ്വഭാവം ഇല്ല. നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ കലാമേളയില് പ്രവൃത്തി പരിചയമേളയില് വുഡ് കാർവിംഗ് മരത്തില് കൊത്തുപണി, അതില് ഫസ്റ്റ് പ്ലേസ് ആയിരുന്നു. അങ്ങനെയുള്ള എല്ലാ കഴിവുകളും ഉള്ള ഒരാൾ കൂടിയാണ്.
1: പിന്നെ എന്തിന്റെ വിശേഷം? നല്ല വിശേഷം. സ്കൂൾ അടച്ച്, ഇനി എന്താ പരിപാടി?
2: നാളെ തൃശ്ശൂർ പോകും.
1: നാളെ തൃശ്ശൂർ പോകുന്നുണ്ടാ? എന്തിനു വേണ്ടിട്ട്?
2: അമ്മേന്റെ വീട്ടില്.
1: ഓക്കെ, തൃശ്ശൂരാണോ അമ്മേന്റെ വീട്? പോവാറുണ്ട് ഇടക്ക് തൃശ്ശൂര്. തൃശ്ശൂര് സ്ലാങ് വരാറുണ്ടോ സംസാരിക്കുമ്പോഴേ? ഇടക്ക് വരും. അവിടെ പോയി വന്നു കഴിഞ്ഞപാട് വരാറുണ്ട്. അവിടെ ആരൊക്കെയുള്ളത്?
2: അച്ചാച്ചനുണ്ട്, അമ്മമ്മയുണ്ട്, മാവനുണ്ട്.
1: തൃശ്ശൂരാണോ ഇഷ്ടം? മോൻ ഇവിടെയാണോ? കണ്ണൂരാണോ ഇഷ്ടം?
2: തൃശ്ശൂര്.
1: എന്താ തൃശ്ശൂർ ഇഷ്ടം? നല്ല നാടാണ്. അവിടെ പഠിക്കണമെന്ന് പറയാറുണ്ടോ? അത് വേണ്ട, പോവാനേ ഇഷ്ടമുള്ളൂ, നിൽക്കാൻ ഇവിടെയാണ് ഇഷ്ടം. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
2: അച്ഛൻ, അമ്മ,
1: അനിയത്തി. എന്താ ചെയ്യുന്നത്?
2: ആറില്
1: പഠിക്കുന്ന. ട്യൂൺസ് പറഞ്ഞത്? ആ, ട്യൂൺസ് ആണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഓക്കെ, മോളെ ഇന്ന് കൂട്ടാഞ്ഞി തന്നെയാണോ?
2: ഓള് സ്കൂളിൽ വന്നിട്ടില്ല.
1: വന്നിട്ടില്ല. ഓക്കെ, എന്ത് പറ്റി?
2: ഇരുന്നില്ല,
1: മടിച്ച്. ഓക്കെ ഓക്കെ, നിങ്ങള് എങ്ങനെയാണ്? എല്ലാത്തിനും സാമ്യമുണ്ടോ പൊതുവെ? ഇല്ല. ചെയ്യുന്ന കാര്യങ്ങള് പഠിക്കുന്ന കാര്യത്തിലുള്ള ഒരുപോലെ തന്നെയാണോ? അതല്ല, ഒരുപോലെയാണ്, ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അടിയാക്കാറുണ്ടോ പൊതുവെ? ട്യൂൺസ് അങ്ങനെ അടിയാക്കലില്ല എന്നാണ് കേൾക്കാറ്. നല്ല സ്നേഹ അറ്റാച്ച്മെന്റ് ആയിരിക്കും. അങ്ങനെയാണോ? അല്ല, അതും വ്യത്യാസമാണ്. അടിയാക്കൂ? ആരാ തുടങ്ങി വെക്ക? എന്ത് എന്ത് എന്തിനായിരിക്കും മെയിൻ ആയിട്ട്
2: അടിയാവുക?
1: അങ്ങോട്ടും പറയും, വിട്ടുകൊടുക്കൂല. അമ്മയച്ഛനും പറയാറുണ്ടോ ഒന്ന് നിർത്തുമെന്ന് പറയാറുണ്ടോ? സമാധാനം കൊടുക്കൂല. അപ്പൊ ഇനിയിപ്പം പറയൂ, രണ്ടു മാസം എങ്ങനെയാ ഈശ്വര ഭഗവാനെ കഴിച്ചു കൂട്ടണ്ടെന്ന് പറയല്ലേ? ഇന്ന് സ്കൂള് തുറന്നാ മതിയെന്ന് പറയല്ലേ ഇനി? അമ്മേന്റെ പേരെന്താ പറഞ്ഞ?
2: ബിന്ദു.
1: ബിന്ദു എന്താ ചെയ്യുന്നത്? അച്ഛനോ? മോനിപ്പൊ പറഞ്ഞല്ലോ, ആനന്ദ് മാഷു പറഞ്ഞില്ലേ പ്രവൃത്തി പരിചയ മേളയില്. എങ്ങനെയാ ഇതിന് പരിശീലിച്ചെടുത്തത്? എങ്ങനെയാണ്
2: അച്ഛൻ പഠിപ്പിച്ചെന്ന്?
1: ഇതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചതാ? ഓക്കെ. താല്പര്യമുണ്ട് മോൻ ആ ഒരു ഐറ്റംസ് ചെയ്യാനൊക്കെ? ഉണ്ട്. എന്തൊക്കെ തയ്യാറെടുപ്പാ ഉണ്ടായത് മത്സരത്തിന് പങ്കെടുക്കുമ്പോ? ചെയ്യണം. ഓക്കെ, ഡെയിലി ചെയ്യണം. എന്നാൽ ആ പ്രാക്ടീസ് കൂടുമ്പോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവും അല്ലേ എല്ലാ ഇതുപോലെ. ഓക്കെ, എന്താ ആവണ ആഗ്രഹം?
2: മിലിറ്ററി.
1: മിലിറ്ററി ആണ്. രണ്ട് മിലിറ്ററിക്കാർ കിട്ടി. ടീച്ചർമാരെ കൊറേ ടീച്ചർമാരിൽ രണ്ട് മിലിറ്ററിക്കാർ കിട്ടി. മിലിറ്ററി ആണ്. ഓക്കെ, അമ്മക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? മോൻ എന്താവണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. രക്ഷപ്പെട്ട് മിലിറ്ററി പോണെന്ന് പറഞ്ഞാൽ അപ്പാട്ട് തന്നെ പോവാലോ. ഓക്കെ, ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
2: ആറില്.
1: ആറില്. അപ്പൊ ഏഴും കഴിഞ്ഞ് ഇനി എട്ടിലെ എവിടെയാ പഠിക്കാം? മങ്ങാട്ടുവേല തന്നെയാണ്. ഓക്കെ, യാത്ര ഇഷ്ടമാണോ? പോവാനായിട്ടില്ല. യാത്ര ഇഷ്ടമാണോ? എവിടെയാ പോയെ ലാസ്റ്റ്?
2: സ്കൂളിലെ ടൂറ്.
1: ടൂറ് എവിടെയാ പോയിന്? സ്കൂളിലെ ടൂറ്
2: വയനാട്.
1: വയനാട്. എത്ര ഒരു ദിവസത്തെ പരിപാടി എന്നോ? രാവിലെ പോയി വൈകുന്നേരം വന്ന. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു ആ ടൂറില്?
2: വയനാട് വൈത്തിരി പാർക്കില് പോയെ.
1: പാർക്കില്. അതാണ് ഇഷ്ടമായ യാത്ര. എങ്ങനെയുണ്ടായിരുന്നു ബസ്സിലുള്ള?
2: നല്ല യാത്രയായിരുന്നു.
1: ഡാൻസ് ഒക്കെ കളിച്ചു? കളിക്കാറുണ്ട്. പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു. ഓക്കെ, ഫുൾ ടൈം എൻജോയ് ചെയ്തു. ഓക്കെ, ഏത് പാട്ടാ എനിക്ക് പാടിത്തരുന്നേ?
2: പാട്ട്
1: നോക്കിയിട്ടില്ല. എന്നാ പിന്നെ പാട്ട് നമ്മള്

0: കേൾപ്പിക്കാൻ മോൻ പാടുന്നില്ലെങ്കിൽ ഏത് പാട്ടാ കേൾക്കണ്ടേ? ആർക്കും ആ പാട്ട് പാടാൻ അറിയോ?
1: ആരും പാടുന്നില്ല.
0: ഒച്ചത്ത് പാടിയേ, അവിടുന്ന് പാടിയേ ഒച്ചത്തില്. ഓക്കെ, എല്ലാ രണ്ടുപേരും പഠിച്ചു വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ആദി വിനായക്. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? അപ്പൊ ഞാൻ എടുത്തോളാം, ആർക്കെങ്കിലും വേണ്ടിയിരുന്നു, അപ്പൊ ഞാൻ എടുത്ത്, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ശരി എന്നാല് പാട്ട് കേട്ടോളൂ. ഓക്കെ, താങ്ക് യു.

0: ശ്രുതിന്റെ ചങ്ങായി വന്നിട്ടുണ്ട് മാഷേ, എന്തെങ്കിലും പറയാനുണ്ടോ
1: ഇവരെ കുറിച്ച്? അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വെച്ച് കഴിഞ്ഞാൽ ശ്രുതിന്റെ അതേ ക്വാളിറ്റി തന്നെയാണ്. ആ മുഖം കണ്ടാൽ നമുക്കറിയാം ഏകദേശം ഒരു ചിരിക്കുന്ന മുഖവും കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ സ്മാർട്ടാണ്. പിന്നെ ആരോണ്, ശ്രുതിൻ, മയൂക്ക് ഈ മൂന്നാൾ വേഷം ഒരുപോലെ തന്നെ ഈ കാര്യങ്ങൾ, ഒരു സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കാനും ക്ലാസ് മാനേജ് ചെയ്യാനും കൃത്യമായിട്ട് അവർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്കിടയിൽ അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ സ്കൂള് കൃത്യമായിട്ട് സ്കൂളിൽ എന്തെങ്കിലും പരിസ്ഥിതി ചുറ്റുപാട് നോക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കൊണ്ട് ഇടുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂന്നംഗ സംഘം കൂടിയാണ് ഇവർ മൂന്നാളും. യെസ്, അങ്ങനെ തന്നെയാണ്. ആറാം ക്ലാസ്സിലാണ്, അടുത്ത വർഷം.
0: എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയൊന്നുമില്ല, ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആണ്. അടിപൊളി. നിങ്ങൾ എങ്ങനെയാ മൂന്ന് പേരും നല്ല ചങ്ങായിമാരായി?
2: നമ്മള് എൽ പി സ്കൂൾ മുതലേ ഒപ്പരം പഠിച്ച, രണ്ടാം ക്ലാസ് മുതൽ ഒപ്പരം പഠിച്ചതാ. ആറു പേരെത്തി, ഇങ്ങനെയെല്ലാം നല്ല ഫ്രണ്ട്സ് ആയി.
0: ഫ്രണ്ട്സ് ആയി. ആരെങ്കിലും നിങ്ങളെ ഇടയിൽ കേറ്റിട്ട് ചങ്ങാത്തം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുക? സമ്മതിച്ചു, സമ്മതിച്ചു കൊടുക്കൂ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, ആർക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വേറെ ഉള്ള കമ്പനി ആയാലും സെൽഫിഷ് ഒന്നും ഇല്ല. ഇല്ല ഇല്ല, നല്ല നല്ല ക്വാളിറ്റി അത്. ഓക്കെ, ഇപ്പൊ മാഷ് പറഞ്ഞു എന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാല് റിപ്പോർട്ടൊക്കെ ചെയ്യുന്നു. അവിടെ സ്കൂളിലെല്ലാം കുറെ ചെടികളും അതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടാവൂലേ? ആരാന്ന് വെള്ളമെല്ലാം നനക്കല്?
2: നമ്മള് മൂന്നാള് ഇപ്പം വൈറ്റ് ആകുമ്പോ.
0: നിങ്ങള് മൂന്നാള് തന്നെ അത് ഏറ്റെടുത്ത്, സ്വയം ഏറ്റെടുത്തതാണോ ആരെങ്കിലും തന്നതാണ്? സ്വയം ഏറ്റെടുത്തിട്ട് തന്നെ ചെയ്തതാണ്. അപ്പൊ നല്ലൊരു കയ്യടി കൊടുത്തൂടെ, അടിപൊളി. എന്നിട്ട് എല്ലാം നനച്ച് വെള്ളം നനച്ചിട്ട് വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യാ?
2: വീട്ടിലെത്തി ആട്ടിന്റെ അത്രയും കുറച്ച് കളിക്കാം. അമ്മമ്മ എന്റെ വീട്ടിലാവോ? വീട്ടില് അമ്മ പണിക്ക് പോകുന്നോണ്ട് ആരുണ്ടോ?

0: അടുത്തടുത്താണോ അമ്മമ്മേന്റെ വീട്?
1: അമ്മമ്മേന്റെ വീട് അടുത്തടുത്താ. അവിടെ പോയി വാങ്ങിച്ചാൽ നിങ്ങൾ ക്യാരംസ്
0: വായനശാല ഉണ്ട് അവിടെ. ഏട്ടൻ എവിടെ പഠിക്കുന്നത്?
1: ഏട്ടൻ തോക്കിലങ്ങാടി.
0: എത്ര ക്ലാസ്? ഒമ്പതാം ക്ലാസ്സിൽ. ഓക്കെ, നല്ല കമ്പനിയാണ് ഏട്ടനെ. ഓക്കെ, എന്താ കൂടുതലായിട്ടും കളിക്കുക രണ്ടുപേരും? ക്യാരംസ്?
1: ക്യാരംസ്
0: ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അമ്മ എത്ര മണിയാവും എത്താൻ വീട്ടില്?
1: അമ്മ ആറര.
0: അന്ന് കഴിഞ്ഞാല്
1: ഇങ്ങോട്ടേക്ക്
0: വായിക്കോ?
1: വായിക്കും.
0: ഏത് ടൈപ്പ് ഇതാണ് വായിക്കാൻ ഇഷ്ടം?
1: ബാലരമ.
0: പത്രം വായിക്കാറുണ്ടോ?
1: സ്കൂളിൽ നിന്ന് രാവിലെ നോക്കും.
0: ഡെയിലി വായിക്കും? സ്കൂളിൽ നിന്നാണോ വായിക്കുക?
1: രാവിലെ ക്ലാസ്സിലെ എല്ലാ സമയം പത്രം.
0: ആണല്ലേ, ക്ലാസ്സിൽ പത്രം വരുത്തണ്ട
1: എല്ലാ ക്ലാസ്സും.
0: നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുക വായിക്കാൻ?
1: ഉച്ചക്ക് ചോറ് തിന്നേണ്ടേ ബ്രേക്ക് ഉണ്ടാവും, പിന്നെ രാവിലെ ഒരു ഇന്റർ.
0: എല്ലാരും ഓരോ പേജ് എടുത്ത് പോവാ? എങ്ങനെയാ?
1: ഞാൻ അവിടെ ഇരുന്നിട്ട്
0: നോക്കിയാശയമല്ലേ. അങ്ങനെ വായിക്കും. ഓക്കെ, പിന്നെ ബാലരമ വേറെന്തെങ്കിലും വായിക്കാറുണ്ടോ?
1: വേറെ കഥാപുസ്തകം കിട്ടിയാ വായിക്കും, വാങ്ങിച്ചാൽ എന്തെങ്കിലും വായിക്കും.
0: എഴുതാനുള്ള ഇഷ്ടമാണോ? എന്തൊക്കെയാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും കവിതയോ കഥകളോ എഴുതിയിട്ടുണ്ടോ?
1: തായ സ്കൂളിൽ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്.
0: ആണോ? ഓർമ്മയുണ്ടോ വരികള് എന്താണ് എഴുതിയെന്ന്? തീം ഓർമ്മയുണ്ടോ?
1: ഓർമ്മയില്ല.
0: തീം ഓർമ്മയുണ്ടോ? എന്താ?
1: അത്തിപ്പഴം കൊത്തുന്ന തത്വമാണ്.
0: സ്വന്തമായിട്ട് എഴുതിയതാണ്. ഓക്കെ, പിന്നെ എഴുതാൻ ശ്രമിച്ചിട്ടില്ലേ? എന്തേ, കിട്ടിയില്ല? അപ്പം മാഷ നോട്ട് ചെയ്തോ, അടുത്ത തവണ കഥാരചന കവിതാരചന എല്ലാം ഉണ്ടെങ്കിൽ പൊക്കിയിട്ട് കൊണ്ടുപോയിക്കോ. എഴുതുന്നയാളാണ്. ഓക്കെ, ആരാണ് എഴുതാനൊക്കെ പ്രോത്സാഹിപ്പിക്കാറ്?
1: അച്ഛനും അമ്മയും
0: ചെയ്യും. എന്താ ചെയ്യുന്നവര്? അമ്മ ജോലിക്ക് പോകുന്നുണ്ട്.
1: സൂപ്പർ മാർക്കറ്റില് പാക്കിംഗ്. അച്ഛൻ ഓട്ടോ ഡ്രൈവർ.
0: എവിടെ ഓട്ടോ?
1: കരേറ്റ് തന്നെ. കരേറ്റ്
0: എവിടെ ഒക്കെ വന്നിട്ടുണ്ടാവോ അറിയില്ല.
1: ഇവിടെ ഷേവിങ്ങോട്ടെല്ലാം വരുത്തുണ്ട്, അയ്യല്ലൂരെല്ലാം.
0: പേരെന്താ അച്ഛൻ്റെ?
1: കൃഷ്ണൻ.
0: അമ്മയുടെ?
1: ബീന.
0: ഓക്കെ, അമ്മമ്മേന്റെ വീട് അടുത്ത് തന്നെയാണ്?
1: അടുത്ത് തന്നെയാ.
0: അമ്മമ്മേന്റെ വീട്ടില് വേറെ ആരാ ഉള്ളത്?
1: അച്ചാച്ച, മാമ, മാമി, മാമന്റെ മോൻ, ഏട്ടന്റെ.
0: സ്കൂളിൽ നിന്ന് എത്തുമ്പോഴേക്ക് അമ്മ വരുമ്പോഴേക്ക് ലേറ്റ് ആവില്ലേ? അപ്പം ചായ ഒക്കെ ആരാക്കി
1: വെക്കാം?
0: എന്തൊക്കെ ആക്കി തരിയ കടി? അടിപൊളി. അപ്പൊ അമ്മമ്മേന്റെ അടുത്ത് ആയതുകൊണ്ട് നല്ല നല്ല പലഹാരങ്ങളൊക്കെ കിട്ടും. അമ്മയാണെങ്കിൽ വരുമ്പോഴേക്ക് ലേറ്റ് ആവും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? അടയാണോ പഴംപൊരിയാണോ?
1: അട.
0: അട. അമ്മമ്മ കഥകളൊക്കെ പറഞ്ഞുതരോ?
1: സമയം കിട്ടുമ്പോ.
0: അമ്മമ്മ എന്താ ചെയ്യുന്നത്?
1: അമ്മ വീട്ടിൽ തന്നെ.
0: വീട്ടിൽ തന്നെ. ഓക്കെ, വേറെന്താ? യാത്ര ഇഷ്ടമാണ്?
1: യാത്ര ഇഷ്ടം,
0: ഇഷ്ടമാണ്. എവിടെയാണ് പോകണം എന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതും കൊണ്ടോ? എവിടെയാലും പോവും, നമുക്ക് പോയാ മതി, എവിടെയാന്നൊന്നുമില്ല. എന്നാലും നമ്മള് വലുതായിട്ടാകുമ്പോ നമുക്ക് ഉണ്ടാവില്ല ഇന്ന സ്ഥലത്ത് എനിക്ക് ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണം, കേരളം മുഴുവൻ സഞ്ചരിക്കണം എന്നെല്ലാം ചില ആള് പറയുന്നതെല്ലാം കേൾക്കൂല. അതുപോലെ എന്തെങ്കിലും ആഗ്രഹം
1: ഉണ്ടാവില്ല?
0: വരുന്നിടത്ത് വെച്ചാണ്. എന്താവണം എന്നാഗ്രഹം?
1: ഫോറസ്റ്റ് ഓഫീസർ.
0: അന്ന് ഫോറസ്റ്റിനോട് ഇത്ര ഇഷ്ടം?
1: ഇഷ്ടായിപ്പോയി.
0: അതെങ്ങനെയായിപ്പോയി? എന്തെങ്കിലും കാണുമ്പോ സിനിമയൊക്കെ കാണലുണ്ടോ ടിവിയിൽ? ഓക്കെ, ഏത് സിനിമയാണ്, ഏത് ടൈപ്പ് സിനിമ ഇഷ്ടം? പുതിയ പുതിയ സിനിമയാണോ പഴയ സിനിമ? ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട നടനോ നടി ആരെങ്കിലും ഉണ്ടോ? മോഹൻലാൽ ഫാനാണ്. എത്ര പേരുണ്ട് ഇവിടെ മോഹൻലാൽ ഫാൻസ്? പകുതി. പകുതി പറയാല്ലേ. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ?
1: നരസിംഹം.
0: സംഭവം അതിലത്തെ ഡയലോഗ് ആ ഒരു ഇങ്ങനെ നിന്നിട്ടൊരു അല്ലേ, ഇറങ്ങി വരുന്ന പുഴയിൽ കയറി വരുന്ന ഒരു രംഗമില്ലേ, അതെല്ലാം ഭയങ്കര മാസാന്നല്ലേ. ഓക്കെ, മോഹൻലാല് പടങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഒരുവിധ
1: എല്ലാം കണ്ടിട്ടില്ല, അത്യാവശ്യം കണ്ടിട്ടില്ല.
0: കണ്ടിട്ടുണ്ട്. ഓക്കെ, ടാക്കീസ് പോയിട്ട് തന്നെയാണോ സിനിമ കാണാറ്?
1: അല്ലേ,
0: നമുക്ക് മോഹൻലാലിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് രണ്ടുപേരും പാടാം. മോഹൻലാലിന്റെ സിനിമയിലെ ഏതെങ്കിലും
1: രണ്ടുപേരും
0: പഠിക്കോ. എല്ലാരും സപ്പോർട്ട് ചെയ്യണേ, പാടണേ. അറിയുന്ന പോലെ പാടിയാ മതി, കുഞ്ഞുമക്കളല്ലേ, ആരും ഒന്നും പറയില്ല.
1: കംപ്ലൈന്റ്
0: എനിക്ക് ഏത് പാട്ടാ പഠിത്തരും?
1: തരക പെണ്ണാളെ കതിരാടും വിളിയാണേ, തമ്പുരാനെത്തിയിടും മുമ്പേ കരിമ്പരും കോല പറിച്ചാട്ടേ.

0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ച് പരിഹാസനായി തീർന്ന കുരങ്ങച്ചാരാണ് ഈ കഥയിലെ നായകൻ. കുണ്ടും കൊടുത്തും കുട്ടിക്കുരങ്ങൻ, കുസൃതിക്കുരങ്ങൻ. ഒരു നാൾ അവൻ്റെ വാലിലൊരു മുരിക്കും മുള്ളു കൊണ്ടു. വേദനയാണെങ്കിൽ സഹിക്കാൻ വയ്യ. വാലിലെ മുള്ളെടുക്കാൻ ആരാനും വരാനുണ്ടോ എന്ന് നോക്കി കുറേ നേരം ഇരുന്നു. അപ്പോഴതാ ഒരറവുകാരൻ കൊലക്കത്തിയുമായി വരുന്നു. അറവുകാരൻ ചേട്ട, എൻ്റെ വാലിലെ മുരിക്കുമുള്ളൊന്ന് എടുത്തു തരുമോ? കുട്ടിക്കുരങ്ങൻ കെഞ്ചി നോക്കി. അതിനെന്താ? അറവുകാരൻ കൊലക്കത്തി കൊണ്ട് മുള്ളിരിക്കണ സ്ഥലത്ത് ആഞ്ഞൊരു വെട്ട്. മുള്ളു പോയി, ഒപ്പം

0: കാലിൻ്റെ അറ്റം പോയി. ചോരിയൊളിപ്പിച്ച് അവൻ അറിവുകാരനോട് തട്ടിക്കയറി, എൻ്റെ വാല് മുറിച്ച ദുഷ്ട, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒന്നുകിൽ വാല് കൂട്ടിച്ചേർത്ത് തരണം, അല്ലെങ്കിൽ നിന്റെ കൊലക്കത്തി എനിക്ക് തരണം. കുട്ടിക്കുരങ്ങൻ്റെ മാന്ത് പിടിച്ച് അറിവുകാരൻ കൊലക്കത്തി അവന് കൊടുത്ത് സ്ഥലം വിട്ടു. മുറിവാലും കൊലക്കത്തിയുമായി അവൻ നടന്നു. കുറേ ചെന്നപ്പോഴുണ്ട് ഒരു ചെക്കൻ ചക്കര മാമ്പഴം എറിഞ്ഞു വീഴ്ത്താൻ നോക്കുന്നു. പലതവണ കല്ലും കോലും എറിഞ്ഞിട്ടും ഒരു കണ്ണിമാങ്ങ പോലും താഴെ വീണില്ല. അതുകൊണ്ട് കുട്ടിക്കുരങ്ങ പറഞ്ഞു, ചെക്കാ ഈ കത്തി കൊണ്ടൊന്ന് എറിഞ്ഞു നോക്ക്, മാമ്പഴം വീഴണത് അപ്പോൾ കാണാം. ചിക്കൻ സന്തോഷത്തോടെ കൊലക്കത്തി വാങ്ങി മാമ്പഴക്കുല നോക്കി എറിഞ്ഞു. മൂന്ന് നാല് കുല ചക്കര മാമ്പഴം പൊതുവോ ഒന്ന് താഴെ വീണു. പക്ഷേ കത്തി ദൂരെ എവിടെയോ ചെന്നു വീണു. അതുകൊണ്ട് കുട്ടിക്കുരങ്ങൻ ചെക്കനോട് ദേഷ്യപ്പെട്ടു, ദേ ചക്ക മര്യാദയ്ക്ക് എൻ്റെ കൊലക്കത്തി തന്നോ, അല്ലെങ്കിൽ നിലത്തു വീണ മാമ്പഴം മുഴുവനും തന്നോളൂ. കുട്ടിക്കുരങ്ങൻ ആക്രമിച്ചാലോ എന്ന് ഭയന്ന് മാമ്പഴക്കുല മുഴുവനും അവന് കൊടുത്ത് അവിടം വിട്ടു. മൂന്നാല് മാമ്പഴം തിന്നും ബാക്കി അടുക്കി പിടിച്ചും കുട്ടിക്കുരങ്ങൻ ചാടിപ്പോയി. വഴിയിൽ വെച്ച് എള്ളുകറ്റ കൊയ്യുന്ന കൃഷിക്കാരനെ കണ്ടു. അയാൾ ആകെ പണിയെടുത്ത് ക്ഷീണിച്ചിരുന്നു. കുട്ടിക്കുരങ്ങൻ അയാളുടെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ച ശേഷം പറഞ്ഞു, കൊയ്ത്തുകാരൻ ചേട്ടാ ഈ മാമ്പഴം നിന്ന് വിശപ്പകറ്റിക്കോളൂ. കൃഷിക്കാരൻ സന്തോഷത്തോടെ കരക്ക് കയറി ആ മാമ്പഴം ഒന്നൊഴിയാതെ തിന്നു തീർത്തു. അപ്പോഴേക്കും കുട്ടിക്കുരങ്ങൻ്റെ ഭാവം മാറി. അവൻ അയാൾക്കുനേരെ ആക്രോശിച്ചു, ഞാൻ കഷ്ടപ്പെട്ട് പെറുക്കിയ മാമ്പഴം മുഴുവൻ നീ തിന്നില്ലേ? എനിക്കിപ്പോൾ തന്നെ മാമ്പഴം തിരിച്ചു തരണം, അല്ലെങ്കിൽ ഈ എള്ളുകറ്റ തരണം. കുട്ടിക്കുരങ്ങനെ പേടിച്ച് കൃഷിക്കാരൻ എള്ളുകറ്റ മുഴുവനും അവൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. വീണ്ടും കൊയ്യാനിറങ്ങി. കുട്ടിക്കുരങ്ങൻ മൂളിപ്പാട്ടും പാടി മുന്നോട്ട് നടന്നു. വഴിമധ്യേ അവൻ ചക്കാട്ടുന്ന ചക്കാലനെ കണ്ടു. എള്ളുകറ്റ നിലത്തു വെച്ച് അവൻ അതും നോക്കി നിന്നു. ആ സമയം ചക്കാലത്തി വന്ന് എള്ളുകറ്റയും എടുത്ത് അകത്തേക്ക് പോയി. നിമിഷ നേരം കൊണ്ട് അവൾ കറ്റ തല്ലി എല്ലെടുത്തു. ഈ വിവരം പറഞ്ഞ് കുട്ടിക്കുരങ്ങൻ ചക്കാലിന് നേരെ ചീറി ചെന്നു, എൻ്റെ എള്ളുകറ്റ ഇപ്പോൾ തന്നെ മടക്കി തരണം, അല്ലെങ്കിൽ ആവോളം എണ്ണ തരണം. കുട്ടിക്കുരങ്ങൻ്റെ ഭീഷണി കേട്ട് പരിഭ്രമിച്ച ചക്കാലൻ ഒരു ഭരണി എണ്ണ അവന് കൊടുത്ത് പ്രശ്നം തീർത്തു. അവൻ അതുമായി പോകുമ്പോഴുണ്ട് വഴിയരികിലെ ഒരു വീട്ടിൽ അമ്മൂമ്മ അപ്പം ചുടുന്നു. അപ്പം കരിയുന്ന മണം വന്നതിനാൽ അവൻ അവിടെ ചെന്നു നോക്കി. അപ്പച്ചട്ടിയിൽ എണ്ണയില്ലാത്തതാണ് കാരണമെന്ന് മനസ്സിലാക്കി അവൻ പറഞ്ഞു, അമ്മൂമ്മേ ദാ ഈ എണ്ണ കൊണ്ട് അപ്പം കരിയാതെ ചുട്ടോളൂ. അമ്മൂമ്മ സന്തോഷത്തോടെ ആ എണ്ണ പുരട്ടി നല്ല അപ്പം ചുട്ടു. അതുകൊണ്ട് കുട്ടിക്കുരങ്ങൻ അമ്മൂമ്മയെ ശാസിച്ചു, എൻ്റെ എണ്ണ വേഗം തന്നു, അല്ലെങ്കിൽ ഇപ്പം ചുട്ട അപ്പം മുഴുവനും തന്നു. കുട്ടിക്കുരങ്ങൻ്റെ ഉള്ളിലിരിപ്പ് കണ്ട് ഭയന്ന അമ്മൂമ്മ അപ്പം മുഴുവനും അവന് പൊതിഞ്ഞു കൊടുത്തു. എന്നിട്ട് വിശപ്പകറ്റാൻ വേറെ അപ്പമുണ്ടാക്കാൻ തുടങ്ങി. അപ്പവുമായി പോയ കുട്ടിക്കുരങ്ങൻ ഒരു പാവം അലക്കുകാരൻ പുഴക്കരയിൽ തളർന്നിരിക്കുന്നത് കണ്ടു. അവൻ അപ്പം അയാൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, അലക്കുകാരൻ ചെങ്ങാതി, ദാ ഈ അപ്പം തിന്ന് വിശപ്പ് മാറ്റിയിട്ട് ഇനി അലക്കിയാൽ മതി. കുട്ടിക്കുരങ്ങൻ്റെ വാക്ക് കേട്ട് ആശ്വസിച്ച് അലക്കുകാരൻ ഒറ്റയിരിപ്പിന് അത് മുഴുവനും തിന്നു തീർത്തു. അതോടെ അവൻ അടവ് മാറ്റി. എൻ്റെ അപ്പം തീർത്ത അലക്കുകാര, വേഗം അത് തിരിച്ചു തന്നു, അല്ലെങ്കിൽ ഒന്നാം തരം ഒരു ജഗന്നാഥൻ മുണ്ട് തന്നോളൂ. കുട്ടിക്കുരങ്ങൻ ദേഷ്യം മൂത്ത് കടിച്ചാലോ എന്ന് ഭയന്ന് അലക്കിത്തേച്ച ഒരു ജഗന്നാഥൻ മുണ്ട് തന്നെ കൊടുത്തു. അവനതുമായി വീണ്ടും നടന്നു. പിന്നീടവൻ കണ്ടത് പഴഞ്ചൻ മുണ്ടെടുത്ത് ചെണ്ട കൊട്ടുന്ന ഒരു മാരാരയാണ്. അവൻ ജഗന്നാഥൻ മുണ്ടുമായി മാരാരെ സമീപിച്ച് പറഞ്ഞു, മാരാരെ അമ്പലത്തിലൊക്കെ പോയി കൊട്ടാനുള്ളതല്ലേ, ഈ പഴന്തുണിയെടുത്ത് നാലാൾക്ക് മുമ്പിൽ പോകാൻ പറ്റൂ, അതുകൊണ്ട് ഈ ജഗന്നാഥൻ മുണ്ടെടുത്ത് ചെണ്ട കൊട്ടിക്കൊള്ളൂ. മാരാർ പഴന്തുണി പറിച്ചെറിഞ്ഞ് പകരം ജഗന്നാഥൻ മുണ്ട് കുടഞ്ഞെടുത്തു. അതുകണ്ട് കുട്ടിക്കുരങ്ങൻ കോപത്തോട് നാല് ചാട്ടം, എൻ്റെ മുണ്ടെടുത്ത് ചെണ്ട കൊട്ടണം നിങ്ങളോട് ആര് പറഞ്ഞു? ഒന്നുകിൽ എൻ്റെ മുണ്ട് പഴയ പോലെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ചെണ്ടയും ചെണ്ടക്കോലും തരണം. കുട്ടിക്കുരങ്ങൻ്റെ ആക്രമണം ഭയന്ന് ചെണ്ടക്കാരൻ ചെണ്ടക്കോലും ചെണ്ടയും കൊടുത്ത് മറ്റൊരു പണി തേടിപ്പോയി. കുട്ടിക്കുരങ്ങനാകട്ടെ ചെണ്ട കൊട്ടി പാടാനും തുടങ്ങി. വാല് പോയി കത്തി കിട്ടി, കത്തി പോയി മാമ്പഴമായി, മാമ്പഴം പോയി എള്ളു കിട്ടി, എള്ളു കൊടുത്തു എണ്ണ വാങ്ങി, എണ്ണ പോയി അപ്പം കിട്ടി, അപ്പം കൊടുത്തു മുണ്ട് വാങ്ങി, മുണ്ട് പോയി ചെണ്ടയായി, ഡും ഡും ഡുണ്ടും പി പി പി, ഡുണ്ടും ഡുണ്ടും പി പി പി.
1: ഇത് നാടോടി കഥകളുടെ നേരം. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: വാക്കുകൾക്ക് അതീതമാണ് പ്രണയഭാവങ്ങൾ. കാലം പിന്നിടുമ്പോൾ പുതിയ ഭാവങ്ങളിലൂടെ, പുതിയ തലങ്ങളിലൂടെ അത് മനസ്സിൽ ആഴങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രണയം എന്നും ചലച്ചിത്രങ്ങളിലെ പ്രിയപ്പെട്ട ആശയവുമാണ്. പോയ വർഷങ്ങളിലുമെത്തി അങ്ങനെ കുറെ പാട്ടുകൾ. പെയ്തൊഴിഞ്ഞ മഴയുടെ തീർത്ത ചന്തമാണ് അതിനെന്നും. വെയിലിൻ നിറം പോലെ തിളങ്ങുന്നതാണ് പ്രണയം. ഒപ്പമുള്ള നാളുകളെന്നും പുഴയാഴങ്ങളിലേക്ക് മാഞ്ഞുപോയൊരു കളിവഞ്ചിയെ കാണുന്ന പോലൊരു തീരാ നോവാണ് വിരഹമെന്നും പാടിയ കുറെ പാട്ടുകൾ. ഇന്നലകളിലെയും ഇന്നിന്റെയും പ്രണയത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ ഭാവാർദ്രമായ യാത്ര നടത്തി ആ പാട്ടുകളും അതിനൊപ്പം ഉണ്ടായിരുന്ന ദൃശ്യങ്ങളും. ആ പാട്ടുകളിലേക്കൊന്ന് നമുക്ക് പോയി വരാം ഇന്നത്തെ മധുരഗീതങ്ങളിലൂടെ. കൈപിടിച്ച് അവർ ഒരുമിച്ച് നടന്നു നീങ്ങിയ വഴിയിൽ അന്നൊരു നാൾ മഴ പെയ്തു. ഇളം വേനലിനിടയിലൂടെ പതിയെ വന്ന ചെറുമഴയിലൂടെ അവർ പിന്നെയും ദൂരങ്ങൾ താണ്ടി. ആ കാഴ്ചയുടെ അത്രയും ഭംഗിയുണ്ടായിരുന്നു ഈ പാട്ടിനും പനിനീർപൂവിന്റെ ചേലി എന്ന് തന്നെ പറയണം. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്. 2016 ആരംഭത്തിൽ കേട്ട ഒരു പ്രണയഗാനം എന്നതിനപ്പുറം ജെറി അമൽദേവ് എന്ന പ്രതിഭാധനന്റെ മടങ്ങിവരവ് കൂടിയായിരുന്നു ഈ പാട്ട്. പഴമയിലേക്ക് കയ്പിച്ച സംഗീതം, പാട്ടുപെട്ടിയിൽ ചേർത്ത് വെച്ചിട്ടുള്ള പഴയ ഗാനങ്ങളുടെ അതേ ഈണം, യേശുദാസിന്റെയും വാണി ജയറാമിന്റെയും കൂടി സ്വരം ചേർന്നപ്പോൾ നൊസ്റ്റാൾജിയയ്ക്കൊപ്പമായി പ്രേക്ഷകരും. രാജാമണി ആയിരുന്നു ഈ പാട്ടിനെ മ്യൂസിക് കണ്ടക്ട് ചെയ്തത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. സന്തോഷ് വർമ്മയാണ് വരികൾ കുറിച്ചത്. ജെറി അമൽദേവിന്റെ തീർത്തും ലളിതമായ ഈണത്തിന് സന്തോഷ് നൽകിയത് പനിനീർപൂവിന്റെ അത്രയും നൈർമല്യമായ ഈണവും. പുറത്തു വരും മുൻപേ സിനിമ പാട്ടിലൂടെ പ്രേക്ഷകനൊപ്പം കൂടുന്ന കാഴ്ചയ്ക്ക് 2016 തുടക്കമിട്ടത് ഈ പാട്ടാണ്.

ഇനിയൊരാൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരേണ്ടതില്ലെന്ന് ചിന്തിച്ചിരുന്ന നാളുകളിൽ പോലും ചിലരുടെ ജീവിതത്തിലേക്ക് അറിയാതെ പറയാതെ ചിലർ കടന്നുവരും. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ നായകന്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. മൗനം ഒരു വയലിൻ നാദത്തിന് വഴിമാറുന്നത് പോലെയായിരുന്നു അയാളുടെ ജീവിതത്തിലേക്ക് അനുരാഗത്തിന്റെ മായാമന്ത്രമായി അവൾ വന്നത്. മൗനങ്ങൾ മിണ്ടുമൊരീ നേരത്ത് എന്ന പാട്ട് ഒറ്റയ്ക്കാകുന്ന വേളകളിൽ ആരുമൊന്നും മൂളിപ്പോകുന്ന പാട്ടാണ്. വിജയ് യേശുദാസും നായികയായ അപർണ ബാലമുരളിയും ചേർന്നാണ് ഈ പാട്ട് പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിബാലാണ് ഈണമിട്ടത്. വേറിട്ടൊരു ഈണമാണ് ഈ പാട്ടിന്. രാവിൽ നിലാവൊരുക്കുന്ന നിഴലിന്റെ ഭാവഭേദങ്ങൾ പോലെയായിരുന്നു ഈണം. പടവുകളിലൂടെ തുള്ളിയും ഇടയ്ക്കൊന്നിഴഞ്ഞും പിന്നെയൊരു വേള വെറുതെ നിന്നും എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോകുന്ന മഴത്തുള്ളിയെ പോലുള്ള ഈണം. ഗായകർ ഇരുവരും സ്വരത്തിനും ആ ഭേദങ്ങൾ കൊണ്ടുവന്നപ്പോൾ ബിജിബാലിൽ നിന്നും മലയാളിക്ക് കിട്ടിയ മറ്റൊരു നല്ല ഗാനമായി അത് മാറി.

പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ എല്ലായ്പ്പോഴും കവികൾക്കുള്ളിലേക്ക് എത്തുന്നത് നിലാവും പുതുമഴയും മഞ്ഞുമൊക്കെ തന്നെയാണ്. ആ രീതി ഒരിക്കലും പ്രേക്ഷകന് ആവർത്തന വിരസത എന്ന അരോചകത പകരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ പാട്ടാണിത്. പുലർക്കാറ്റിന്റെ പാച്ചിൽ പോലെ താളാത്മകമായ വയലിൻ വായനയിലൂടെയാണ് ഷാൻ റഹ്മാൻ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം പകർന്നത്. രാമഴ പെയ്തു കുതിർന്ന ഡയറി താളിലൂടെ അവൾക്ക് കത്തെഴുതിയ ആരും കാണാതെ അവൾ തന്നെ ചാമ്പക്കത്തിന്ന മൺപാതയിൽ സൈക്കിളിൽ അവളെ കാത്തുനിന്ന പഴയകാല പ്രണയം പുനരവതരിപ്പിച്ച ദൃശ്യങ്ങളായിരുന്നു പാട്ടിനൊപ്പം ഉണ്ടായിരുന്നത്. ആദ്യ കേൾവിയിലും കാഴ്ചയിലും തന്നെ പ്രേക്ഷകനെ ഇന്നലകളിലേക്ക് തിരികെ വിട്ടു പാട്ട്. പാട്ടിലെ നായകനും നായികയും വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും തന്നെയാണ് ഈ പാട്ട് പാടിയത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഷാൻ റഹ്മാനെ ഇണമിട്ട മനോഹരമായ മെലഡിയാണ് ഈ പാട്ട് എന്നതിൽ തർക്കമില്ല. ഒരു മുത്തശ്ശി ഗദ എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്.

ഇടനെഞ്ചിലൊരു വല്ലാത്ത സുഖമായാണ് അവളുടെ ഓരോ നോട്ടവും വർത്തമാനവും കരുതലും അനുഭവപ്പെടുക. ഒരു നാൾ എന്തെന്നറിയാതെ അവൾ കടന്നു പോകുമ്പോൾ നെഞ്ചു പറിച്ചെടുക്കുന്ന നോവായി അത് മാറുന്നതും അതുകൊണ്ടാണ്. ആ പ്രണയസുഖത്തെക്കുറിച്ചാണ് ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ചിത്രത്തിലെ പാട്ട്. നേർത്ത സ്വരങ്ങളിലൂടെ പ്രേക്ഷകരിലേക്കത് എത്തിയപ്പോൾ പ്രണയാർദ്ര നിലാവായി മനസ്സിൽ പെയ്തിറങ്ങാൻ പിന്നെ വൈകിയില്ല. നജീം അർഷാദും സംഗീത ശ്രീകാന്തും ചേർന്ന് പാടിയ പാട്ടിനെ ഇത്രയധികം മനോഹരമാക്കിയത് ആലാപന ശൈലിയാണ്. കരിമഷി പടർന്ന കണ്ണുകൾ കൊണ്ടുള്ള അവളുടെ നോട്ടം പോലെ ആഴമുള്ള ഓർക്കസ്ട്ര മറ്റൊരു ഘടകവും. ഉച്ചത്തിൽ പാടുന്ന സംഗീതോപകരണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വന്നു പോകുമ്പോൾ കേൾവിക്കാരനിൽ പ്രണയത്തിന്റെ വസന്തം തന്നെയാണ് ഉണ്ടായത്. പുതിയ കാലത്തെ സംഗീത ചിന്തകളിലൂടെ കാൽപ്പനികമായ പ്രണയ ചിന്തയെ ആവിഷ്കരിച്ച ഗാനം സിനിമയേക്കാൾ പ്രിയപ്പെട്ടതായി മാറി എന്ന് പറഞ്ഞാലും തെറ്റില്ല.

ചില്ലുറാന്തൽ വിളക്കിന്റെ പോലുള്ള മുഖമുള്ള പെണ്ണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന അവനിലേക്കൊരു മഞ്ഞായി അലിഞ്ഞു ചേർന്നവൾ. അവൾക്കൊപ്പമുള്ള പിണക്കങ്ങളെ ഇണക്കങ്ങളെ അവളിൽ നിന്നറിഞ്ഞ കരുതലിനെ അനുഭവിച്ച സ്നേഹത്തെയാണ് ഈ പാട്ടിന്റെ വരികളിൽ ബി കെ ഹരിനാരായണൻ എഴുതിയിട്ടത്. കോളേജ് കാലത്തെ പ്രണയത്തിന്റെ കുസൃതി പോലെ കൗതുകമുള്ള പാട്ടെഴുത്ത്. ഗോപി സുന്ദർ അതിനു നൽകിയ സംഗീതത്തിന് മാഞ്ഞുപോകുന്ന സന്ധ്യയോട് ചേർന്ന് തെളിഞ്ഞു നിൽക്കുന്നൊരു റാന്തൽ വിളക്കിന്റെ നിഴൽച്ഛന്ദമുണ്ട്. അതിനെ ദൂരെ നിന്ന് കാണുന്ന കാഴ്ചയുടെ ഭംഗിയുമുണ്ടായിരുന്നു ആ പാട്ടിനൊപ്പമുള്ള ദൃശ്യങ്ങൾക്കും. വിഭിന്നതയുടെ സ്വരഭംഗി കൊണ്ട് കാതുകളുടെ ശ്രദ്ധ നേടുന്ന ഈ മെലഡി 2016 മികച്ച ഗോപി സുന്ദർ പാട്ടുകളിൽ ഒന്നുകൂടിയാണ്. മുത്തുമണികൾ പോലുള്ള വരികളുടെയും ഈണത്തിന്റെയും സ്വരമാകാൻ ജോബ് കുര്യനെ തിരഞ്ഞെടുത്തതാണ് ഈ പാട്ടിനെ ഇത്രയേറെ മനോഹരമാക്കിയ മറ്റൊരു കാര്യം.

കാലം പ്രണയചിന്തകൾക്ക് എത്ര നവീനത്വം നൽകിയാലും അതിൽ നിന്നും മണ്ണിൻ മണമാണ്. ഈ പാട്ട് നമുക്ക് പ്രിയപ്പെട്ടതായതിന്റെ കാര്യവും അതുതന്നെയാണ്. നീലക്കണ്ണുള്ള മാൻപേട പോലൊരു പെണ്ണാണ് അവൾ അവന്. എന്നായാലും നീ എനിക്ക് സ്വന്തമായി എനിക്കൊപ്പം കഴിയേണ്ടവൾ തന്നെയാണെന്ന് അവൻ അവളോട് പറയുകയാണ് ഈ പാട്ടിൽ. വാഴത്തോപ്പുകളിലും വയലേലകളിലും ആൽമരച്ചോട്ടിലും ഒക്കെ ഇരുന്ന് പ്രണയസ്വപ്നം കണ്ടിട്ടുള്ള പഴയ തലമുറയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാകും ഈ ഗാനം. വിജയ് യേശുദാസാണ് പാട്ടു പാടിയത്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മയുടേതും ഈണം ഷാൻ റഹ്മാന്റേതും. കൊച്ചവ്വ പൈലോ അയ്യപ്പക്കോയിലോ എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്.

0: മധുരഗീതങ്ങൾ
1: കുഞ്ഞിക്കാലിൽ പാദസരമിട്ട് അവൾ ഓടി നടക്കാൻ പഠിച്ച കാലം തൊട്ടേ കണ്ടു തുടങ്ങിയതാണ് അവളെ. മണ്ണും പൂക്കളും കൊണ്ട് സദ്യ ഉണ്ടാക്കി കളിച്ച കാലം തൊട്ടേ, ഓലക്കീറുകൊണ്ട് പമ്പരമുണ്ടാക്കി പറത്തി നടന്ന കാലം തൊട്ടേ ഒപ്പമുണ്ട് അവളും. അന്നെപ്പോഴും എങ്ങനെയോ മനസ്സിൽ കയറി കൂടിയതാണ് ഇവൾ എന്റേതാണെന്ന ചിന്ത. അങ്ങനെയുള്ള അയാൾ വർഷങ്ങൾ കഴിഞ്ഞ് മനസ്സിലെ പ്രണയ ചിന്തയെ അവൾക്ക് മുന്നിലിരുന്ന് പാടുമ്പോൾ എന്താണ് പറയുക? അതാണ് ഈ പാട്ടിലുള്ളത്. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ടിലുള്ളത് യാഥാർത്ഥ്യം തുളുമുന്ന കാൽപ്പനികതയാണ്. ഭാവസുന്ദരമായി വിജയ് യേശുദാസും മധുശ്രീയും അത് പാടുക കൂടി ചെയ്തപ്പോൾ ആദ്യ കേൾവിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. റഫീഖ് യൂസഫിൻ്റെതാണ് ഈണം, മേപ്പള്ളി ബാലൻ്റെതാണ് വരികൾ. ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്ന ഏതൊരാളിൻ്റെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുട്ടിത്തരങ്ങൾക്കൊരു കാവ്യഭാഷയാണ് ഈ എഴുത്ത്. നമുക്ക് കേട്ടു.

പരസ്പരം കാത്തിരുന്ന് നോവറിഞ്ഞ് നേടുന്നത് തന്നെയാണ് പ്രണയം. ആ കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അനുഭവിച്ചവർക്കേ അതറിയുകയുള്ളൂ. പടിവാതിൽ തുറന്നിട്ടും തീവണ്ടിയുടെ ചൂളം വിളിക്ക് കാതോർത്തും ചുമരിൽ നാഴികമണി ശബ്ദത്തിന് കാതോർത്തും എത്രയോ വട്ടം നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. ആ കാത്തിരിപ്പിന്റെ പകരം വയ്ക്കാനാകാത്ത കൗതുകത്തെക്കുറിച്ചാണ് അടുത്ത പാട്ട്. 2016 KS ചിത്ര എന്ന വാനമ്പാടിയുടെ സ്വരഭംഗി മലയാളി അറിഞ്ഞത് ഈ ഗാനത്തിലൂടെയാണ്. കാംബോജി എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ എന്നെഴുതി കാത്തിരിപ്പിന്റെ ആഴത്തെ ഏറ്റവും മനോഹരമായി പറഞ്ഞു തന്ന കവി. ONV കുറുപ്പ് അവസാനം കുറിച്ച ഗാനങ്ങളിലൊന്നാണിതും. അതിനും ജയചന്ദ്രൻ നൽകിയ സംഗീതം പുഴയുടെയും നിലാവിന്റെയും പ്രണയം പോലെ വശ്യമായതും. എങ്കിലും KS ചിത്രയുടെ ആലാപനം തന്നെയാണ് അതിന് ഭംഗിയേകുന്നതെന്ന് തോന്നുന്നു. കേട്ടുനോക്കാം നമുക്ക്.

എന്തിനെന്നറിയാതെ പറയാതെയാണ് ചില പ്രണയങ്ങൾ അകന്നു പോകുക. മനസ്സ് വിങ്ങി നിന്നിട്ടും ഒന്നും പറയാതെ പരസ്പരം കണ്ടില്ലെന്ന് നടിച്ചു നടന്ന് പിന്നെയും കുറേ നാൾ. ആ വേളയ്ക്ക് അന്ത്യമായത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോഴായിരുന്നു. ആ കണ്ണുനീരിലൂടെയാണ് പ്രണയം അവർക്ക് എന്തായിരുന്നുവെന്ന് കൈചേർത്തിരുന്ന് ഓർത്ത് പിന്നടന്നത്. ആ അനുഭൂതിയാണ് ഈ പാട്ട് പങ്കുവെക്കുന്നത്. വിജയ് യേശുദാസിന്റെ ആലാപന ശൈലി പാട്ടിനെ നെഞ്ചിനുള്ളിലേക്ക് ചേർത്തു വെച്ചു. മാൽഗുഡി ഡേയ്സ് എന്ന ചിത്രം സഹോദരന്മാരായ വിനോദും വിവേകും വിശാഖും ചേർന്ന് തീർത്തതായിരുന്നു. ഇവരുടെ പിതാവായ ശ്രീകുമാറിൻ്റെതായിരുന്നു വരികൾ. ഡോക്ടർ പ്രവീണിൻ്റെതായിരുന്നു സംഗീതം.

ഓണത്തിനെത്തുന്ന നിലാവ് പോലെയാണ് ചില പ്രണയങ്ങൾ. ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ ഒപ്പമുണ്ട്. പറയാതെ പറഞ്ഞ പ്രണയമായി അവൾ. ബാല്യവും കൗമാരവും എല്ലാം ഒന്നിച്ച് ആഘോഷിച്ചവർ. അവരുടെ പ്രണയത്തിന് ഓണനിലാവിൻ്റെ നൈർമല്യതയുമായിരുന്നു. അതിനോട് ചേർത്തു നിർത്തിയല്ലാതെ ആ പ്രണയത്തെക്കുറിച്ച് എഴുതാനും ആകില്ല. കമ്മട്ടിപ്പാടത്തിലെ ചിങ്ങമാസത്തിലെ എന്ന പാട്ടിന് ആ പ്രണയത്തിൻ്റെ ഛായയാണ്. അരയന്നം പോലെ നടന്ന് ചെഞ്ചുണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചവളോടൊപ്പം കാട്ടിക്കൂട്ടിയ കുസൃതികളിലൂടെയുള്ളൊരു ഓർമ്മപ്പാട്ട് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പേരറിയ പക്ഷിപ്പറമ്പിലെവിടെയോ വന്നിരുന്ന് ചിലയ്ക്കാൻ നേരം കേൾക്കുന്നൊരു സ്വരം പോലുള്ള ഓർക്കസ്ട്രയും അനൂപ് മോഹൻദാസിൻ്റെ ആലാപന ശൈലിയുമാണ് പാട്ടിനെ വേറിട്ടതാക്കിയത്, പ്രിയപ്പെട്ടതാക്കിയത്. ദിലീപ് കെ ജിയുടെ വരികൾക്ക് ജോൺ പി വർക്കിയാണ് സംഗീതം. പാട്ടിനെ കാതോരത്ത് പിന്നെയും എത്തിയ ആ ഗിത്താർ വായനയും സംഗീത സംവിധായകൻ്റേതാണ്.

അപ്രതീക്ഷിതമായാണ് ചിലരുടെ ജീവിതത്തിലേക്ക് പ്രണയം എത്തുക. അന്നോളം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ അതറിഞ്ഞപ്പോൾ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത കൗതുകങ്ങളായിരുന്നു. സ്നേഹവും നന്മയും കരുതലുമായിരുന്നു. ആ അനുഭവം ഏതൊരാളിന്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരിക്കും. തിളക്കമാർന്ന വെയിൽ പോലെ, ആർദ്രമായ മഴ പോലെ, കരുതലുള്ള മഞ്ഞു പോലെ ആ പ്രണയം അവരെ ചേർത്തു നിർത്തി. ആ പ്രണയത്തെക്കുറിച്ചാണ് അടുത്ത പാട്ട്. മറുപടി എന്ന ചിത്രത്തിലെ വേനൽ മെല്ലെ വന്നുപോയി എന്ന പാട്ട് റഫീഖ് അഹമ്മദിന്റെ വരികൾ പാടിയതാകട്ടെ സംവിധായകനായ വിനുവിന്റെ മകൾ വർഷം. പുതിയ സ്വരം തീർത്ത കൗതുകവും വരികളുടെ ഭംഗിയും ആശയത്തിലെ യാഥാർത്ഥ്യവും ഒരു ചെറുമഴ പോലെ പാട്ടിനെ പ്രിയപ്പെട്ടതാക്കി. കേട്ടിട്ട് തിരിച്ചു വരാം.

പൊടിമീശ മുളച്ചു തുടങ്ങിയ കാലത്ത് തുടങ്ങിയൊരു പ്രണയം. മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാതിരുന്ന കാലമാണ്. സൈക്കിളിൽ ലോകം മുഴുവൻ ചുറ്റി നടന്ന കാലം. എന്തിനും കൂട്ടായി ഉറ്റ ചങ്ങാതിയും ഒപ്പമുണ്ട്. ആ പ്രണയം ജീവിതത്തിൽ കൂട്ടായി എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ അവളെ ഒന്ന് കാണാൻ എന്തൊക്കെ സാഹസങ്ങളാണ് അന്ന് ചെയ്തിരുന്നത്. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യാനും ഇത്രയേറെ സാഹസം കാണിച്ചിട്ടുണ്ടാകില്ല. പള്ളിയിലെ പെരുന്നാളിന് മെഴുതിരി വെട്ടത്തിലൂടെ അവളെ നോക്കിക്കണ്ടത്, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഷൈൻ ചെയ്യാൻ നോക്കിയത്. കാലമേറെ കഴിയുമ്പോൾ ഓർത്തിച്ചിരിക്കാൻ ഇവയൊക്കെ ധാരാളം. ഈ കാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി പാവ എന്ന ചിത്രത്തിലെ പൊടിമീശ മുളയ്ക്കണ കാലം എന്ന പാട്ട്. ഭാവഗായകൻ്റെ സ്വരത്തിൽ കൂടി ആ പാട്ട് കേട്ടപ്പോൾ ഓർമ്മകൾ ഇങ്ങനെ മുന്നിൽ വന്ന് നിന്ന് ചിരിപ്പിച്ചു. സന്തോഷ് വർമ്മയാണ് ഒരു കാലഘട്ടത്തിൻ്റെ പ്രണയാർദ്രമായ ഓർമ്മകളെ കാവ്യാത്മകമായി കുറിച്ചത്. ആനന്ദ് മധുസൂദനൻ എന്ന സംഗീത സംവിധായകൻ ആദ്യ പാട്ടിലൂടെ തന്നെ മലയാളിയുടെ ശ്രദ്ധ നേടുകയും ചെയ്തു. കേൾക്കാം നമുക്ക്.

നിള പ്രണയത്തെ മലയാളി പുഴയോട് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ഈ പേരാണ് നിള. ഈ പുഴയുടെ ഓളങ്ങളോളം ഭംഗി പ്രണയത്തിനില്ലെങ്കിലും അതുകൊണ്ട് തന്നെ നിളയെക്കുറിച്ച് പാടി തുടങ്ങുന്നത് എന്തും നമ്മുടെ ശ്രദ്ധ നേടും. ഗിത്താർ തന്ത്രികളിലൂടെ പൊഴിഞ്ഞു വീണ സ്വരകണത്തിനൊപ്പം പാടിയ ഈ പാട്ട് നിളയിലെ മണൽത്തരികളിൽ എഴുതിയൊരു പ്രണയകാവ്യം പോലെ സുന്ദരമായിരുന്നു. സുമേഷ് പരമേശ്വറിന്റെ ഈണത്തിൽ ഹരിശങ്കറും ശ്രേയാരാഗവും ചേർന്നായിരുന്നു പാട്ട് പാടിയത്. ഇരുവരുടെയും സ്വരത്തിലുള്ള വിഭിന്നത പാട്ടിനെ കേൾവി സുന്ദരമാക്കി. സുമേഷ് പരമേശ്വറിന്റെ ആദ്യ ഗാനം കൂടിയാണിത്. കിസ്മത് എന്ന ചിത്രത്തിലെ പാട്ട്

പ്രണയത്തിന്റെ താളുകൾ നാളെയും എഴുതപ്പെടുമ്പോൾ പിന്നണിയിൽ മുഴങ്ങുക ഈ പാട്ടുകളൊക്കെ തന്നെയാകും. കാലാതീതമായ പ്രണയഭാവങ്ങളോടെ പിന്നെയും പാട്ടുകൾ വരും, വർഷവും കാതോരമെത്തുക തന്നെ ചെയ്യും. കാത്തിരിക്കാം നമുക്കവയെ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ ദൈവത്താറിനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:00 ഒരു വട്ടം കൂടി നാടകനേരത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നാടകം പടുകാലപ്പാട്ട്, വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്രഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. എതിർമുന്നണികളിലെ ചെറുകക്ഷികളുടെ പിന്തുണയോടെ മന്ത്രിസഭയുണ്ടാക്കാൻ തമിഴക വെട്രി കഴകം TVK ശ്രമം നടത്തിയതോടെ 7 പതിറ്റാണ്ടിന് ശേഷം തമിഴ്നാട്ടിൽ കൂട്ടുകെട്ടി സർക്കാരിന് വഴിയൊരുങ്ങി. TVK അഭ്യർത്ഥിച്ചതോടെ പിന്തുണ നൽകാമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചു. പശ്ചിമബംഗാളിൽ നടന്നത് വോട്ട് കൊള്ളയാണെന്നും താൻ തോറ്റിട്ടില്ലെന്നും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി. കളിഘട്ടിലെ വസതിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് മമത നിലപാട് അറിയിച്ചത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ തോറ്റ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി രാജി സമർപ്പിക്കാതിരിക്കുകയെന്ന അപൂർവ സ്ഥിതിവിശേഷത്തിന് പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിക്കുകയാണ്. May 7 സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ ചടുലമായ നീക്കങ്ങൾ. പാർട്ടിക്കുള്ളിൽ പിന്തുണ ഉറപ്പിക്കാനും പാർട്ടിക്ക് പുറത്ത് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ പിന്തുണക്കുന്ന ക്യാമ്പുകൾ നടത്തുന്നത്. സർക്കാർ രൂപവൽക്കരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസുനിക്, ട്രഷറർ അജി മാക്കൻ എന്നിവരെ നിയോഗിച്ചു. പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും ക്യാൻറ്റീനുകളും ഇന്ന് അടച്ചിടും. ഓൺലൈൻ ഭക്ഷണ വിതരണം നിർത്തിവെച്ചും പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിൽ 937 ഹെക്ടർ സംരക്ഷിത വനഭൂമി കൂടി ഖനനത്തിന് നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകി. ന്യൂയോർക്കിൽ തിങ്കളാഴ്ച നടന്ന ലോക ഫാഷൻ മേളയ്ക്ക് വീണ്ടും ചുവപ്പ് പരവത അനുവരിച്ച് കേരളം. ഫാഷൻ ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന മെറ്റ്ഗാല 2026 കേരളത്തിലൊരുക്കിയ പരവതാന് തിളങ്ങിയത്. ഫാഷൻ ഈസ് ആർട്ട് എന്ന ആശയത്തിൽ നടക്കുന്ന മേളയിൽ അതേ തീമിൽ നിന്നു തന്നെയാണ് പരവത.

അനിയും. വടക്കേ പോയലൂരിൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്കേറ്റു. വടക്കേ പോയലൂരിലെ കല്ലുപറമ്പത്ത് താമസിക്കുന്ന മുഹമ്മദ് ഷഹദിലിനാണ് പരിക്കേറ്റത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കയ്യിലെടുത്ത വസ്തു പെട്ടെന്ന് പൊട്ടുകയായിരുന്നു. കക്കാട്ട് കിണർപ്പണിക്കിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. ചെമ്പിലോട് മുതുകുറ്റി കോരമ്പേത്ത് വീട്ടിൽ സി രാഗേഷാണ് മരിച്ചത്. ബീഹാറിൽ സമ്രാട്ട് ചൗധരിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭയുടെ വികസനം നാളെ ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ഉൾപ്പെടെ പങ്കെടുക്കും. വോട്ടെണ്ണലിന് പിന്നാലെ പശ്ചിമബംഗാളിൽ വ്യാപക ആക്രമണം. ബി ജെ പിയുടെയും തൃണമൂലിന്റെയും ഓരോ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പല സ്ഥലങ്ങളിലും തൃണമൂൽ ഓഫീസുകൾ തകർക്കപ്പെട്ടു. സ്ഥാനാർത്ഥികളെ കയ്യേറ്റം ചെയ്ത സംഭവങ്ങളുമുണ്ടായി. തൃണമൂൽ നേതാക്കളെ കരുതൽ തടങ്കലാക്കിയതായും പരാതിയുണ്ട്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 നിന്ന് 38 ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് ഇത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരുണ്ട്. ജഡ്ജിമാരുടെ എണ്ണം 31 നിന്ന് 34 ഉയർത്തിയത് 2019. എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി വീണ്ടും പുതുച്ചേരി മുഖ്യമന്ത്രിയാവും. ഉടൻ തന്നെ സത്യപ്രതിജ്ഞയുണ്ടാകും. ഇത് 5 തവണയാണ് രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാവുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുത്തേക്കും. ദുർബലമായ പ്രതിപക്ഷമായി മാറാതിരിക്കാൻ പിണറായി തന്നെ സഭയിലെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. മുന്നണിക്ക് പരാജയമുണ്ടാകുമ്പോൾ നയിക്കാതെ മാറി നിൽക്കുന്നത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടേക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിണറായി വിജയൻ തന്റെ മനസ്സിലിരിപ്പ് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി. വിമാനത്താവളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക പരിശോധനയും വിലയിരുത്തലും യോഗത്തിലുണ്ടാകും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം യു എസിന് അസഹനീയമാണെന്ന് തങ്ങൾക്കറിയാമെന്നും തങ്ങൾ ഇതുവരെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ലെന്നും ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖാലിബാഫ് ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സമുദ്രമേഖലയുടേതെന്ന് പറഞ്ഞ് ഒരു ഭൂപടം ഇറാൻ പ്രസിദ്ധീകരിച്ചു. യു എയിലെ ഹുജൈറ എണ്ണ വ്യവസായ മേഖലയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യു എസും ഇറാനും തമ്മിലുള്ള വടംവലി മുറുകിയതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ. എന്നാൽ യു എസ് ഒരു പോരാട്ടത്തിനല്ല ശ്രമിക്കുന്നതെന്നും ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ടെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെഗ്സെത് പറഞ്ഞു. സൈബർ തട്ടിപ്പുകളെയും ഡിജിറ്റൽ നിരീക്ഷണത്തെയും കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടിന് ഇന്ത്യൻ മാധ്യമപ്രവർത്തകരായ ആർ കെ ആനന്ദിനും സുവർണ ശർമ്മയ്ക്കും യു എസിലെ പുലിസ്റ്റർ സമ്മാനം. കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഭരണമാറ്റത്തെ തുടർന്ന് ആ പദവിയും രാജിവെച്ചു. 8 എബ്രഹാമാണ് സിഇഒ. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാവി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആകെ 4,550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് നടത്തുക. ഇന്നലെ പുലർച്ചെയായിരുന്നു ആദ്യ സർവീസ്. പയ്യന്നൂരിലും കേരളത്തിലും കൂട്ടായ്മകൾ വരുമെന്ന് വി കുഞ്ഞികൃഷ്ണൻ MLA. തെറ്റുതിരുത്തിയാൽ CPM നല്ലതെന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട TK ഗോവിന്ദൻ. കണ്ണൂർ ജില്ലയിൽ സീറ്റ് കൂടുതൽ LDFനെങ്കിലും വോട്ട് കൂടുതൽ UDFന്. 5 മണ്ഡലങ്ങളിൽ വിജയിച്ച UDF 21,462 വോട്ടാണ് കൂടുതൽ നേടിയത്. UDFന് 7,85,268 വോട്ട് ലഭിച്ചപ്പോൾ 6 ജയിച്ച LDFന് 7,63,806 വോട്ടാണ് ലഭിച്ചത്. BJP നേതൃത്വത്തിലുള്ള NDAക്ക് 1,70,207 വോട്ട് കിട്ടി. കനത്ത തോൽവിയുടെ ആഘാതത്തിന് പിന്നാലെ CPMൽ തിരുത്തലിന് ആവശ്യമായിരുന്നു. തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ P ജയരാജൻ അഭിപ്രായപ്പെട്ടു. കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് സിനിമാ സീരിയൽ നടൻ ഗുരുവായൂർ ഇരിങ്ങപ്പുറം അനന്തപുരിയിൽ സന്തോഷ് കെ നായർ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിനിക്ക് പരിക്കേറ്റു. തീർത്ഥാടന കേന്ദ്രമായ പരശ്ശിനിക്കടവിലും ഹിൽ ടോപ്പ് പാർക്കിംഗ് ഏരിയ സജ്ജമാകുന്നു. പരശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുരയുടെ തൊട്ടുമുകളിലെ കുന്നിൻ ചെരുവിലൂടെ കടന്നു പോകുന്ന പരശ്ശിനിക്കടവ് മയിൽ റോഡരികിലാണ് സിമെന്റ് കട്ട നിരത്തി പാർക്കിംഗ് സ്ഥലം ഒരുക്കുന്നത്. മുണ്ടയാംപറമ്പ് തറക്കുമീത്തിൽ ഭഗവതി

0: ക്ഷേത്രത്തിൽ മേടത്തിട മഹോത്സവത്തിന് ശേഷമുള്ള ഊട്ടും പുണ്യാഹവും വെള്ളിയാഴ്ച നടക്കും. വ്യക്തിവിരോധത്തെ തുടർന്ന് ആയിപ്പുഴ ചിരട്ടയാടൻ ഹൗസിൽ സി എച്ച് സഹീറിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം തടവിനും 4,50,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അധ്യാപകനായ ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസിന് നിർദ്ദേശിച്ചു. ജസ്റ്റിസ് പി വി ബാലകൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മെയ് 15 വീണ്ടും പരിഗണിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സ്കൂൾ തലത്തിൽ 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് 6 ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത്. കായിക വാർത്തകൾ. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ജയം അനിവാര്യമായ മത്സരത്തിൽ തകർപ്പനും പ്രകടനം പുറത്തെടുത്ത് സഞ്ജു സാംസൺ. ഉത്തരവാദിത്വത്തോടെ കളിച്ച് ടീമിന്റെ വിജയം ഉറപ്പാകും വരെ ക്രീസിൽ നിന്ന മലയാളി താരത്തിന്റെ മികവിൽ ചെന്നൈ വിജയതീരമെത്തുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ അടുത്തെത്തുമ്പോഴും രാജ്യത്ത് തത്സമയ സംപ്രേഷണത്തിൽ ആശങ്ക തുടരുന്നു. ഇതുവരെ സംപ്രേഷണാവകാശത്തിൽ കരാറിലെത്താൻ ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയ്ക്ക് കഴിഞ്ഞില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2020 റാങ്കിങ്ങിൽ 1 സ്ഥാനം നിലനിർത്തി ഇന്ത്യൻ ടീം. കഴിഞ്ഞ മാർച്ചിൽ ലോക കിരീടം നിലനിർത്തിയ ഇന്ത്യക്ക് 1 റാങ്ക് നിലനിർത്താനും ഇത് തുണയായി. 275 റേറ്റിംഗ് പോയിന്റാണ് ടീമിനുള്ളത്. ഏഷ്യൻ കപ്പ് U17 വനിതാ ഫുട്ബോളിൽ ഇന്ത്യക്ക് 2-ാം തോൽവി. ജപ്പാനാണ് ഇന്ത്യക്കെതിരെ ജയം കുറിച്ചത്. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FC പരാജയപ്പെടുത്തി കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ തലപ്പത്ത്. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ 2-ാം പാദ സെമിയിൽ ബയേൺ മ്യൂണിക്കും PSG ഏറ്റുമുട്ടുമ്പോൾ വീണ്ടും ഗോൾമഴ പ്രതീക്ഷിച്ച് ആരാധകർ. ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് റിലഗേഷൻ റൗണ്ടിലെ 2-ാം മത്സരത്തിൽ ഐസോൾ FCയോട് സമനിലയിൽ കുരുങ്ങി ഗോകുലം കേരള FC. ഇതോടെ അവസാന മത്സരത്തിൽ നാംധാരിക്കെതിരെ ജയിച്ചില്ലെങ്കിൽ ഗോകുലം 2-ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല

0: അശ്വിനി,
1: ഓ,
0: ചാരുകസേരയുടെ നേരമായി. നമുക്ക് കഥ കേൾക്കാൻ പോകണ്ടേ?
1: പോകണം.
0: ഏതെങ്കിലും കഥ മനസ്സിലുണ്ടോ?
1: സൂര്യച്ചി, ഉത്സവമേളത്തിൽ ഒരു തവണ മാവിലക്കാവിലെ കഥ പറഞ്ഞല്ലോ മാഷെ.
0: അത് പിന്നെ തെയ്യത്തിന്റെ കഥ പറയുന്ന പരിപാടിയാണല്ലോ.
1: അതന്നെ.
0: ആ,
1: അപ്പോ മനസ്സില് ഒരാഗ്രഹം.
0: ഏതെങ്കിലും തെയ്യം കാണാൻ പോയിനാ?
1: തെയ്യല്ല, മാവിലക്കാവിനെ കുറിച്ച് പറഞ്ഞല്ലോ അന്ന്.
0: അടിയെല്ലാം കഴിഞ്ഞില്ലേ? നിനക്ക് നിർബന്ധാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് മൂന്നെണ്ണം തരാം. അടി
1: അതല്ലപ്പാ,
0: പിന്നെ
1: ഈ മാവിലാക്കാവ് പോലെ വേറെ ഒരുപാട് കാവുകളുണ്ടല്ലോ.
0: അശ്വിനി, ഈ തെയ്യം കഴിക്കുന്ന സ്ഥലത്തിനെല്ലാം കാവ് എന്നല്ലേ പറയാ? അതിൽ വേറെ എന്തെങ്കിലും പേര് മാറ്റം നീ വരുത്തിയിട്ടുണ്ടാ?
1: എന്റെ സൂര്യച്ചി, അങ്ങനെയല്ല.
0: പിന്നെ എങ്ങനെ?
1: കൊറേ കാലായില്ലേ നമ്മൾ ഈ ചാരുകസേര എന്ന് കഥ കേൾക്കാൻ തുടങ്ങിട്ട്.
0: ആ,
1: പക്ഷെ ബുദ്ധി വളർച്ച സംഭവിച്ചിട്ടില്ലല്ലേ.
0: അശ്വിനി, നീ എന്ന ഈ പറയുന്നേ? തെയ്യത്തിന്റെ കഥ പറയുമ്പോ കാവുകളെ കുറിച്ച് പറഞ്ഞു. സാധാരണ തെയ്യം കഴിക്കുന്നത് കാവുകളിലാണ്. അപ്പൊ എനക്കാന്നോ വളർച്ചക്കുറവ്, അതോ നിന്റെ തലക്കാന്നോ വളർച്ചക്കുറവ്?
1: കാവിന്റെ ബാക്കി കേൾക്കാൻ നിക്കാണ്ടല്ലേ നിങ്ങള് തോക്ക് കയറി ഇബടി വെച്ചത്.
0: അശ്വിനി, ഒരു കാര്യം കൂടി ഞാൻ പറയാം. വളച്ചു കെട്ടാണ്ട് കാര്യം പറഞ്ഞൂടെ. നേരെ ചോ എനിക്ക് പറയുന്നേനെന്നാ, നീ കഴിഞ്ഞ ആഴ്ച കാമദേവൻ കാമദേവൻ എന്ന് പറയുമ്പോ എന്തൊരു ഉഷാറായിരുന്നു. ഇപ്പൊ നേരെ പറയറാ.
1: വളഞ്ഞ വഴീനെ ഞാൻ നേരെയാക്കാൻ നോക്കുന്നു, പക്ഷെ നിങ്ങളെന്നെ വിടുന്നില്ല.
0: നീ എന്താ പറയുന്നേ? ഞാൻ എന്താ പറയുന്നത്? കാര്യത്തിലേക്ക് വായിനി.
1: ഇനി എന്തായാലും മാഷടുത്തേക്ക് പോവാ. മാഷിനെ ഇതെല്ലാം മനസ്സിലാവുള്ളൂ. ബുദ്ധിജീവികളെടുത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
0: അശ്വിനി, മാഷ എന്തായാലും നീ ജീവി എന്ന് വിളിക്കണ്ടേനു. വേറെ എന്ത് പറഞ്ഞാലും, അയ്യോ, അതൊരു മാഷല്ലേ ഒന്നുമില്ലെങ്കിൽ.

0: ജീവനുള്ളതിനെല്ലാം നമ്മൾ ജീവി എന്നല്ലേ വിളിക്കുക?
1: എന്നാലും നീ ക്ഷുദ്രജീവി എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു.
0: അതിങ്ങളല്ലേ മാഷ, ഞാൻ ബുദ്ധിജീവി എന്നാ വിളിച്ചത്.
1: നീ ഇപ്പം വിളിച്ചത് ക്ഷുദ്രജീവി എന്ന്. ഞാൻ ഇത് മാഷോട് പറഞ്ഞു കൊടുക്കും. ചാരുകസേരന്റെ ബേക്കിൽ ഒരു ചൂരൽ ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് വെച്ചതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ നീ നേരത്തെ പറഞ്ഞല്ലേ മാവിലക്കാവ് പോണ അടി വേണമെന്നല്ലോ, അത് അവിടുന്ന് കിട്ടും. വാ, ഇനി പോവാം നമുക്ക്. അതുമല്ല, കഥ പറയുന്ന മാഷ ക്ഷുദ്രജീവി എന്ന് വിളിക്കുക. അയ്യേ, മോശല്ലേ ഇത്.
0: മാഷെടുത്ത് പോയിക്കൂടെ,
1: മാഷെടുത്ത് പോവാ. ഇതെനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് ഇന്ന് ഉറക്കു വരും.
0: ആ ചൂരൽമേല് ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അതും കൂടെ നോക്കിയിട്ട് പറയാവേ.
1: മാഷേ,
0: മിസ്റ്റർ ഇന്ദുജൂടൻ.
1: മാഷേ, ഇവക്ക് ഏതോ കഥ പറയാനുണ്ട് പോലും.
2: ശരി,
1: പക്ഷെങ്കിലും മാഷ വിളിച്ച പേര് കേൾക്കണ.
2: എന്താ വിളിച്ചത്?
0: ബുദ്ധിജീവി
1: അല്ല മാഷെ, ക്ഷുദ്രജീവി.
2: അങ്ങനെ വിളിച്ചോ അശ്വനി?
0: ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല മാഷെ. അത് കേൾവിയുടെ പ്രശ്നം സൂര്യശിക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം. ഞാൻ ഒരു മനുഷ്യജീവി എന്ന് പറഞ്ഞു, അത് സത്യം.
1: ഞാൻ പറഞ്ഞതിന്റെ പകുതി ശരിയായല്ലേ ഇപ്പോ?
0: ആ പകുതിയല്ലേ ശരിയായിട്ടുള്ളൂ.
2: എന്താണിപ്പോ അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു കാരണം? അത് പറയും.
0: ഒരു കഥ പറയാൻ പറഞ്ഞപ്പോ സൂര്യേച്ചി ഇത് അങ്ങും തൊടാണ്ട് ഇങ്ങും തൊടാണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കഥ മൊത്തം വഴിതിരിച്ചു വിട്ട്.
1: ആര്?
0: നിങ്ങള്.
1: ഞാനല്ലേ നിന്നോട് ചോദിച്ചത് കഥ ഏതാന്ന്. നീയല്ലേ വഴിതിരിച്ചു വിട്ടത്.
2: ശരി, എന്നാലും നമുക്ക് കഥയിലേക്ക് പോവാം. ഏത് കഥയാണ് വേണ്ടതെന്ന് പറ. അശ്വിനി തന്നെ പറയും.
1: പറ.
0: മാവിലക്കാവിലെ കഥ മാഷേ.
2: മാവിലക്കാവോ?
0: മാവിലക്കാവ് മാത്രല്ല, അതുപോലെ കുറെ വേറെയും കാവുകളുണ്ടല്ലോ.
1: പിന്നെ ഇല്ലാണ്ട് നിക്കൂ അശ്വിനി, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, കാവുകള് കുറെ ഉണ്ട്.
2: അതെ അശ്വിനി, പറയട്ടേതായാലും നമുക്ക് കേൾക്കാം. മാവിലക്കാവ് പോലെ മറ്റു കാവുകൾ അല്ലേ?
0: അതെ അതെ.
2: മാവിലക്കാവ് പോലെ നാല് കാവുകളാണുള്ളത്. കാവുകൾ നമ്മളെ ഉത്തര കേരളത്തിൽ തെയ്യക്കോലങ്ങളിൽ അരങ്ങേറുന്ന സ്ഥലങ്ങളെ നമ്മൾ കാവുകൾ എന്നാണല്ലോ പറയാ. പിന്നെ കോട്ടങ്ങൾ എന്ന് പറയും, മഠപ്പുരകൾ എന്ന് പറയും. ക്ഷേത്രങ്ങൾ എന്ന് നമ്മൾ വളരെ അപൂർവമായിട്ട് പറയാറുള്ളൂ. കാരണം ക്ഷേത്രം എന്ന പദം ദ്രാവിഡമല്ല, ആര്യമാണ്. ഈ കാവുകൾക്കും ദൈവങ്ങൾക്കൊക്കെ ജാതികളുണ്ട്. നാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടി ജാതീയമായ ചില പരിഗണനകളും ചില അവഗണനകളൊക്കെ നമുക്കിപ്പോഴും ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ.
0: അതെ.
2: തെയ്യം എന്നത് ഏത് ജാതിയാണ്?
0: അല്ല, തെയ്യത്തിനും ജാതി ഉണ്ടാ?
1: തെയ്യത്തിന് ജാതി ഇല്ലല്ലോ മാഷേ.
2: തെയ്യത്തിന് മുന്നിൽ ജാതിയില്ലാതെ എല്ലാവരും ഒന്നായിട്ട് പോകുന്നു. പക്ഷേ തെയ്യം എന്ന പദത്തിനൊരു ജാതിയുണ്ട്. തെയ്യം എന്നതൊരു ദ്രാവിഡ പദമാണ്. ഏത് ആര്യപദത്തിന്റെ ദ്രാവിഡ ഭാഷയാണ് തെയ്യം?
0: ദൈവത്തിന്റെ.
2: അതെ, ദൈവം എന്നത് ഏത് ഭാഷയാണ്?
0: ആര്യഭാഷ.
2: ആര്യമാരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മേലെത്തട്ടിലുള്ള ഒരു വിഭാഗം അല്ലേ. ചാതുർവർണ്ണത്തില് സവർണരാണ് ആര്യമാര്, അവർണരാണ് ദ്രാവിഡന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ വടക്കേ ഇന്ത്യ ഒക്കെ ആര്യന്മാരുടെ നാടും തെക്കേ ഇന്ത്യ നമ്മളൊക്കെ ദ്രാവിഡ ദേശവുമാണ്.
1: അപ്പൊ നമ്മള്?
2: നമ്മള് തെക്കേ ഇന്ത്യയിലല്ലേ. അപ്പോ നമ്മൾ ആരായിരിക്കും? നമ്മുടെ പൂർവികരാണ്. നമ്മുടെ തലസ്ഥാനം, പൂർവികരുടെ തലസ്ഥാനം കിഷ്കിന്ധ്യയാണെന്ന് പറയും. കിഷ്കിന്ധ്യയുടെ തലസ്ഥാനമാണ് ബാലി. സുഗ്രീവൻ മന്ത്രിമാരായിട്ട് ഹനുമാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാരും വാനരന്മാരാണ്. നമ്മളിപ്പോഴും വാനരന്മാരുടെ പിൻഗാമികളായിട്ടാണ് കുറെ നാളൊക്കെ ഉത്തരേന്ത്യക്കാരൊക്കെ ധരിച്ച് വശായിരിക്കുന്നത്. അങ്ങനെ ഒരു ധാരണയുണ്ട് പറക്കെ.
0: മാഷെ, ഇതേ കാര്യം തന്നെ പുരാണത്തിലും ഉണ്ടല്ലോ.
1: അതെന്താ ഇല്ലാണ്ട് പിന്നെ? നീ അസുരഗോത്ര നാടകം കേട്ടിട്ടില്ലേ?
0: അതുകൊണ്ടല്ലേ പറയുന്നേ.
1: ആ
0: ആ
1: പിന്നെ ഉണ്ടല്ലോ എന്നെന്തിനാ പറയുന്നേ? സംശയം തരാ ഇത്ര.
0: മാഷെ ഉണ്ട് മാഷെ, പുരാണത്തില് സൂര്യേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്.
2: സൂര്യേച്ചി ഉദ്ദേശിച്ച ഏതൊരു കഥയുണ്ട് പറയാൻ ബാക്കി, അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഏതെങ്കിലും അശ്വിനി പറഞ്ഞോളൂ.
0: അസുരഗോത്ര നാടകത്തില് നമ്മളിപ്പോ പറയുന്ന പ്രമേയം അത് തന്നെയാണല്ലോ.
2: അസുരന്മാരും ദേവന്മാരും രണ്ട് ഗോത്രങ്ങളാണ്. ഗോത്രം എന്ന പദം ദേവന്മാർക്ക് ചേർന്നതല്ല, അത് ട്രൈബലാണ്. ഗോത്രവിഭാഗം എന്ന് പറയും. വനമേഖലകളില് മലഞ്ചെരുവുകളിലൊക്കെ ജീവിക്കുന്ന ആദിമനിവാസികൾക്കൊക്കെയാണ് ഒരുപക്ഷെ നമ്മൾ ഗോത്രമെന്ന് പറയാം. ഒരു വിഭാഗം എന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. ഈ രണ്ട് വിഭാഗവും തമ്മിൽ ഒരുപാട് കാലം യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിന് എന്താണ് പറയാ?
1: ദേവാസുരം.
2: അതെ, ദേവാസുര യുദ്ധം. മഹാഭാരതത്തിലും ഈ അസുര ഗോത്രമൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ പൂർണ്ണമായിട്ടും അസുര ഗോത്രത്തെ വേറിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അസുര ഗോത്രത്തിൽ പ്രധാനപ്പെട്ട ആളായിട്ട് വരുന്നത് ആരാണ്?
0: ഘടോൽക്കജൻ.
2: അതെ, ഘടോൽക്കജനാണ്. ഘടോൽക്കജന്റെ അമ്മ വഴിക്ക് അസുര ഗോത്രവും അച്ഛൻ ഭീമസേനൻ വഴിക്ക് ദേവഗോത്രവുമാണ്. പക്ഷെ അമ്മയുടെ ഗോത്രമാണ് ഘടോൽക്കജന എന്ന് പറഞ്ഞിട്ടാണ് പാണ്ഡവരും പ്രത്യേകിച്ചും പാഞ്ചാലും ഒക്കെ ഘടോൽക്കജനെ ആക്ഷേപിക്കുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. നമ്മൾ തെയ്യം എന്ന പദം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് പോയത്. നമ്മുടെ കഥയിലേക്ക് പോണ്ടേ? മാവിലയിലേക്ക് പോണ്ടേ?
0: പോണം.
2: മാവിലായി കൂടെ മറ്റു മൂന്ന് നാല് സ്ഥലങ്ങളിൽ കൂടി നമുക്ക് പോവാനുണ്ട്. കാവുകൾ എന്ന പേരിൽ ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിൽ കൂടി മാവിലായി എന്ന പേരിനോട് ചേർന്ന് വായിക്കാവുന്ന മൊത്തം നാല് കാവുകളുണ്ട്. മാവിലായി കൂടാതെ മൂന്ന് കാവുകൾ കൂടി. അവിടുത്തെ മൂർത്തികൾക്ക് പൊതുവായ ഒരു പേരാണ് ദൈവത്താർ എന്ന് പറയും.
0: അല്ല മാഷെ, അപ്പൊ താറ് ആറെണ്ണം വേണ്ടേ?
1: അശ്വിനി, ഈ ദൈവത്താർ എന്ന് പറയുമ്പോ ഒരു ബഹുമാനപൂർവ്വം പറഞ്ഞാണ്. അവിടെ ആറ് ഏഴ് എട്ട് എന്നൊന്നും ഇല്ല കേട്ടാ.
2: അപ്പൊ ഈ നാല് കാവുകള്, നാല് ദൈവത്താറുകള് ഏതൊക്കെയാണെന്ന് അറിയോ?
0: മാവിലക്കാവ്,
1: അണ്ടല്ലൂർ കാവ്, പടുവിലായിക്കാവ്.

0: കാപ്പാട്ടുംകാവ്.
1: ഈ നാല് കാവുകളിലും പരസ്പരം ബന്ധമുള്ള ദൈവത്താറുകളാണ്. ഇവർക്ക് പരസ്പരം സഹോദര ഭാവമുള്ള ദൈവത്താറുകളാണെന്ന് കൂടി പറയും. ഓരോ മൂർത്തികളും വ്യത്യസ്ത മൂർത്തികളാണ്, വ്യത്യസ്ത ഈശ്വര സങ്കല്പങ്ങളാണെങ്കിൽ കൂടി ചേർത്ത് പറയുന്ന നാല് കാവുകളാണിത്. തമ്മിലൊരു പാരസ്പര്യമുണ്ടെന്നാണ് പറയുക. മാവിലക്കാവിന്റെ പ്രധാനപ്പെട്ട വഴിപാട് ഏതാണ്?
0: അടി.
1: അതെ, അടിയുണ്ട്, പിടിയുണ്ട്, മുടിയുണ്ട്, വെടിയുണ്ട്. നാല് ദൈവത്താറുകളുടെയും നാല് പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഇവ. അപ്പൊ നമുക്കിനി ഈ നാല് ദൈവത്താറുകളെ കുറിച്ച് ചുരുക്കി ഒന്ന് വിവരിച്ചു നോക്കാം അല്ലേ. നമുക്ക് ആദ്യം കാപ്പാട്ട് ദൈവത്താറിടത്തേക്ക് പോവാം. കാപ്പാട്ട് അറിയാലോ, കണ്ണൂർ നഗരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് കാപ്പാട്.
0: എല്ലശ്വിനി, വാസ്കോഡഗാമ കപ്പലിറങ്ങിയ സ്ഥലല്ലേ ഈ കാപ്പാട്?
2: അത് കോഴിക്കോട്ട കാപ്പാട്.
0: അപ്പൊ കണ്ണൂർ കാപ്പാട്.
1: അതെ, ഇത് കണ്ണൂരെ കാപ്പാടാ, കണ്ണൂരിനടുത്തുള്ള കാപ്പാടാണ്.
3: ആറ്റടുപ്പൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ആറടഞ്ഞു പോയ സ്ഥലമാണല്ലോ ആറ്റടുപ്പ്. അതിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കടലിന്റെ കര സൂചിപ്പിക്കുന്ന കടൽക്കര എന്നൊരു സ്ഥലം അവിടെയുണ്ട്. അവിടെയൊക്കെ കുറെ കാലം മുൻപ് ആറ് കടല് ജലമേഖലയായിരുന്നു, അത് പിന്നീട് കരയായിട്ട് മാറുകയാണ്.
1: കാപ്പാട്ട് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ കാലത്തെ ഒരു കാവാണ് കാപ്പാട്ട് കാവ്.
3: കാപ്പാട് പ്രദേശത്ത് ഒരു പഴയ, വളരെ പഴയ കാലത്തെ ക്ഷേത്രമാണ് കാപ്പാട്ട് കാവ്.
1: ഒരു കുന്നിൻ ചെരുവില് വയലോരത്താണ് ക്ഷേത്രം. ക്ഷേത്രത്തിലെ ദൈവത്താറ് ശൈവ സ്വഭാവത്തിലുള്ള മൂർത്തിയാണ്
0: ശിവൻ.
3: ശിവനാണ് അവിടുത്തെ മൂർത്തി. ദൈവത്താറിന്റെ ഒരു പ്രത്യേകത ശിവാരാധനയാണ്.
1: കാപ്പാട്ട് ദൈവത്താറിന് കടലായി കൃഷ്ണനോട് വളരെ അടുത്തൊരു ബന്ധം പുലർത്തിയിരുന്ന ഒരുപാട് പുരാവൃത്തങ്ങളുണ്ട്. നാല് ഗ്രാമപ്രധാനികളുടെ സംരക്ഷണയിലായിരുന്നു കാപ്പാട്ട് ദൈവത്താറ്.
3: അത് ദൈവത്താറുടെ വാചാലിൽ എന്ന് പറഞ്ഞാൽ പട്ടോല വായന ഉണ്ടല്ലോ, ദൈവത്താറിന്റെ പട്ടോല വായനയിൽ ഈ നാല് തറവാട്ടുകാരെ കുറിച്ചും ഗ്രാമപ്രധാനികളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഈ ദൈവത്താറ് കോലമണിയാൻ തുടങ്ങുന്ന നേരം തൊട്ട് വടക്ക് നോക്കിയിരിക്കാനുള്ള ഒരു ഭ്രമം കാപ്പാട്ട് ദൈവത്താറ് കാണിക്കൊത്തേ. വടക്ക് ഭാഗത്ത് വളരെ അകലെയാണ് കടലായി ക്ഷേത്രം. അതുകൊണ്ടാണ് കടലായി ക്ഷേത്രത്തിലേക്കുള്ള നോട്ടമാണ് ശിവാംശമാണെങ്കിൽ കൂടി ഈ ദൈവത്താറിന് കടലായി കൃഷ്ണനോട് വളരെ ഇഷ്ടമാണ്. അവര് വലിയ സുഹൃത്തുക്കളാണ്, ആത്മബന്ധമുണ്ട്. അങ്ങനെയാണ് കൃഷ്ണനെ ഇങ്ങനെ വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണനെ കുറിച്ച് ഓർമ്മ വന്നു. ദൈവത്താറ് യഥാർത്ഥ ഭാവത്തിൽ അവിടെ തിരുനൃത്തമാടാൻ വേണ്ടി തയ്യാറാവുക. കടലായി ക്ഷേത്രനാഥനായ കൃഷ്ണൻ ഇവിടത്തേക്ക് കാപ്പാട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് ആ ദൈവത്താറിന്റെ, കാപ്പാട്ട് ദൈവത്താറിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ കാപ്പാട്ട് കാവിലെ നാലിലൊരു ദിവസത്തെ ഉത്സവ അടിയന്തരം കടലായി ക്ഷേത്രത്തിന്റെ വകയാണ് നടത്തുക. അപ്പം കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം നമ്മൾ ഈ പറഞ്ഞ നാല് കാവുകളിൽ ഇല്ലാത്തൊരു ക്ഷേത്രമാണ് അല്ലെ, അത് ക്ഷേത്രം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദ്രാവിഡ ക്ഷേത്രമല്ല, ആര്യക്ഷേത്രം തന്നെയാണ്. പക്ഷേ കാപ്പാട്ട് കാവിലെ അടിയന്തരത്തിന് അതിന് വലിയ ബന്ധമുണ്ട്. ഈ കാപ്പാട്ട് ദൈവത്താറിന്റെ ഒരു തിരുമുടിയും അണിയിലങ്ങളൊക്കെ വളരെ ഭംഗിയുള്ള ഒരു തെയ്യക്കോലാണ് കാപ്പാട്ട് ദൈവത്താറ്. മേടപ്പുലരിയിലാണ് ഈ തെയ്യത്തിന്റെ ഉത്സവം നടക്കുന്നത്. ഈ തെയ്യത്തിന്റെ ഒരുപാട് അവിടെ ഉപക്ഷേത്രങ്ങളും ഉപദൈവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ദൈവത്താറിന്റെ വരവറിയിച്ചുകൊണ്ട് വേട്ടക്കുരുമകന്റെ ഒരു വരവൊക്കെ ഉണ്ട്. ചപ്പും പുല്ലും പെറുക്കി എന്നൊക്കെ പറയും, വഴി വെടുപ്പാക്കിക്കൊണ്ടാണ് വരുന്നത്. ദൈവത്താറിന്റെ വഴി തെളിയിച്ചുകൊണ്ടാണ് അവിടെ ഉപമൂർത്തിയായ വേട്ടക്കുരുമകന്റെ വരവ്. ഈ ചടങ്ങില് പൂവനാട്ടിയും മക്കളും വേട്ടക്കുരുമകനോട് സഹകരിക്കുന്നതായി കാണാം. ചില ചരിത്രമാണ് കാപ്പാട്ട് ദൈവത്തിന്റെ ചരിത്രത്തിൽ പറയാണ്. പരിവാര സമേതം, വാദ്യഘോഷ സമേതമാണ് ദൈവത്താറ് നടുമുറ്റത്തേക്ക് തിരുമുറ്റത്തേക്ക് ഓടിയെത്തുക. നാട്ടുമക്കളോട് കുശലം പറഞ്ഞ് എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് ആട്ടം എന്നൊരു ചടങ്ങുണ്ട്. അവിടെ ആയുധ പ്രയോഗമാണ്, അതിന്റെ ഒരു അവസരമാണത്. ആയുധ പ്രയോഗത്തിൽ അഗ്രഗണ്യനായിരുന്നു ദൈവത്താറെന്നാണ് വിശ്വാസം. 18 ആയുധങ്ങളും അദ്ദേഹത്തിന് വശമായിരുന്നു. ഓരോ ആയുധങ്ങളും മാറി മാറി എടുത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ ചടല നൃത്തം അവിടെ നിർവഹിക്കും.
0: കതിവനൂർ വീരൻ ദൈവത്തിനും അതുപോലെ തന്നെയല്ലേ,
3: തെയ്യത്തിന്റെ ഇളങ്കോലം ആയുധ പ്രയോഗം വലിയ തോതിൽ നടത്തും. തെയ്യം കലാകാരൻ നല്ല അഭ്യാസിയായിരിക്കണം. കാപ്പാട്ട് ദൈവത്താറും അതുപോലെ തന്നെയാണ്. ഇതിനു ശേഷമാണ്, ആയുധാട്ടത്തിന് ശേഷമാണ് വാചാല് പറയാനായിട്ട് നിൽക്കുക. വാചാല് എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ചില അരുളപ്പാടുകളുണ്ടല്ലോ. കോലം കിട്ടിയ കോലധാരി അവിടെ പീഠത്തിന്റെ മേലെ കയറി ഇരുന്നിട്ട് വിളിച്ചു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മള് പട്ടോല വായന എന്ന് കൂടി പറയും. പിന്നെ അരികിൽ വരുന്ന ഭക്തന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. യഥാർത്ഥത്തിൽ ആ തെയ്യത്തിന്റെ, ആ കാവിന്റെ പുരാവൃത്തമാണ് അത് പറയുക. എല്ലാ കാവുകളിലും ഈ പതിവുണ്ട്. ആ കാപ്പാട്ട് ദൈവത്താറിന്റെ ചരിത്രവും പുരാവൃത്തമൊക്കെ അത് പറയും.
0: മാഷേ, കാപ്പാട് ദൈവത്താറല്ലേ സംസാരിക്കുകയുള്ളൂ?
3: അതെ, ഈ ദൈവത്താറ് മാത്രമേ ഉരിയാടുകയുള്ളൂ, ബാക്കി മൂന്നും സംസാരിക്കാത്തവരാണ്.
0: അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാവുമല്ലോ.
3: ഒരിക്കല് പൊറുക്കാൻ പറ്റാത്ത ഏതോ ഒരു തെറ്റിന് മൂന്ന് സഹോദരന്മാരുടെയും നാക്ക് ഈ കാപ്പാട്ട് ദൈവത്താറിനെ പിഴുതെടുത്ത് കളഞ്ഞത്രേ. മാവിലാ ദൈവത്താറും അതുപോലെ പടുവിലായും അണ്ടല്ലൂർ ഈ മൂന്ന് പേരുടെയും നാവ് പിഴുതെടുത്തു. അന്ന് തൊട്ട് അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് വാചാലില്ല. വാചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ഉറക്കെ അതിന്റെ പുരാവൃത്തങ്ങളൊക്കെ, അരുളപ്പാടുകൾ അവർക്കില്ല. അതുകൊണ്ട് തന്നെ കാപ്പാട്ട് ദൈവത്താരുടെ വാചാല് വളരെ പ്രസിദ്ധമാണ്. അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ പീഠത്തിന് ചുറ്റും നിൽക്കുന്നുണ്ടാവും. അതിന് തൊട്ട് മുൻപാണ് ആയുധത്തിന്റെ പ്രയോഗം, ആയുധാട്ടം. മേടം ഒന്നാം തീയതി പുലർച്ചെ സ്വന്തം വീടുകളിൽ ഒരുക്കുന്ന കണി കണ്ടു കഴിഞ്ഞാലും നേരെ കാവിലേക്ക് വരും. നാട്ടുകാരെല്ലാവരും കാവിലേക്ക് വരും. അത് ഇന്നും തുടർന്ന് വരുന്ന ഒരു ആചാരമാണ്. നമ്മൾ പറഞ്ഞു വെടി, വെടിപ്രിയനാണ് കാപ്പാട്ട് ദൈവത്താർ. ഭക്തജനങ്ങളെ പ്രാർത്ഥനയായിട്ടാണ് വെടി നേരുക. കഠിന വെടികളാണ്, വലിയ വെടിക്കെട്ടുകളില്ല, കഠിന വെടികൾ. മേടം ഒന്നിന് തെയ്യം ആരംഭിച്ച് പിന്നെ കാതടപ്പിക്കുന്ന കഠിന വെടികളുടെ കാലമാണ്. പല സമയങ്ങളിലായിട്ട് രാത്രിയും പൊള്ളച്ചൊക്കെ ഉണ്ടാവും. നാല് ദിവസങ്ങളിലാണ് ഉത്സവകാലം. നാല് ദിവസവും കഠിന വെടികൾ കേൾക്കാം. കാരണം കഠിന വെടികൾ നമ്മൾ സാധാരണ ഒരു തെയ്യത്തിന്റെ സമാപനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടല്ല, എന്താണ്,
0: വഴിപാടാണ്.
3: അതെ, വഴിപാടാണ്.
2: പണ്ട് ഇതുപോലെ അമ്പലത്തിൽ നിന്നൊരു വെടിക്കെട്ടുണ്ടായപ്പോ ആരോ കുമ്പിട്ട് കടന്നിട്ടില്ലേനോ?
0: അത് ഞാൻ ഇവിടെ പറയണോ?
2: അത് പുരുഷൂന പേടിയുള്ള
0: പട്ടാളം പുരുഷോട്ടെ.
2: ആ കാക്കക്കുയിലല്ലേ.
0: മാഷേ, നമുക്ക് വേഗം കഥയിലേക്ക് പോകാം. ഇവർക്ക് അത്ര ഇതില്ല. കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണോ ഇവിടെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകെ?
2: അല്ലപ്പൊ അതിലല്ലേ മീശമാധവൻ ഉണ്ടായിന്?
0: അതിലല്ല, മീശമാധവനിലാണ് ഇത് ഉണ്ടായത് കേട്ടാ.
3: ശരി, നമുക്ക് സിനിമ കഥ എന്ന് നമ്മുടെ കഥയിലേക്ക് വരാം. നമ്മൾ ആദ്യം തുടങ്ങുന്ന തന്നെ തെയ്യങ്ങളുടെ ചില വർണ്ണ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ കാപ്പാട് അങ്ങനെയൊന്നുമില്ല. എല്ലാ വിഭാഗം ആളുകളും, ഒരു ജാതി വ്യത്യാസം ഇല്ലാത്ത ആളുകളെല്ലാം, ജാതി വ്യത്യാസം മാത്രമല്ല മതവ്യത്യാസം പോലുമില്ല, എല്ലാ മതസ്ഥരും എല്ലാ ജാതിക്കാരും അവർക്ക് ഓരോ സ്ഥാനങ്ങൾ കൂടിയുണ്ട്. ദൈവത്താറിന്റെ ഉത്സവത്തിന് സ്ഥാനങ്ങളുണ്ട്. അവിടെ ക്ഷേത്ര പരിസരത്തിലെ നാലകത്ത് മുസ്ലിം വീട്ടുകാരുടെ സവിശേഷ സ്ഥാനം ഈ കാപ്പാട്ട് ദൈവത്താർക്കുണ്ടെന്നാണ് വിശ്വാസം. അതിനൊരു കഥ പറയുന്നുണ്ട്. അതായത് കാപ്പാട്ട് ദൈവത്താർ തന്റെ സുഹൃത്തായ കൃഷ്ണനെ കാണാൻ, കടലായി കൃഷ്ണനെ കാണാൻ വേണ്ടി കടൽക്കര ക്ഷേത്രത്തിൽ പോയി. തിരിച്ചു വരുമ്പോ കുറച്ച് വൈകിയിരുന്നു. പുഴ കടക്കുമ്പോ നീർച്ചുഴിയിലാക്കപ്പെട്ടു. തോണി കറങ്ങി കറങ്ങി ഇങ്ങ് മറന്നു. ദൈവത്താറാണ്, കഥയിൽ ചോദ്യമില്ല, ദൈവത്താറ് തോണി മറിയാന്നും ചോദിക്കാൻ പാടില്ല. പുഴയില് വീണ് കിടക്കുന്ന ദൈവത്താറെ കരയിൽ അത് കണ്ടു നിൽക്കുന്ന ഒരു മാപ്പിള കൈത്തോണിയുമായി ചെന്ന് തോണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ് കഥ. തന്റെ രക്ഷക്കെത്തിയ മാപ്പിളയോട് വളരെയധികം നന്ദി പറഞ്ഞു ദൈവത്താറ്. ഞാൻ എന്നും നന്ദിയോട് നിന്നെ ഓർക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ആ വിഭാഗം, ആ കുടുംബം, നാലകത്ത് മാപ്പിള തറവാട്ടുകാര് ദൈവത്താറ് കാപ്പാട്ട് ദൈവത്താറ് പ്രധാനപ്പെട്ട ഒരാളായിട്ടിന്നും കണ്ടുവരുന്നുണ്ട്. ഈ കടലായി കൃഷ്ണനുമായിട്ടുള്ള ഒരു സൗഹൃദമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ കൂടി ഇതിൽ പറയുന്നുണ്ട്. കടലായി എവിടെയാണ് നമുക്കറിയാലോ? ചെറുക്കലാണല്ലേ, പുതിയ ദൂരത്തുള്ള ചെറുക്കലിലാണ് കടലായി ക്ഷേത്രം. കാപ്പാട്ട് വയല് വളരെ വിസ്തൃതമായിരുന്നു. ആ വയല് ഇരുവർക്കും അവകാശപ്പെട്ടതായിരുന്നു. അതായത് കടലായി ശ്രീകൃഷ്ണന്റെ ഉടമസ്ഥതയിലും കാപ്പാട്ട് ദൈവത്താറിന്റെ ഉടമസ്ഥതയിലും ആയിരുന്നു വിശാലമായ കാപ്പാട്ട് വയല്. കാപ്പാട്ട് വയൽ മുഴുവനെ സ്വന്തമാക്കണമെന്ന മോഹം നമ്മുടെ കടലായി കൃഷ്ണനാഗ്രഹം. അതിനുവേണ്ടി കൂട്ടുകാരനായ ദൈവത്താരെ ഒന്ന് ചതിക്കാൻ തീരുമാനിച്ചു. ദൈവങ്ങൾ തമ്മിൽ കളികളാണ്. ശ്രീകൃഷ്ണനാണെങ്കിൽ ഇത്തരം ചില കാര്യങ്ങളൊക്കെ അവളെ ആളാണല്ലോ, നമുക്കറിയാലോ ശ്രീകൃഷ്ണന്റെ
0: ലീലാവിലാസങ്ങളൊക്കെ
3: നമുക്കറിയാം. ശ്രീകൃഷ്ണൻ ആനപ്പുറത്ത് കയറി കാപ്പാട്ട് വയലിലെത്തി. അവിടെ എത്തിയപ്പോ ആന ഒരടി മുന്നോട്ട് നടക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കും, മുന്നോട്ട് പോകുന്നില്ല, എത്ര ആനയോട് പറഞ്ഞിട്ട് പോകുന്നില്ല. എന്തു പറ്റിയെന്ന് അറിയാതെ ശ്രീകൃഷ്ണൻ വിഷമിച്ച് ചുറ്റും നോക്കുമ്പോ തൊട്ടടുത്ത് അരയാൾത്തറയില് ആരും അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ചെറിയ നിലാവ് മാത്രമേ ഉള്ളൂ, അതിലാണ് കാണുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് നടന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ അത് സാക്ഷാൽ ദൈവത്താറായിരുന്നു. ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കൂട്ടുകാരാ, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, ആന ഒരടി മുന്നോട്ട് നടക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഈ പൂഴി മണ്ണിലോട് നടക്കാനും പറ്റുന്നില്ല. ദൈവത്താർ ചോദിച്ചു, എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അത് കാര്യമായിട്ടൊന്നുമില്ല. ഈ വയലിന്റെ മേലെ തല കടലായിരിക്കുമല്ലോ, ചുവടെയുള്ളത് നിങ്ങൾ കാണാം, അതിന്റെ അതിരൊന്ന് കുറിക്കണം. നമുക്ക് രണ്ടുപേർക്ക് അവകാശപ്പെട്ടതാണ്, അതിന്റെ അതിരിപ്പോ ഇല്ല, അങ്ങ് മേലോട്ട് മേലോട്ട് പോയാൽ കടൽ വരെ എത്തും, അതുകൊണ്ട് അതിലൊന്ന് കുറിക്കണം നമുക്ക്. അത് ദൈവത്താറെ കണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ദൈവത്താറ് പറഞ്ഞു, ശരി, അതിന് കുറിക്കുന്നത് നമുക്ക് രണ്ടുപേർക്ക് നല്ലതാണ്, അതിന് മേൽ തർക്കം വേണ്ട, ഗുണവേച്ചേയുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഈ കാണുന്ന മാവിലാം പാല, നമ്മളവിടെ ആ പാല മരച്ചോട്ടിലുള്ളത്, അവിടെ ഈ പാല മരം ചുട്ടിക്കണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് അതിര്, സമ്മതാണോ? സമ്മതാണെന്ന് ശ്രീകൃഷ്ണന് പറഞ്ഞു. അങ്ങനെ ദൈവത്താറ് കൃഷ്ണനെ കാപ്പാട്ട് കാവിലേക്ക് ക്ഷണിച്ച് സൽക്കരിച്ച്. കുറെ സൽക്കാരം എന്തൊക്കെയാണെന്നറിയോ? അമ്പിലട, ശർക്കര, കാച്ചിയ പാല്, വെണ്ണ, നെയ്യ് എല്ലാം കൊടുത്ത് സൽക്കരിച്ച് ആനക്കും ഇഷ്ടം പോലെ കഴിക്കാൻ ആഹാരം കൊടുത്തിട്ട് കടലയിലേക്ക് തിരിച്ചു. ശ്രീകൃഷ്ണന്റെ ഉദ്ദേശം എന്തായിരുന്നു?
2: പിതാവ്
3: കുറെ അധികം സ്വന്താക്കാനാണ്. പക്ഷെ അവിടെ ദൈവത്താരൻ വന്നിരുന്നു, ആ പണി പാളിപ്പോയി. പക്ഷെ മനസ്സിന്നത് പോയിരുന്നില്ല. അടുത്ത ദിവസം തന്നെ അത്താഴ പൂജ കഴിഞ്ഞ ഉടനെ തന്നെ അളവ് എങ്ങനെയെങ്കിലും കൂട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി കാപ്പാട്ടേക്ക് വന്നു. നാടെല്ലാം ഉറങ്ങിയ സമയമാണ്. ഒരു കരിമ്പൂച്ചയുടെ രൂപത്തിലാണ് ശ്രീകൃഷ്ണൻ വരുന്നത്. വയലേക്ക് ചാണ്ടി ചാണ്ടി വയലിലെത്തി. കരിമ്പൂച്ച അവിടെ എത്തിയതിനു ശേഷം ഈ മരം തള്ളി നീക്കാൻ വേണ്ടിയിട്ട് കാട്ടാനയുടെ കൊമ്പനാനയുടെ രൂപമണിഞ്ഞു എന്നാണ് കഥ. കൊമ്പനാനൊക്കെ പറ്റുള്ളൂ
2: അല്ലെ,
3: പാലം വരെ പറ്റുമെന്ന് വിചാരിക്കും. അങ്ങനെ ചുറ്റൊക്കെ നോക്കി എല്ലാം ഭദ്രമാണ്. മാവിലാം പാല പെഴുത് പൊന്തിച്ച് കിഴക്കോട്ടേക്ക് മാറ്റി നട്ടു. പിന്നീട് അന്ന് കരിമ്പൂച്ചയായിട്ട് വന്നു. കൊമ്പനാനയായിട്ട് മരം നീക്കി തിരിച്ചു പോയെങ്ങനെയാണെന്ന് പറയാം. ഗരുഡനായിട്ട് വരുന്നതായിട്ട് കടലായിലേക്ക് പോയി. ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ നിന്ന് ദൈവത്താരൻ അടുത്ത ദിവസം വയലിലെത്തി. അപ്പോ ഒരു സംശയം വന്നു, തന്റെ ഓഹരിയുടെ വിസ്താരം അല്പ കുറഞ്ഞിനോ? മരം എവിടെ കാണുന്നത്? മരത്തിന്റെ ഇപ്പുറത്തെ ഭാഗം മാത്രമാണ് തനിക്ക്. അങ്ങനെയാണല്ലോ കരാറ്, മാവിലാം പാല മരാണ് കരാറ്. പക്ഷെ മാവിലാം പാലയുടെ സ്ഥാനം മാറിയോ എന്നൊരു സംശയം ദൈവത്താരന്. ഒരുപക്ഷെ അത് തന്റെ വെറും തോന്നലാണോന്നൊക്കെ സംശയിച്ചു. പക്ഷേ അടുത്ത ദിവസവും ശ്രീകൃഷ്ണൻ ഇതേ പരിപാടി. അപ്പോൾ ദൈവത്താർക്ക് കാര്യം മനസ്സിലായി, ഇത് ശ്രീകൃഷ്ണന്റെ പണിയാണ്. രാത്രി അതിര് മാറ്റി വെക്കുന്ന ഒരു പണി ഉണ്ട്. ദൈവത്താർ എന്ത് ചെയ്യുന്നറിയോ, ഒരു കടവാതിലിന്റെ രൂപം, കടവാതിലിനെ അറിയില്ലേ, ചെറിയ വവ്വാലിന്റെ രൂപം എടുത്ത് മാവിലാം പാലയുടെ കൊമ്പിലെ തന്നെ അവിടെ നിന്നു. രാത്രി വരുമ്പോ അറിയാലോ, രാത്രി മുഴുവനും അത് തൂങ്ങി നിന്നു. തലകീഴായിട്ടല്ലേ കടവാതിൽ തൂങ്ങി നിൽക്ക. അർദ്ധരാത്രി ആയപ്പോ കരിമ്പൂച്ച മെല്ലെ മെല്ലെ വന്നു. കരിമ്പൂച്ച ആരാണ്?
2: ശ്രീകൃഷ്ണനാണ്.
3: കരിമ്പൂച്ചയുടെ വേഷത്തിലാണ്. മാവിലാം പാലയുടെ ചുവട്ടിലെത്തി കരിമ്പൂച്ച മെല്ലെ മെല്ലെ വലുതായി വലുതായി ആരായി? ആനയെ, കൊമ്പനാനയായി. കൊമ്പനാനയായി കഴിഞ്ഞ ഉടനെ തുമ്പിക്കൈയും തന്റെ കൊമ്പൊക്കെ ഉപയോഗിച്ചിട്ട് പാലമരം പിഴുതെടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞെട്ടിപ്പോയി, ആന ഞെട്ടിപ്പോയി. ദൈവത്താറ് തൊട്ടുമുന്നിൽ നിൽക്കുന്നു. ദൈവത്താറ് മുകളില് കടവാതിലായിട്ട് തൂങ്ങി നിൽക്കുന്നുണ്ടല്ലോ ഉറങ്ങാതെ. കളന പിടിച്ചു, കയ്യോടെ കളന പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ചതി എന്നോട് വേണ്ടിയിരുന്നില്ല കൃഷ്ണ. കള്ളക്കണ്ണനെന്ന് നിന്നെ എല്ലാരും വിളിക്കും, എത്ര ശരിയാണ്. ഇപ്പം ഏതായാലും മരുതാത്തത് നീ ചെയ്തു, നിനക്കൊരു ശിക്ഷ ഞാൻ തരാമോ? നിന്റെ വക എന്നും എനിക്കൊരു വഴിപാട് വേണം. അതാണ് ദൈവത്താർ കൽപ്പിച്ച ശിക്ഷ. ശ്രീകൃഷ്ണൻ സമ്മതിച്ചു. ഈ വഴിപാട് ബന്ധം ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ വളരെ കാലം തുടർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം കാപ്പാട്ട് ദൈവത്താറിന്റെ കഥയിൽ പ്രധാനമായിട്ടും നമ്മൾ വരുന്ന ഒരു അതിഥി താരമാണ് ആര്?
2: കൃഷ്ണൻ,
3: കടലായി കൃഷ്ണൻ. ദൈവത്താറിന്റെ കാലമേത്, ശ്രീകൃഷ്ണന്റെ കാലമേത് അതൊക്കെ കഥയിലെ പൊരുത്തക്കേടുകളാണ്, പുരാണത്തിലെ പൊരുത്തക്കേടുകളാണ്, ഐതിഹ്യത്തിലെയും ആ പൊരുത്തക്കേടുകളിലേക്ക് പോകുന്നില്ല. പക്ഷെ കാപ്പാട്ട് ദൈവത്താരെ കുറിച്ചുള്ള പുരാവൃത്തത്തിലുള്ള വിശ്വാസം ഇതാണ്. പ്രത്യേകിച്ചും ഈ കഥ നമ്മള് വടക്കൻ ഐതിഹ്യമാല എന്നൊരു പുസ്തകമുണ്ട് വാണിദാസ് അയ്യവരിന്റെ, ആ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കഥ പറയുന്നത്. അപ്പൊ നമ്മള് തൽക്കാലം കാപ്പാട്ടെന്ന് മടങ്ങാം. ഇനി എവിടത്തേക്ക് പോണം?
2: വണ്ടല്ലൂർ
3: പോണം,
2: പടുവിലക്കാവ്.
3: മൂന്ന് സ്ഥലത്തിന് പോയി തീരില്ലേ?
2: ഇന്ന് പോയി തീരുവോ മാഷേ? ഇല്ല,
3: ബാക്കി രണ്ട് ദിക്കിലും നമുക്ക് അടുത്ത ദിവസം എവിടത്തേക്ക് പോവാം?
2: മാഷേ ഇവക്കല്ലേ അടി വേണ്ടത്, അപ്പൊ നമുക്ക് അവിടെ പോയി കൂടെ?
3: എന്നാല് വെടി കഴിഞ്ഞ അടിയിലേക്ക്
2: പോവാണ്.
3: നമ്മളത് ഉത്സവമേളത്തില് റേഡിയോയിലൂടെ നമ്മള് ശ്രോതകളെ കേൾപ്പിച്ചിരുന്നു. എന്നാലും കുറച്ച് നമുക്ക് പറയാം. മാവിലേക്കാവിലെ അടി ഉത്സവം വിഷുക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് അല്ലെ? രണ്ട് തറവാട്ടുകാർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട അടിയെ ഉത്സവമാക്കി മാറ്റുന്ന ഉത്സവങ്ങളിൽ ഒരുപാട് അടി നടക്കും. പ്രത്യേകിച്ചും നാട്ടുകാര് എന്തെങ്കിലും ചില ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ കശപീശ ഉണ്ടായി കൂട്ടത്താലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷെ ഇത് ഈ തല്ല് തന്നെ ഒരാഘോഷമാക്കുന്ന, ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ അപൂർവമായ ഒരു ആചാരമാണ് ഈ തല്ലിനെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു ചടങ്ങ്. അതിനും ഒരു ആഘോഷമല്ല, ദൈവികമായ ആഘോഷമാണ്
2: അല്ലെ?
3: ആളുകളുടെ ചുമലില് കാരണമാർ കയറിയിരുന്ന് പരസ്പരം വെറും കൈകൊണ്ട് അടിക്കുക, മദ്യാകുന്നത് വരെ അടിക്കുക
2: അല്ലെ?
3: അടി കണ്ടിനോ?
2: ഇല്ല, ചിത്രത്തിലും ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്.
3: മാവിലക്കാവിലെ വയലില് നമ്മള് മിലാഞ്ചല വയലിൽ കാണാൻ പോകുന്നതാണ്. മാവിലായാലും ദൈവത്താറാണ് അല്ലെ? കാപ്പാട്ട് ദൈവത്താറെ പോലെ മാവിലായാലും ദൈവത്താറാണ്. നമ്മള് അവിടുത്തെ ദൈവത്താറും നാട് മുഴുവനും ശ്രേയസ് വർദ്ധിപ്പിച്ച് കന്നുകൾക്ക്, കന്നുകൾ എന്ന് പറഞ്ഞാല് പശുക്കൾക്ക് അനുഗ്രഹം കൊടുത്തു. എട്ടിടങ്ങളിലും മഠത്തിലും കുന്നത്തെടുത്തും ചെന്ന് പ്രസാദം പൊഴിച്ച് മടങ്ങുന്ന ദൈവത്താറ് പെരളശ്ശേരി ദേവസ്വം മൃഗഭൂമിയില് കാലുകുത്തുകയും അങ്ങോട്ട് കന്നെറിയുകയോ ചെയ്യാറ്. മാവിലേക്കടുത്താണല്ലോ പെരളശ്ശേരി, പെരളശ്ശേരി ദേവസ്വത്തിലേക്ക് പോവാറുള്ളപ്പോ അത് ഇന്നും കണിശമായിട്ട് പാലിച്ചു പോകുന്നു.

0: അതിനൊരു കാരണമുണ്ട്. നായന്മാരുടെ അധീനതയിലായിരുന്നു മാവിലാക്കാവ് ദൈവത്താത്. പണ്ട് പെരളശ്ശേരി തങ്ങള് അവിടുത്തെ നാടുവഴി നായന്മാരെ ദ്രോഹിച്ചിരുന്നു. അവരുടെ ശത്രുത വൈരാഗ്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് നായന്മാരാൽ പരിസേവിതനായ മാവിലായി ദൈവത്താതും ഈ നായന്മാരെ ഉപദ്രവിക്കുന്ന പെരളശ്ശേരി തങ്ങളുടെ മണ്ണിലേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചത്. വളരെ കാലത്തോളം ഇത് തുടർന്നു. മാത്രമല്ല, മാവിലക്കാവില് അവർണർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല ഒരുപാട് കാലത്തോളം, നായന്മാരുടെ ഉത്സവമായതുകൊണ്ട്. ഇതൊക്കെ പുതിയ കാലത്ത് അതൊന്നുമില്ല, എല്ലാ വിഭാഗം ആളുകളൊക്കെ പോകുന്നു. പണ്ടത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കാപ്പാട്ട് ദൈവത്താർ നമ്മൾ പറഞ്ഞു ശൈവാംശമാണ് അല്ലെ, ശിവനാണെങ്കിൽ മാവിലായ ദൈവത്താർ എന്താണ്?
1: വിഷ്ണു.
0: വിഷ്ണുവിന്റെ അംശമാണ്, വിഷ്ണുവിന്റെ മത്സ്യാവതാര രൂപമാണെന്നാണ് വിശ്വാസം. അത് നമ്മള് മാവിലക്കാവിന്റെ അടിയുടെ കഥ പറഞ്ഞിരുന്നു. അവിടുത്തെ ഒരു വലിയ പ്രാമാണിക ഭവനമാണ് കച്ചേരി മൈങ്ങാലൻ ഇല്ലത്ത് കാരണമാണ്. അവിടെ ഒരു വിശേഷ ദിവസം കുടിയാന്മാരിൽ ഒരുവൻ എന്ത് കൊണ്ടുകൊടുത്തു? അവിൽ പൊതി കൊണ്ടുകൊടുത്തു. ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ വിഷുവിന് വെച്ച് കാണൽ എന്ന ചടങ്ങൊക്കെ ഉണ്ട്. നാടുവാഴിക്ക് ജന്മിമാർക്ക് കുടിയന്മാര് വിഭവങ്ങളാണ് കൊടുക്കുക അല്ലെ. ഒരു പക്ഷെ അവര് നിർമ്മിച്ച ഗാർഹിക ഉപകരണങ്ങളായിരിക്കും, കയ്യില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളായിരിക്കും. അങ്ങനെ അവിടെ യജമാനന് കാണിക്ക വെച്ചത് ഒരു അവിൽപ്പൊതിയാണ്. പണ്ട് കാലത്ത് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്യും, അവില് വീട്ടിനുണ്ടാക്കും, അവലിടിച്ചുണ്ടാക്കും, അതാണ് കൊണ്ടു കൊടുക്കുക. കച്ചേരി ഇല്ലത്തെ കുട്ടികള് ഈ കുടിയാൻ സമ്മാനിച്ച അവിൽപ്പൊതിക്ക് വേണ്ടി അണ്ടിക്കൂട്ടി പിടിവില തുടർന്നു. മരുമക്കൾ രണ്ടുപേരും ഇങ്ങനെ ഒരു അവിൽപ്പൊതിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നത് കണ്ടപ്പോ അവിടെ ഒരു കാരണവർക്ക് അതല്പം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ സഹോദരന്മാര് അവിൽപ്പൊതിക്ക് വേണ്ടി നടന്ന അടിപിടിയാണ് മാവിലക്കാവൽ ഉത്സവമായിട്ട് പിന്നീട് മാറുന്നത്. ഈ രണ്ട് സഹോദരന്മാരുടെ തറവാടുകളും മൂത്ത കൂറുപാട്, ഇളയ കൂറുപാട് എന്നാണ് അറിയപ്പെടുക. അത് ഇളവറ, മൂത്ത കൂറുപാടും ഇളയ കൂറുപാടും. ഇവരാണ് അടിയുത്സവത്തിൽ നടക്കുന്ന രണ്ട് വിഭാഗങ്ങളിലായിട്ട് നടക്കുന്ന ആളുകൾ. വളരെ ദിവസം മുമ്പേ അവർ വ്രതാചരണം നടത്തണം. നമ്മളല്ല, മൂത്ത കൂറുപാടും
1: ഇളയ കൂറുപാടും
0: രണ്ട് ടീമുകൾ, ഓരോ ടീമിലും 7 പേര് വീതമാണ് ഉണ്ടാവുക. വാശിയേറി അടിയായിരിക്കും. പലപ്പോഴും മൂത്ത കൂറുപാടാണ് ജയിക്കുക എന്നാണ് സങ്കല്പം. മാവിലയിലെ മാവല വീട്ടുകാർക്കാണ് അടിക്കാരാവാൻ അവകാശമാകും. അതിനിടയിലാണ്, ആ മാവല വീട്ടുകാരിലിടയിലാണ് ഈ രണ്ട് കൂറുപാടുകൾ. അടിക്കാരാവാൻ അർഹതപ്പെട്ടവരെ കൂറുപാടായിട്ടാണ് തിരിക്കുക. അത് തിരിക്കുന്ന കാരണവരാണ്, അവിൽക്കൂട്ടിന് വേണ്ടിയുള്ള സഹോദരന്മാര് തമ്മിൽ അടിയാണല്ലോ അടിയുത്സവം. ഈ മാവിലയുടെ അയൽഗ്രാമമായ കടമ്പൂരില് ഒരു കരയില് ആണ് കച്ചേരിയില്ല പണ്ടുണ്ടായിരുന്നത്. അവിടെ ചെമ്പകശ്ശേരി കോവലകത്ത് തമ്പുരാന്റെ മക്കളാണ് നേരത്തെ പറഞ്ഞ ഈ സഹോദരങ്ങൾ, അവലിന് വേണ്ടി അടിപിടി കൂടിയ സഹോദരന്മാര്. അവര് തമ്മിലുള്ള അടിയാണ് ഈ മാവിലൈക്കാവിന്റെ അടിയുടെ മിത്തായിട്ട് കാണുന്നത്. വിഷപ്പുലരിയിലാണ് തമ്പുരാന് വണ്ണാത്തിക്കണ്ടി തണ്ടയാൻ എന്നയാളാണ് ഒരു കൂട് അവിൽ തിരുമൽ കാഴ്ചയായിട്ട് സമ്മാനിച്ചത്. ഉടനെ തന്നെ അത് കൈക്കലാക്കാനാണ് രണ്ട് മരുമക്കളും അവിടുത്തെ കുട്ടികള് ശ്രമിച്ചത്. ഈ രണ്ട് കുട്ടികളുടെയും മത്സരം കണ്ടാണ് തമ്പുരാൻ ദൈവത്താറ് വിളിച്ചു. ദൈവത്താർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗോപലകത്തെ പിള്ളേരുടെ അടി ദൈവത്താർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ അടിയിൽ നിന്ന് അവസാനം അടി അക്രമാസക്തമാകുമ്പോ ദൈവത്താറിനെ വന്നിട്ട് പിന്തിരിപ്പിക്കും. അടുത്ത കൊല്ലം മതി ഇനി അടി എന്ന് പറയും. അടുത്ത കൊല്ലം തന്റെ ഉത്സവത്തിന് അടിയാവട്ടെ, അതിന് പ്രത്യേകിച്ചൊരു വയലൊക്കെ തയ്യാറാക്കി അവിടെ നടക്കും. അടി നടത്തിയത് കച്ചേരിക്കാവിനടുത്തുള്ള ഇല്ലത്തിന് സമീപമുള്ള രണ്ട് നമ്പ്യാർ സഹോദരങ്ങളാണെന്നും ഒരു വിശ്വാസമുണ്ട്, മറ്റൊരു ഐതിഹ്യമുണ്ട്. വണ്ണാത്തിക്കണ്ടി തണ്ടയൻ നമ്പൂതിരിക്ക് അവിൽപ്പൊതി നൽകി അപ്പൊ തന്നെ അയൽവീട്ടിലെ നമ്പ്യാർ സഹോദരങ്ങൾ അവിടെ എത്തുന്നു. അവിൽക്കൂട് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആർക്ക് കൊടുക്കും? കയ്യൂക്കുള്ളവൻ എടുത്തോളൂ എന്ന് തമ്പുരാൻ പറഞ്ഞു. അങ്ങനെ കയ്യൂക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അടി തുടങ്ങി. അവിൽപ്പൊതി മുറ്റത്തേക്കെറിഞ്ഞു. അത് നിലത്ത് വീഴുമ്പോ പിടിച്ചെടുക്കാൻ സഹോദരങ്ങൾ മത്സരിച്ചു. തിക്കലും അടികലശം ഒക്കെ ആയി. ഇത് കണ്ടാണ് ദൈവത്താർ ഈശ്വരൻ അവിടത്തേക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഈശ്വരന് ഈ ബഹളം ഇഷ്ടമാവുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ അടി കാര്യത്തിലെത്തും എന്ന് കണ്ടപ്പോ അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഇതിന്റെ പേരിൽ ജ്യേഷ്ഠാനുജന്മാർക്ക് വലിയ പകയായി. ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല, പക്ഷേ അടി നടന്നല്ലോ. അവലിന് വേണ്ടിയിട്ടാണെങ്കിലും ആ ഉള്ളില് പകന്ന് നിലനിൽക്കുകയും അത് വളരുകയും വിഷു കഴിഞ്ഞ 4-ാം ദിവസം 4-ാം ചിറ വയലില് അടി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. നമ്മൾ അംഗം കുറിക്കുന്ന പോലൊരു
1: 4-ാം ചിറ
0: വയലില് ഇത് പിന്നീട് വാർഷിക ഉത്സവമായിട്ട് മാറി. മാവിലക്കാവ് ദൈവത്താർ നമ്മൾ നേരത്തെ പറഞ്ഞ ഓമയാണ്. ആര് മാത്രമേ സംസാരിക്കുള്ളൂ?
1: കാപ്പാട്ട്
0: ദൈവത്താർ മാത്രമേ സംസാരിക്കൂ. അതിന് കാരണം മാവിലക്കാവിലെ ദൈവത്താരുടെയും നാവ് പിഴുതെടുത്തത് കാപ്പാട്ട് ദൈവത്താർ തന്നെയാണ്. നമ്മളതിന് നേരത്തെ ഒരു കാരണം പറഞ്ഞിരുന്നു, അരിദാത്തത് എന്തോ ചെയ്തു എന്നാണ് പറഞ്ഞത്. മറ്റൊരു പുസ്തകത്തിൽ തന്നെ ഒരു കഥ പറയുന്നത് ഇങ്ങനെയാണ്. 4 ദൈവത്തന്മാര് ദാഹിച്ചു.

0: വളഞ്ഞ് നടക്കുകയായിരുന്നു. മാലാരൊക്കെയാണ്, കാപ്പാട്ട്, അണ്ടല്ലൂര്, പടുവലായി, മാവേലി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചകിരി പുഴുത്തിയ ഒരു കുളം കണ്ടു. ഇതിനാണ് ചകിരി പുഴുത്തി വെക്കുന്നത്, തെങ്ങിന്റെ ചകിരി
1: കയറിട്ടിട്ട്
0: അത് വെള്ളത്തിൽ പുതിർത്ത് വെച്ചൊരു കുളം കണ്ടു. ആ വെള്ളം കുടിക്കാമെന്ന് കാപ്പാട്ട് ദൈവത്താർ പറഞ്ഞു. പക്ഷെ അത് അഴുക്ക് വെള്ളമാണ്, കുടിക്കാൻ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞത്? മാവിലക്കാവ് ദൈവത്താർ പറഞ്ഞത്. ഇതില് കാപ്പാട്ട് ദൈവത്താർക്ക് ദേഷ്യം.

0: എഴുതെടുത്തു. ഈ കാരണം കൊണ്ട് മവല കവല ദൈവത്താർ ഈശ്വരൻ ഒരക്ഷരം മുറിയാടുക പതിവില്ല, ആംഗ്യഭാഷ മാത്രമേ ഉള്ളൂന്നാണ് വിശ്വാസം. വളരെ രസകരമായ പുരാവൃത്തങ്ങളിൽ ഈ ദൈവത്താറിന്റെ അധികമായിട്ട്.
1: അപ്പൊ പണ്ട് കാലത്തെ ഉണ്ട് അല്ലെ, ദൈവങ്ങൾ തമ്മിൽ പോലും അടിയാണ്.
0: അങ്ങനെയുള്ള ഒരു കലഹമാറ്റി നമ്മൾ മാവിലേക്ക് അവർ അടിയെ പറയാൻ പറ്റില്ല.
1: ഞാൻ ഈ മാവിലക്കാരനല്ല എന്നിട്ട് ഒരു ചൊല്ലുണ്ടല്ലോ,
0: ഞാൻ ഈ നാട്ടുകാരനാണെന്നും അല്ല എന്ന് പറയാൻ വേണ്ടിട്ട് അല്ലെ, എനിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് പറഞ്ഞൊരു ചൊല്ലാണ്, പ്രയോഗമാണ്.
2: ഞാൻ മാവിലക്കാരൻ,
0: ഞാൻ മാവിലക്കാരൻ അല്ല, ഞാനങ്ങ് മാവിലക്കാരനാണോ?
1: ഓ അങ്ങനെ,
0: ഞാനങ്ങ് മാവിലക്കാരനാണോ? ഈ നാട്ടുകാരനല്ല, ഈ വിഷയത്തിൽ എനിക്ക് ബന്ധമില്ല, താല്പര്യമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അങ്ങനൊരു സംഭവം ഉണ്ടോ? നമ്മുടെ മലയാളത്തിന്റെ ഹാസ്യ സാഹിത്യകാരനായ സഞ്ജയന്റെ ഒരു പ്രയോഗം ആയിട്ടാണ് ഇത് പറയപ്പെടുന്നത്, മാവിലക്കാരൻ എന്നൊരു പ്രയോഗം. മാവിലക്കാരൻ എന്ന് പറഞ്ഞാൽ അന്യൻ അല്ലെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും താല്പര്യമില്ലാതെ, അറിയാത്ത, ഇടപെടാൻ താല്പര്യമില്ലാത്ത ഒരാൾ എന്നുള്ളൊരു രീതിയിലാണ് സഞ്ജയൻ അത് പ്രയോഗിച്ചത്. അത് പിന്നെ പലരും നമ്മള് സിനിമയിലുണ്ട്, നാടകത്തിലുണ്ട് അല്ലെ, ഏതായാലും നമുക്ക് രണ്ട് ദൈവത്താറെ കൂടി കാണാനുണ്ട്.
2: എന്നെന്തായാലും ഇന്നേതാ കഥ, ഇന്നേതാ കഥ എന്ന് സൂചിച്ച് ചോദിക്കൂലല്ലോ.
1: ഇല്ല, അടുത്ത ആഴ്ച അണ്ടലൂർക്കാവും
2: പടുവിലാക്കാവും. അതുവരെ
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492473630.
0: Stitchwell Botic and Beauty Parlor, second floor, Links Mall, Mattanur.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
2: 9447-371-836,
0: 8078-502-836. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ലതയാലപിച്ച ഗാനം.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: അംഗവും കാണാം, പൂരവും കാണാം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു ചിത്ര.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: അസുരൻ

0: ചെറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ടമത്സരം ചെറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക: 9072-75-89-04, 9497-471-130, 9495-617-500, 9405-84192. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള

0: കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം താലോലം.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: യേശുദാസ് ആലപിക്കുന്നു സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം ചിത്രം പാഥേയം.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ചിത്രയാലപിച്ച മേഘസന്ദേശം എന്ന ചിത്രത്തിലെ ഗാനം.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ഇവിടെ
1: ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: Stitchwell Boutique and Beauty Parlor, second floor, Links Mall, Mattanur.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999447-6836,
3: 9447-371-836,
2: 8078-502-836.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2-473-630.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130

9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ

ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.

0: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
1: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. SFS അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
0: ICSE സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ,
0: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511 1485

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2011 പുറത്തിറങ്ങിയ ഹാപ്പി ദർബാർ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: അങ്ങനെ ആ ബിജുവിന്റെ ജഡം രാത്രി തന്നെ കരുക്കടത്തു തിരിച്ചറിഞ്ഞു. ചത്ത് ജഡമായാലും യോവനൊന്നും കരുക്ക് മോഷണം നിർത്തില്ല. അതല്ലല്ലോ, ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കാം. ബിജുവിന്റെ ജഡം കരയ്ക്കടുത്തു തിരിച്ചറിഞ്ഞു. വേറെ നോക്കാം. അതിലെ പോലെ തന്നെ ഇതിലും. ഇനി ഇതുപോലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ സംഘടിപ്പിച്ചില്ലെങ്കിൽ എന്റെ CAD ജീവിതം വഴിമുട്ടി പോകും. ഈ ബുക്ക് കൊള്ളാലോ, കരയും അല്ല കരയും. ഇത് വായിക്കാം. ഏ വേണ്ട, ഇത് വായിച്ചാ പിന്നെ കുടുംബത്ത് കയറ്റില്ല. സമ്മതിക്കത്തില്ല. ഈ ഗ്രന്ഥങ്ങളിലെ ഫോട്ടോസ് മാത്രമേ കണ്ടുള്ളൂ, ഇതൊന്ന് വായിച്ചെടുക്കാനും സമ്മതിക്കത്തില്ല. ഈ ബോസിന്റെ ഒരു കാര്യം. അത് ശരി, നിങ്ങൾ റെഡി ആയോ? സോറി ബോസ്, ഞാൻ റെഡി ആയിട്ട് ഇപ്പൊ വരാം.
4: എവിടെ പോവാന്?
3: ഹോണോലൂലുവിലേക്ക്.
4: നീ വരുന്നില്ല.
3: എന്നാര് പറഞ്ഞു?
4: ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു.
3: എന്നെ കൂടെ കൊണ്ടുപോകണേ.
4: ഒരു CAD ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റി ആണ്. അത് നിനക്ക്.
3: അത് എന്റെ കയ്യിൽ ഒരുപാടെണ്ണം ഉണ്ട്.
4: അല്ല അത് പോരെ, അതുകൊണ്ട് ഞാനും ബോസ് കൂടെ പോയച്ചു വരാം. നീ ആ ബുക്കുകളൊക്കെ റെഫർ ചെയ്തോണ്ടിരി.
3: ഇനി ആ ബുക്കുകളെ ഞാൻ റെഫർ ചെയ്തോണ്ടിരുന്ന എന്റെ കൺട്രോൾ പോകും.
4: പുതിയ തരം
3: എന്നെ കൊല്ലാനാണ് നിന്റെ പരിപാടി. ഒരു CAD എങ്ങനെ മുളയിലെ നുള്ളി കളയരുത്. എന്റെ ഇങ്ങനെ കുരുത്ത് വരുന്നേ ഉള്ളൂ. എന്നെ കൂടെ കൊണ്ടുപോകണം ബോസ്.
5: നമ്മൾ എല്ലാവരും പോകുന്നു. ഞാൻ ഹോണോലുലുവിലേക്കും നിങ്ങൾ നാട്ടിലേക്കും.
4: നാട്ടിലേക്കോ?
5: യെസ്, നിങ്ങൾ നാട്ടിലേക്ക് പോകല്ലേ. ഇതിരിക്കട്ടെ, ഇതാ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇപ്പൊ ഞാൻ തരുന്നത് ശമ്പളമില്ലാത്ത ലീവാ. ഞാൻ ഇന്ത്യയിൽ വരുമ്പോ നിങ്ങളെ വിളിക്കാം. അപ്പൊ ഇങ്ങോട്ട് വന്നാ മതി.
3: ബോസ്, ഇത് വെറും 1000 രൂപയേ ഉള്ളൂ.
5: ബോംബെന്ന് കൊച്ചിക്ക് രണ്ടുപേർക്ക് ടിക്കറ്റ് ചാർജ് 950 രൂപ അല്ലേ ഉള്ളൂ.
4: അപ്പൊ അതിൽ 50 രൂപ ബാലൻസ് ഉണ്ട്.
5: 2 ദിവസത്തെ യാത്രയല്ലേ, ചെലവിനിരിക്കട്ടെ.
2: ഹരി അമരവിള കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ ഒരുക്കി ഷാഹുൽ ഹമീദ് നിർമ്മിച്ച് 2011 പുറത്തിറങ്ങിയ മലയാള ഹാസ്യ ചലച്ചിത്രമായിരുന്നു ഹാപ്പി ദർബാർ. മുകേഷ്, ജഗദീഷ് ശ്രീകുമാർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിൽ കൊച്ചുപ്രേമൻ, സ്ഫടികം ജോർജ്, മോഹൻരാജ്, ജഗന്നാഥവർമ്മ, രാജാ സാഹിബ്, ഇന്ദ്രൻസ്, മങ്കാ മഹേഷ്, ആഷ്കർ സൗദാൻ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി എത്തി.
5: നിന്റെ പ്രബന്ധം ഞാൻ എന്റെ പേരിൽ അവിടെ സബ്മിറ്റ് ചെയ്ത് അതിന്റെ പേരിലുള്ള പാറ്റന്റ് ഞാൻ എന്റെ പേരിൽ മേടിച്ചോളാം.
4: ബോസ്,
5: ധൈര്യമായിട്ടിരിക്കേ.
3: അയാള് പറഞ്ഞത് കേട്ടില്ലേ, ധൈര്യമായിട്ടിരിക്കാ. പിന്നെ എന്തിനു നിക്കുന്നത് അവിടെ? എങ്ങനെ ഇരിയടെ.
4: ഒബാമ, ബിൽ ക്ലിന്റൺ, ജെയിംസ് ബോണ്ട്, അയാളുടെ അമ്മമ്മയുടെ 4 കൂടെ ഇന്നേരെ ഫോട്ടോക്ക് പോസ് ചെയ്തിട്ടുണ്ട്. കള്ളൻ, നാട്ടുകാരെ പറ്റിക്കാനുള്ള ഉടായ്പ്, ഇതെല്ലാം വെട്ടി ഒട്ടിച്ചത് ഞാനാ. എന്നിട്ട് അവസാനം അയാൾ എനിക്ക് തന്നെ പണിയെന്നിട്ട് പോയി.
3: എടാ, ദൈവം എന്ന് പറയുന്ന ഒരാൾ തലയ്ക്ക് മുകളിലുണ്ട്. നീ എന്നെ വെട്ടി, ബോസ് നിന്നെ തട്ടി. ഞാൻ നിന്നോട് ക്ഷമിച്ചു.

0: പിന്നൊരു കാര്യം, ഞാനൊരു പുതിയ പ്രബന്ധം തയ്യാറാക്കുന്നുണ്ട്. സി ഐ ഡികൾക്ക് വേണ്ടാത്ത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്, ചതി, വഞ്ചന, വലിപ്പീര് എക്സെട്രാ
1: എക്സെട്രാ വേറൊന്നും കൂടെ ബോസ് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലോട്ട് വിട്ടോളാൻ
0: തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല.
1: ഹലോ, ആരാ? ബോസ് ഇവിടെ ഇല്ല.
0: ആരുടേത്?
1: ഏതോ ഒരു പ്രഭാകര വർമ്മ. ഇവിടെ മനുഷ്യൻ തീരുന്നോണ്ടിരിക്കുമ്പോഴാ.
0: അതേത് പ്രഭാകര വർമ്മ? ഹലോ, ബോസ് ഉണ്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കൂ. ശരി.
2: Yes, boss speaking.
0: കൊട്ടാരത്തിൽ നിന്നോ? ഗേൾ മിസ്സിംഗ്? ഒരു മിനിറ്റ്, ഞാൻ എന്റെ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റിക്കൂട്ടെ. പറയൂ.
2: ബൈ ദ വേ, ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം. മിനിമം 1 ലാഖ് അഡ്വാൻസ്. ഓക്കെ ഓക്കെ. നമ്മൾ തമ്മിലുള്ള ഫസ്റ്റ് ഡീലിംഗ് ആയതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 75,000.
0: ഡൺ.
2: പിന്നെ കേസ് ഏറ്റെടുത്ത ശേഷം കേസിന്റെ ഗൗരവമനുസരിച്ച് 2 ലക്ഷം, ചിലപ്പോൾ 5 ലക്ഷം വരെ ആകാം. എന്താ, സമ്മതമാണോ?
0: ഓക്കെ.
2: ഓക്കെ ഓക്കെ, ഗുഡ്. അനന്ത,
3: ബോസ് പോയില്ലായിരുന്നല്ലേ? ഞാനില്ലാതെ ബോസ് പോവില്ലെന്ന് എനിക്കറിയായിരുന്നു. 100 ആയുസ ഞാനും അപ്പുക്കുട്ടനും ബോസിന്റെ മഹത്വത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങ് എത്ര വലിയ മഹാനാണ്.
2: എന്നിട്ട് നീ പറഞ്ഞോ ഈ മഹാന്മാരുടെ ഫോട്ടോസ് എല്ലാം ഞാൻ വെട്ടി ഒട്ടിച്ചതാണെന്ന്?
1: അത് ഞാനല്ല, അപ്പുക്കുട്ടനാ അവനെ പറഞ്ഞത്.
0: ചത്താലും നിന്റെ തെണ്ടിത്തരം വിട്ടുപോകില്ലല്ലേ?
1: എനിക്കറിയായിരുന്നു നീയാണെന്ന്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാനത് ഊരി വെക്കാൻ കാത്തിരുന്ന് നീ അതെടുത്തിട്ട് മിമിക്രി കാണിക്കാനല്ലേ.
0: കോളടിച്ചളിയാ, കോളടിച്ച്. നമുക്ക് അടിച്ചു പൊളിക്കാൻ കേരളത്തിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ്.
1: നിനക്കെന്താ വട്ടു പിടിച്ച? അല്ല പിന്നെ, ട്രിപ്പ് പോവാൻ നിന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നു.
0: എടാ, ഒരു കോളത്തു. ഗേൾ മിസ്സിംഗ്, ഈശ്വരൻ നമ്മുടെ കൂടെയാ. ബോസ് നമ്മളെ ചതിച്ചു, അതേ നാണയത്തിൽ തന്നെ ബോസിനെ നമ്മൾ ചതിക്കുന്നു.
1: എടാ, ഇത് ചീറ്റിംഗ് കേസാ, ഊണങ്ങ അകത്തായി പോ. നീ എന്താ വിചാരിച്ചത്? എടാ, ഈ സി ഐ ഡി അന്വേഷണം എന്നൊക്കെ പറഞ്ഞ ഈ ഇക്കിളി മാസിക വായിക്കുന്ന പോലെ ആണോ? ഈ തട്ടിപ്പിന് ഞാനില്ല, ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ.
0: എടാ, ഇതൊരു ഗേൾ മിസ്സിംഗ് ആണ്, തട്ടിക്കൊണ്ടുപോയതൊന്നും അല്ല. വലിയ വീട്ടിൽ തിന്നുകൊടുത്ത പെമ്പിള്ളാർക്ക് പാവപ്പെട്ട വീട്ടിലെ പയ്യന്മാരെ കാണുമ്പോഴുള്ള ഒരു സൂക്കേട്. അത് മാറുമ്പോ അവള് താനേ തിരിച്ചു വരും. ഇനി അഥവാ പെണ്ണിന് പ്രേമം തലക്ക് പിടിച്ചാൽ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരും അവകാശം ചോദിക്കാൻ. ഇനി അതുമല്ലെങ്കിൽ നാട്ടിൽ എത്രയോ കുറ്റാന്വേഷണ മാസികളുണ്ട്, അവരെ വിളിച്ചു പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് നമുക്ക് മാസിക വായിക്കുകയും ചെയ്യാം, പുല്ല് പോലെ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇടെ അതുവരെ അന്വേഷണം എന്ന് പറഞ്ഞ് നമുക്ക് അടിച്ചു പൊളിക്കാം. എന്തു, ഓക്കെ അല്ലേ?
4: ജഗദീഷ് ശ്രീകുമാർ, സുരാജ് വെഞ്ഞാറമൂട്, കൊച്ചുപ്രേമൻ എന്നിവർ ഒരുക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്.
0: ഇതാണോ കൊട്ടാരം?
1: കാലം മാറി, കോലവും മാറി, തമ്പ്രാക്കന്മാരൊക്കെ ഇപ്പൊ പോസ്റ്റായില്ല.
0: ആരവിടെ? ഈ കുള്ളനാണോ തമ്പ്രാൻ?
1: അതൊക്കെ ഇതാണ് ഈ തലമുറയിലെ ഒടുക്കത്തെ തമ്പുരാൻ, ഇളമുറ തമ്പുരാൻ.
0: തമ്പ്രാൻ ഇതാണെങ്കിൽ പെണ്ണ് എപ്പോ ഒളിച്ചോടി പോയെന്ന് കേട്ടാ മതി.
5: എന്താ കാര്യം? എവിടെന്നാ?
1: ഞങ്ങളങ്ങ് മുംബൈ.
5: എന്നാ ഞാൻ പറയുന്നത്?
1: അതല്ല, മുംബൈയിൽ നിന്നാണ്.
5: ആരാ നിങ്ങള്?
1: ഞങ്ങള് ചരിത്ര ഗവേഷകരാണ്. ഞാൻ അനന്തൻ.
0: ഞാൻ അപ്പുക്കുട്ടൻ.
5: ഞാൻ ഗുണാളൻ.
0: എന്താ പറഞ്ഞ?
5: ഗുണാളൻ.
0: ഞാൻ വിചാരിച്ച്.
5: തെറ്റിദ്ധരിക്കണ്ട, ഗുപ്തന്റെ ഗു.
1: ഞങ്ങള് വന്നത്,
5: മനസ്സിലായി മനസ്സിലായി, പല വേഷത്തിലും വരും. ഭൂമികുലുക്കം, സുനാമി, വെള്ളപ്പൊക്കം, വീടും വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു, കുടുംബാംഗങ്ങളൊക്കെ ചത്തുപോയി, ഞങ്ങളെ സഹായിക്കണം, ഇത്രയല്ലേ ഉള്ളൂ?
0: അതല്ല ഞങ്ങൾ.
5: തിണ്ടികൾക്കുള്ള സഹായം ഞാനങ്ങ് നിർത്തി, നിങ്ങൾക്കൊക്കെ വന്നു വഴിയെ പോകാം.
0: പെണ്ണ് പോയ ഷോക്കിൽ മുണ്ടന്റെ ഐസി അടിച്ചു പോയ.
5: ചേടാ, കാലം പോയ പോക്കെ, ടാക്സിയും പിടിച്ച് തെണ്ടാൻ ഇറങ്ങിക്കൊള്ളും. പാൻഡിട്ട തെണ്ടികള്.
1: അത് ശരി, വേലക്കാരനായിരുന്നല്ലേ?
5: അല്ല, വേലക്കാരനല്ല, ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ.
1: ഇംഗ്ലീഷിൽ അതിന് വേലക്കാരൻ എന്ന് പറയും.
5: തമ്പുരാനെ, ഇവര് ബോംബെയിൽ നിന്ന് വന്ന ചാരിത്രവാദികളാ. ആ പൊക്കൊള്ള പറഞ്ഞു, പൊക്ക പൊക്ക.
6: നിന്നോടാ?
7: എന്നോടോ?
4: മാൻ മിസ്സിംഗ് കേസ് അന്വേഷിക്കാനെത്തുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടാണ് മുകേഷും സുരാജ് വെഞ്ഞാറമൂടും വെള്ളിത്തിരയിലെത്തുന്നത്. കോമഡിക്ക് പ്രാധാന്യം

0: തലമാര. എന്റെ അമ്മോ, എടാ യേസി, ദേ അങ്ങോട്ട് നോക്കിയേ, എനിക്ക് വയ്യ ഫ്രിഡ്ജ്. എടാ ഉഗ്ര കട്ടില്, എന്തൊരു മെത്ത അളിയാ, നമ്മുടെ രാജയോഗം തുടങ്ങി.
1: ഇതിനൊരു കാര്യത്തിന് വേറെ ഉണ്ട്.
2: ഈ കാര്യസ്ഥൻ ഇവിടെ ചേർന്നിട്ട് എത്ര നാളായി?
1: എന്താ വേണം?
2: അല്ല, ഈ കൊട്ടാരത്തിൽ എത്ര മുറികളുണ്ട്?
1: 17 മുറികൾ, 7 അടുക്കള, 6 വരാന്ത, 32 കക്കൂസുകൾ.
3: ഇവിടെ കക്കൂസിലാണോ എല്ലാരും ഉറക്കം?
1: അയ്യോ, ഇവിടെ ഒരുപാട് ജോലിക്കാരികൾ ഉള്ളതാ, അതും കന്യകമാ. അതെ, എന്റെയും കൊട്ടാരത്തിന്റെയും ചരിത്രത്തെ കുറിച്ചുള്ള ഗവേഷണം നടത്താനാണോ നിങ്ങൾ വന്നത്? പിന്നൊരു കാര്യം, നേരത്തെ തമ്പുരാൻ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു എന്ന് കരുതി, ഒരുത്തനും എന്റെ മേൽ കുതിര കയറാൻ നോക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ അടുക്കളക്കാരി കുറെ പെണ്ണുങ്ങളുണ്ട്, അവരോടൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ബഹുമാനത്തോടെ ഓച്ചാനിച്ചു നിന്ന് എന്നോട് മാത്രം പറയാം, എന്നോട് മാത്രമേ പറയാവൂ.
3: അതെ, അളിയനും കാര്യസ്ഥനും കൂടെ ഇവിടെ കുശലം പറഞ്ഞോണ്ടതില്ലേ, ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് സംഹാരം എടുത്തിട്ട് വരാം, വല്ലാത്ത ദാഹം.
1: നില്ല, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് വല്ലാത്ത ദാഹമുള്ളവനാണെന്ന്. ചേടാ, പല അടുക്കളകളിലും കേറി സമ്മാനം കുടിച്ച് വയറ് വീർപ്പിച്ചിട്ടുള്ളവനെ ഞാൻ. നിനക്കുള്ള സമ്മാനം അടുക്കളയിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വരാം. അളിയനും അളിയനും കൂടെ സംസാരിച്ചോണ്ടെന്നില്ലേ, സമ്മാനം പോലും.
2: ഇതൊരു നടക്ക് പോവില്ല.
3: ആര് പറഞ്ഞു ഇത് രാത്രി ഒറ്റ നടക്ക് തലക്കെടുത്തോണ്ട് പോവാടേ?
2: അതല്ലടാ, ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ ഒരു ചെറിയ സാധനം, വർക്ക് വരും.
1: അവന്റെ അണ്ണാക്കളോട്ട് സംഭാരമേ ഇറങ്ങും. എന്താ അത്?
4: മുന്ത.
1: മുന്തയിലെന്താ
4: സംഭാരം?
1: ആർക്കാത്?
4: പുതുതായി വന്ന തമ്പുരാക്കന്മാർക്ക്.
1: അവന്മാര് വന്ന് കേറിയില്ല, അതിനു മുമ്പ് അവന്മാരുടെ ദാഹം നീ മനസ്സിലാക്കിയോ? നില്ല, ഞാൻ കൊണ്ട് കൊടുത്തോളാം.
4: എന്താ, ഞാൻ കൊടുത്ത കുടിക്കൂലേ?
1: എന്തോ അടിക്കണിക്കുന്നേ. എടി കൊച്ച, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. അവന്മാരെ ചോരിത്രി ഗവേഷകന്മാരാ, അതുകൊണ്ട് നീ അങ്ങോട്ട് പോണ്ട, ഞാൻ കൊണ്ടുപോകാം. ഈ ഒരു മുന്ത കൊണ്ടൊന്നും അവന്മാരുടെ ദാഹം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് വരെ തമ്പരാക്കന്മാർക്ക് പോലും എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി പച്ചവെള്ളം ഞാൻ കൊടുത്തിട്ടില്ല. കാര്യസ്ഥനെ വേലക്കാരനാക്കിയ യുവന്മാരെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. യുവന്മാർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കും. ആഹാ, യുവന്മാരെ ഞാനൊന്ന് ഉപ്പിലിടും. ആഹാ, മോരും വെള്ളത്തിൽ തന്നെ പണി കൊടുക്കാം.

0: James Bond, Day After Tomorrow. Tomorrow never dies. World is not enough. GoldenEye. Casanova.
1: എടാ, ഇവിടെ ഉണ്ടായിരുന്ന രണ്ടു പേരല്ലാതെ വേറൊരാളോ? പഞ്ചാബി എന്ത് കളിയാണോ? ദൈവമേ, ഈ കൊട്ടാരം മുഴുവൻ കൊള്ളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലേ, ഇപ്പൊ എന്തോ ചെയ്യും.
2: എന്തായാലും ഇത് വലിയ തമ്പുരാനോട് അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഓ, വലിയ തമ്പുരാനോട് പറഞ്ഞിട്ട് വലിയ ഗുണമൊന്നുമില്ലെന്നേ. ആ, ചെറിയ തമ്പുരാനോട് തന്നെ പറയാം. അതിനു മുമ്പ് ഉമ്മാരി ചാടി പോവാൻ പാടില്ല.
3: നീ എന്താണ് ഒരു മാതിരി ചീപ്പ് സീഡികളൊക്കെ എപ്പോഴെപ്പോഴും ഡ്രസ് ചേഞ്ച്? മനുഷ്യ പേടിച്ചു പോയല്ലേ.
4: ചീപ്പ് എന്ന് വിളിച്ച് മാത്രം അതിശയിപ്പിക്കരുത്.
5: ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പലപ്പോഴും പല വേഷങ്ങളിലാകും പുറത്തിറങ്ങേണ്ടി വരിക. അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാ.
3: എടാ ഹനുമാൻ, ഏത് വേഷം ഇട്ടാലും വാല് പുറത്ത് തന്നെ കിടക്കും. ഇപ്പുറത്ത് ഇപ്പുറത്ത്
1: സിബ് ഇട്ടായിരുന്നല്ല.
3: അയ്യോ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാനൊന്ന് പോയി നോക്കട്ടെ. തമ്പുരാൻ എന്താ കണ്ടോ?
4: അതിനകത്തോട്ട് കറണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്.
1: ചൂടടിക്കാതിരിക്കാൻ എയർ ഹോള് ഞാൻ തന്നെ ഇട്ടതാ. എയർ കൂളർ ഗ്യാപ്സ്.
3: ആ തമ്പുരാൻ വിചാരിക്കത്തില്ലേ അതല്ലേ എന്റെ ജട്ടിയാന്ന്.
2: ഇവിടത്തെ

0: ഇവരാക്കന്മാരെല്ലാം വെറും മോഴകളാ മോഴകള്. എന്നെ പോലെ ലോലഹൃദയമുള്ള ഒരുത്തന്റെ മേൽ കുതിര കയറാൻ മാത്രം കൊള്ള. ഇനിയുമാര് ഒതുക്കാൻ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ, അത് ഞാൻ ഉടനെ വരുത്തു.
1: സുഭാഷ് ചേർത്തലയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം സൂര്യനാരായണൻ. 3 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ജി വേണുഗോപാൽ, ഹരിചരൺ ശേഷാദ്രി, ശ്രേയ ഘോഷാൽ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.
2: എന്റെ 18 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇമാനി ചളുക്ക് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പേപ്പത്തി അടിച്ചു പറിക്കുന്ന പോലല്ലേ അവന്മാരെല്ലാം കൂടെ എന്നെ അടിച്ചു പറിച്ചു കളഞ്ഞത്. പിന്നെ ചാക്കോ സാറിന് വേണ്ടി 4 ഇടി കൊണ്ടാലെന്താ? 6 മാസത്തെ ശമ്പളത്തിന് തുല്യമായ ഫുഡല്ലേ ഒരു നേരം എനിക്ക് വാങ്ങിച്ചു തരുന്നത്?
3: വിശക്കുന്ന ഒരു ഭക്ഷണം കൊടുക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്?
2: അതിന് ഇടി കൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല.
3: ആപത്തിൽ ജീവൻ കളഞ്ഞും മറ്റൊരാളെ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ.
2: അന്യന്റെ ബോഡിയിൽ ചതമേൽപ്പിക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ.
3: അങ്ങനെ സ്നേഹിതന്മാരുണ്ടോ? വെറും ഒരു BC ആയ നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അവിടെ
2: സാറ് പോന്ന പള്ളി ചുമരിൽ വെണ്ടയ്ക്കാ മുഴുപ്പ് എഴുതി വെച്ചിരിക്കുകയല്ലേ?
4: ആണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
2: കണ്ണുണ്ടായാ പോരാ കാണണം
3: എന്നാണ്.
2: കണ്ണുണ്ടായാ പോരാ കാണണം.
3: അവന്മാര് എന്നെ നന്നായിട്ട് പെരുമാറിയില്ലയോ?
4: ഒരു PC ആണെന്ന പരിഗണന പോലും തന്നില്ല.
3: അയ്യോ,
2: അവന്മാര് പണി പഠിച്ച മർമാണികളാ. സാറിന് വേണ്ടി എന്തോ റെഡിയായി ശരീരം ഏറ്റുവാങ്ങിയത്.
3: അവന്മാരെ കണ്ടപ്പോഴേ എന്റെ ചങ്ക് കലങ്ങി.
2: പിന്നെങ്ങനാ സാറേ, സാറ് 4 പേരെ ഇടിച്ച് തെറിപ്പിച്ചു കളഞ്ഞത്?
3: കാണാൻ വന്ന എന്റെ ഫാൻസ് കൈയടിച്ചപ്പോ ഞാൻ ഒരു ആവേശത്തിനങ്ങ് ചെയ്തു പോയി.
2: എന്നാലും എന്നെ ചെക്ക് വെക്കാനുള്ള ഭയങ്കര കുരുട്ടു ബുദ്ധി സാറിനുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല
3: സാറേ. ബിരിയാണി എല്ലിക്കറി
2: തിന്നുന്നവന്റെ ഒന്നും തെറ്റ് ചന്ന മുടക്കല്ലേ സാറേ. സാറ് ഈ യമ്മുട്ടാന്ന് കേട്ടിട്ടുണ്ടോ?
3: ഇല്ല.
2: ഒട്ടക പക്ഷിയുടെ അളിയൻ പക്ഷിയുടേതാ മുട്ടതാ ഈ വലിപ്പം വരും. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എന്നാ പറയുന്നത്.
3: അടുത്ത ചെക്ക് വരട്ടെ.
2: സാർ നീ അവിച്ച മുട്ട വേണം?
3: വേണ്ട വേണ്ട, ഉള്ളതേ അവിഞ്ഞിരിക്കുക.
2: അതിനെ ആര് തിന്നും?
4: എനിക്ക് വയ്യ.
5: നോക്കളിയ, എത്ര നിസ്സാരമായിട്ട് കണ്ടുപിടിക്കേണ്ട കേസാണെന്നറിയോ?
6: ഏത് കേസ്?
5: കളിക്കുടുക്കയിലെ മിങ്കുവിന്റെ കുറ്റാന്വേഷണം. ഇത് ഇത്രത്തോളം വലിച്ചു നീട്ടിയതും പോരാ, അവസാനം എഴുതി വെച്ചിരിക്കാ, തുടരുമെന്ന് മണ്ടന്മാരി.
6: മനുഷ്യൻ ഇവിടെ തീ തിന്നുമ്പോഴാ അവന്റെ ഒരു കോമഡി കഥ. ബോസ് അങ്ങനെ ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ എന്റെ മുട്ടുകാരി പിറക്കുക.
5: അയാളോട് പോവാൻ പറ.
6: എടാ പുല്ലേ, സ്മരണ വേണോടാ സ്മരണ.
5: അയാൾ ചത്തിട്ട് പോരാ. അതൊക്കെ
6: ഉണ്ട ചോർന്ന് നന്ദി കാണിക്കാനുള്ള തെണ്ടി. ആ പാവം എത്ര സ്ഥലത്ത് തെണ്ടിയിട്ടാ ഓരോ കേസുകൾ ഉണ്ടാക്കി നമ്മളെ തീറ്റിപ്പോറ്റുന്നത്.
5: ആ തെണ്ടി തെണ്ടണമട തെണ്ടി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഏച്ചി പച്ചവെള്ളം കുടിച്ചതിന് വരെ കണക്ക് പറയുന്ന പിച്ചയാ. അളിയ, ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്കൊരു നല്ല കാലം വരുമെന്ന്. നീ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ദൈവമായിട്ടാ ബോസിനെ അങ്ങോട്ട് കെട്ടിയെടുത്തതും നമ്മളെ ഇങ്ങോട്ട് തട്ടിയതും.
7: കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും തട്ടിക്കളയരുതേ എന്റെ പൊന്നളിയാ.
6: തട്ടിക്കളയുന്ന ദൈവമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാരാ. രൂഫ 1-2 വല്ല സാർ എന്നി വാങ്ങിച്ചത് 75,000. ആ കിട്ടിയ കാശ് കൊണ്ട് കുറെ റോൾഡ് ഗോൾഡും താടിയും പൂടയൊക്കെ മേടിച്ച് അതങ്ങ് തീർത്ത്. ഇനി ഒരു നാരങ്ങ മുട്ടായി മേടിക്കാൻ പോലും എന്റെ കയ്യിൽ കാശില്ല. ഞാൻ ഒരു സത്യം പറഞ്ഞ സാർ ഞെട്ടരുത്.
5: എന്ത്?
6: ഞാനങ്ങ് മുങ്ങും, സാർ അങ്ങ് കുടുങ്ങും.
5: നീ മുങ്ങിയാൽ ആ നിമിഷം നീ കുടുങ്ങും.
6: അതെങ്ങനെ?
5: നീ എവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തമ്പ്രാനോട് പറയില്ലേ?
6: നീ പറയൂ.
5: അളിയ, നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് തല പുണ്ണാക്കണ്ട. നിന്റെ തല തണുക്കാനായിട്ട് ഒരു ഒറ്റമൂലി ദേ എന്റെ കയ്യിലുണ്ട്. ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് പുതിയ വഴികൾ ആലോചിക്ക്.
6: എനിക്ക് വേണ്ട
5: റമ്മാണ്.
6: റമ്മാണ്?
5: എനിക്ക് ചാറ്റ് ചെയ്യാനുള്ള സമയമായി, ഫ്രണ്ട്സ് വെയിറ്റിംഗ് ഇല്ല. ഗുഡ് നൈറ്റ്.
8: സംഭാരം.
9: ദൈവമേ, ഇത്ര പെട്ടെന്ന് എന്റെ ദാഹം ഈ തിരുശരീരം തിരിച്ചറിഞ്ഞു പോ. തന്നോളൂ, തിരുമനസ് കുളിരെ തന്നോളൂ. തിരുരുചി അപാരം. ഈ തിരുമേനിയുടെ പേരെന്താ?
8: മാധു.
9: ആഹാ, വെരി നൈസ്. ഇവിടുത്തെ തിരുക്കുക്കാണല്ലേ? കൊക്കല്ല, കുക്ക്, പാചകക്കാരി.
8: ഞാൻ ഇവിടുത്തെ പാചകക്കാരിയാ.
9: ഇവിടെ വന്നിട്ട് തിരുവർഷം എത്രയായി?
8: 1 വർഷമായി.
9: തിരുവീട്ടിൽ കുഴപ്പക്കാരായ തിരു സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ?
8: ഇല്ല.
9: രക്ഷപ്പെട്ടു. ഹൈവേ ആണ്, ട്രാഫിക് ജാം ഇല്ല. ബൈ ദ വൈ, കയറി കിടക്കാൻ സ്വന്തമായിട്ട് തിരുവീടുണ്ടോ?
8: 10 സെന്റിൽ ഒരു വീടുണ്ട്.
9: ഓക്കെ ഓക്കെ, മതി മതി, ഞാൻ ധന്യ.

0: നൈ
1: നിനക്ക് ഇതിനകത്ത് എന്താ കാര്യം?
0: തീരു മണ്ടൻ.
1: ഇല്ല ചോദിച്ചിട്ടില്ല എന്താ കാര്യം.
2: അതെ, ഇവിടുത്തെ ജീവശാസ്ത്രപരമായ പ്രധാന സ്ഥലം അടുക്കളയാണല്ലോ. ചെറിയൊരു മനച്ചാഞ്ചല്യം മതി തിരുഭക്ഷണത്തിന് ഉപ്പും പുളിയും കൂടാനും ബാക്കിയുള്ളവന്റെ വയറിളകാനും.
3: അതൊക്കെ നോക്കാൻ ഞാനിവിടെ ഒരാളുണ്ട്. ബാഹ്യദേഹങ്ങളുടെ ഇടപെടലുകൾ വേണ്ട.
0: ഓ, ബാക്കിയുള്ളവന് പാരായിട്ട് ഇറങ്ങിയിരിക്കുക. ഒന്നുമില്ല ഒന്നുമില്ല. തിരു ഫ്രണ്ട്സിന്റെ അടുത്ത് പിന്നെ വരാം. ഈ മുട്ട പോട്ടെ.
4: മാധു, ഈ പോയവനുണ്ടല്ലോ, സത്യം പറഞ്ഞ എന്നെക്കാൾ പ്രായം കൂടുതലാ.
3: ഫുൾ ഡയ്യാന്നേ. നോക്ക, വെണ്ടയ്ക്ക ചെന്ന് തക്കാളി വീണാലും തക്കാളി ചെന്ന് വെണ്ടയ്ക്ക വീണാലും കേട് അടുക്കളയ്ക്കാ പറഞ്ഞില്ല എന്ന് വേണ്ട.
5: ഒന്ന് പോടോ.
6: കർത്താവേ, ലോകത്ത് ഒരു എസ്ഐക്ക് എന്റെ ഗതി ഉണ്ടാവില്ലേ? ഒരു പ്രൊമോഷൻ ഈ പാവൻ ചാക്കോ പ്രതീക്ഷിച്ചു പോയി. ഓസായാലും അണ്ണാക്കിലോട്ട് ഫുള്ളേ പോവും. അതിലൊഴിക്കാൻ മിനറൽ വാട്ടർ തന്നെ വേണം. ചിക്കൻ ഫ്രൈയേ കഴിക്കും. ഇങ്ങനെ പോയാൽ എസ് ഐ ചാക്കോ ഈ പരിശേള തീറ്റിപ്പോറ്റാൻ കള്ളം ചാക്കോ ആകേണ്ടി
1: വരും.
6: ഞാൻ തുപ്പിയതാ പട്ടി തിന്നാ മതി.
3: രാഗത്തിലേ ശവനുരാഗം വേണം, ആരോ മലയാള പാട്ടേറ്റു പാടണം. ആരോ
6: ആനന്ദ സാഗരത്തിൽ ആറാടിടേണം.
3: ആമോദത്തോടെ അവൾ മതി, എനിക്ക് മതി, എനിക്ക് ജീവിതം മതിയായി. ഞാൻ മരിക്കാൻ പോവാ, ഞാൻ മരിക്കാൻ പോവാന്ന്.
6: ഇതിവിടെ കിടന്ന് വടിയായ എനിക്ക് പണിയാവും. ഗുണാൽജി, ഗുണാൽജി, എന്തിനാ കരയുന്നത്? കാര്യം പറ.
3: അതെ ചാക്കുച്ച,
6: ഓ,
3: ഇന്ന് എന്റെ ജീവിതത്തിലെ അതിദാരുണമായ ഒരു ദുരന്തം നടന്ന ദിവസം. ഒരു പെടക്കോഴി പോലും ഇന്നലെ വരെ ധൈര്യമായിട്ട് എന്റെ മുമ്പ് വന്ന് കൂകിയിട്ടില്ല. പക്ഷേ ഇന്ന് കൂകി. ഇനി എനിക്കൊരു ഉശിരുള്ള പൂവനാകണം. അവളുമാരുടെ പുരപ്പുറത്ത് കയറി നിന്ന് ചിറക് വിരിച്ച് എനിക്ക് കൊക്കരക്കോ കൊക്കരക്കോ എന്ന് കൂകണം. എന്താ താൻ എന്നെ കോഴിയൊക്കെ സഹായിക്കില്ലയോ?
6: കർത്താവേ, ഞങ്ങൾക്ക് കോഴിപ്പണി ചെയ്തിട്ട് വേണം എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ. ഗുണാൽജി ഉദ്ദേശിച്ചത് യു മീൻ മാമ? പിന്നെന്താണാവോ?
3: കുട്ടേരത്തിനകത്ത് ബോംബെയിൽ നിന്ന് വന്ന രണ്ട് പൂവം കോഴികള് അതിക്രമിച്ച് കടന്നു കൂടിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ചില അടുക്കളപ്പട കോഴികളും കൂകി തുടങ്ങിയിട്ടുണ്ട്. അതും ഈ എന്റെ മുമ്പിൽ നിന്ന് പോയടോ, എന്റെ അഭിമാനം പോയടോ. വരുത്തന്മാരായ പൂവന്മാരെ എത്രയും വേഗം കശാപ്പ് ചെയ്തില്ലെങ്കിൽ എന്റെ സ്ഥാനം അടുക്കളയ്ക്ക് പുറത്താ. താൻ എന്നെ ഒന്ന്
6: സഹായിക്കത്തില്ലോ? ഇത് ചാക്കോയ്ക്ക് നിസ്സാര. ഇന്ന് രാത്രി തന്നെ ഗുണാൽജിയുടെ ശത്രുക്കളായ ബോംബെ പൂവമാരി ചാക്കോ പൊക്കിയിരിക്കും, ചട്ടിയിലാക്കും, നമ്മൾ തൊട്ട് നക്കും. ഗുണാൽജി ധൈര്യമായിട്ട് ചിറക് വിരിച്ച് കുവിക്കോ. അതിനിടയിൽ എന്റെ പ്രൊമോഷന്റെ കാര്യം.
3: താൻ ഇവരെ തട്ടുന്നു, തനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നാട്ടുകാരെ മുഴുവൻ ഞെട്ടുന്നു.
6: സന്തോഷം. അവന്മാരടക്കം ഈ നാട്ടിലെ സകലമാന പൂവന്മാരെയും രാഖിക്ക് രാമാനം ഈ ചാക്കോ പൊക്കി നാടുകടത്തിയിരിക്കും.
3: ഓ, പിന്നെ പൊക്കി പിടിച്ചോണ്ടി ചെന്നാ മതി. ഡോ, അവര് ഭീകരരാ.
6: ഭീകരരോ? അവന്മാരോ? ആ പൂവന്മാരോ? നാട് കടത്തണോ?
3: ഈ തമ്പുരാക്കന്മാര് പൂവന്മാരുടെ കസ്റ്റഡിയില്ല. അവന്മാര് പറയുന്നത് ഈ തമ്പുരാക്കള് കേക്കൂ. ഇവിടെ ഒരു ഇല എണ്ണങ്ങണമെങ്കിൽ അവന്മാര് വിചാരിക്കണം.
6: കർത്താവേ, ഈ പുന്നാര പോന ഭീകരന്മാർക്ക് എന്നെ ബലി കൊടുക്കാനുള്ള പരിപാടിയാണോ?
3: താൻ എന്തുവാ ചിന്തിക്കുന്നത്? അവന്മാരാരാ, എന്താ ലക്ഷ്യം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം പിടിക്കാൻ. വെറും പിടിയല്ല, തെളിവ് സഹിതം പിടിക്കണം.
6: തെളിവോ? അതെനിക്ക് പൂല്ല. ഒരു തെളിവില്ലാതെ ഏവനെയും തട്ടി അകത്തായി കാണിച്ചേരാ. അതിന് വകുപ്പുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വകുപ്പുണ്ടാക്കും.
3: ഞാൻ ഒരു തെളിവുണ്ടാക്കാൻ പോയതാ. ഇത് കണ്ടോ, കവിളത്തൊരു മുദ്ര, രാജമുദ്ര.
6: കൊട്ടാരത്തിൽ കയറി അവന്മാരെ പൊക്കിയ തമ്പുരാൻ എന്നെ തട്ടും. ഗുണാലിജി എന്തെങ്കിലും ഉടായ്പ കാണിച്ച് അവന്മാരെന്ന് പുറത്താക്കി താ. ബാക്കി കാര്യം ചാക്കോ ഏച്ചു.
3: അതൊന്നും നടക്കത്തില്ലടോ. അവന്മാരവിടെ കിടന്ന് വിരകി അവളുമാരിടുന്ന മുട്ടയ്ക്ക് ഞാനടെ ഇരിക്കേണ്ടി വരുമോന്ന് എന്റെ പേടി.
6: ആ പേടി ഇനി വേണ്ട, ഞാനില്ലേ കൂടെ.
3: അപ്പോ നാളെ ഞാൻ വരാം, കേസിന്റെ പുരോഗതി അറിയാം. നാളെ കൊണ്ടുവരാം, ബാക്കിയുള്ളത് താൻ അടിച്ചോ.
6: സാമത്തിലൊക്കെ ഒരു തുള്ളി ബാക്കി വെച്ചിട്ടില്ല.

0: ഇതൊരു കൂനാങ്കുരുക്ക് കേസാ.
1: ഒരു കൂനാങ്കുരുക്കും ഇല്ലെന്ന് ഇത് കടിച്ചു പൊട്ടിക്കാം.
0: അതല്ല,
1: പിന്നെ
0: ഇതിൽ നെൽസനെയും അശോകവർമ്മയും തമ്പുരാനെയും നരേന്ദ്രവർമ്മയും ഒക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു.
1: സംശയിച്ചോ, എല്ലാവരെയും സംശയിച്ചോ. സംശയമാണ് ഒരു കുറ്റാന്വേഷകന്റെ കൈമുതൽ. നീ ഒരുത്തരം മാത്രം സംശയിക്കാൻ വിട്ടുപോയി, അതാണ് ആ ഗുണാളൻ. അവനെ ആദ്യം സംശയിക്കേണ്ടത്.
0: ഒന്നും വേണ്ടായിരുന്നു.
1: വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം.
0: ഇവിടുന്ന് മുങ്ങിയാൽ തമ്പുരാൻ വെട്ടിക്കൊല്ലും, ബോംബെ പൊങ്ങിയാൽ ബോസ് വെടിവെച്ച് കൊല്ലും. രണ്ടായാലും കൊല ഉറപ്പാ. എല്ലാത്തിനും കാരണം നീയാ. ഇതിന് ഊരാനുള്ള മാർഗം കൂടി ആലോചിക്ക്.
1: എനിക്കൊന്നും ആലോചിക്കാനില്ല, ഞാൻ എല്ലാം തീരുമാനിച്ചു.
0: എന്തോന്ന്?
1: ഈ സ്വർഗം വിട്ടിട്ട് വേറെ എങ്ങോട്ടും ഇല്ല എന്ന്.
0: പിച്ചക്കാരന് സദ്യ കിട്ടിയ അവസ്ഥ.
1: അതെ,
0: ഒന്നുകിൽ ആ പെണ്ണ് എവിടെയുണ്ടെന്ന് അറിയണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇതേ ഉള്ളൊരു വഴി.
1: ആത്മഹത്യയല്ല, ആത്മധൈര്യമാണ് വേണ്ടത്. അതാണ് അളിയനില്ലാത്തതും എനിക്കുള്ളത്. ഈ പെണ്ണ് കേസ് അളിയൻ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം. ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അളിയന് പിൻബലമായി ഞാൻ എപ്പോഴും ഉണ്ടാവും. എന്ത് പറയും?
0: എനിക്ക് നിന്റെ ബുദ്ധിയും വേണ്ട, ശക്തിയും വേണ്ട, പിൻബലമാണെങ്കിൽ തീരെ വേണ്ട. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു.
1: എന്ത്?
0: എല്ലാം തമ്പുരാനോട് തുറന്നു പറയാൻ
2: പോവാത്രം കാണിക്കരുത്.
1: ഇനി ഇതുപോലെ ഒരു തമ്പുരാനും കൊട്ടാരവും സെറ്റപ്പ് ഒന്നും കിട്ടിയെന്ന് വരില്ല.
3: ഊറ്റുമ മാക്സിമം ഊറ്റണം.
0: പോടാ പുല്ലേ, എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ വയ്യ.
2: ചതിക്കല്ലേ അളിയ.
4: അളിയന് നാട്ടിൽ സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഉണ്ട്. എനിക്കോ ഗതികേട് കൊണ്ടാ ഞാൻ. അളിയൻ എന്നെ കൈവിടരുത്. അളിയൻ ഈ കേസൊക്കെ അന്വേഷിച്ച് ഒരു വഴിക്കായി തീരുമ്പോ ഞാൻ ഇവിടുത്തെ മാധുവിനെയും കെട്ടി അവളുടെ പേരിലുള്ള എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ സുഖമായി ജീവിക്കും.
3: ഇനി അഥവാ അളിയൻ ഗോപിക തമ്പുരാട്ടി അടിച്ചു മാറ്റി അതിന്റെ കേസന്വേഷണത്തിന് അളിയൻ വീണ്ടും ഇവിടെ വരുമ്പോ
4: എന്റെ സ്വന്തം വീട്ടിൽ കഴിയാം. വാം വെൽക്കം.
0: പിന്നെ ഞാൻ
5: അടിക്കരുത്. ഞാൻ പറയുന്നത് കൈമാറ്റി.
6: ഹരി അമരവിളയുടെ സംവിധാനത്തിൽ 2011 ഡിസംബർ മാസം 9 തീയതി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിനോദ് ജി മധു. ചിത്രസംയോജനം വി സായി സുരേഷ്. ചമയം പട്ടണം റഷീദ്. പശ്ചാത്തല സംഗീതം എസ് പി വെങ്കടേഷ്. വസ്ത്രാലങ്കാരം ഒരുക്കിയിരിക്കുന്നത് അനിൽ ചെമ്പൂര്. ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ചേറായി ഫിലിംസ്. പ്രിയ ശ്രോതാക്കളെ, 2011 ഹരി അമരവിളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹാപ്പി ദർബാർ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
7: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
8: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
9: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
8: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
9: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
8: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
9: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
8: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
9: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
10: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
11: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെയെന്ന് NSSഉം SNDPയും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുകയാണ്. കേരളത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രവർത്തകർ 3 പേരുടെയും പേരുകൾ ഉയർത്തി അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയില്ലാത്ത വിധം ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയർത്തുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയാൽ നിലപാട് പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചയിലാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. AICC നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത MLA നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് MP ജെബി മേത്തർ അറിയിച്ചു. മുഖ്യമന്ത്രി ആരാകണമെന്നതടക്കം കാര്യങ്ങളിൽ നിയുക്ത MLA അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജെബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയ്യുടെ തമിഴക വെട്ടിക്കഴകം മന്ത്രിസഭാ രൂപീകരണത്തിന് ഒരുങ്ങുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പിന്തുണ തേടി വിജയ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന് കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ TVK പിന്തുണ നൽകാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. CPI, CPIM എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ തേടി കത്തയച്ചു. തമിഴ്നാട് നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാനത്തിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് പോകും. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ലോക്ഭവനിലെത്തും. അസമിൽ BJP കേന്ദ്രമന്ത്രി JP നദ്ദയെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടത്തുന്നതിന് കേന്ദ്ര നിരീക്ഷകനായി നിയോഗിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മന്ത്രിസഭാ രൂപീകരണത്തിന് തിരക്കിട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. March 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് ഇന്നലെ കൈമാറി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഒരുക്കമാരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തെ പ്രമുഖ നേതാക്കൾ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് NSS ജനറൽ സെക്രട്ടറി G സുധാകരൻ നായർ പറഞ്ഞു. ബന്ധപ്പെട്ട കക്ഷികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇടതു തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരും പറയാൻ ആഗ്രഹമില്ലെന്നും പരിചയസമ്പന്നരെയും കഴിവ് തെളിയിച്ചവരെയും സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും അദ്ദേഹം പെരുന്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. VD സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു എന്നും KC വേണുഗോപാൽ അതികായനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രമേശ് ചെന്നിത്തല പ്രവർത്തന പാരമ്പര്യം നേടിയ നേതാവാണെന്നും വിവാദം ഉണ്ടാക്കാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനിക്കുമെന്നും അതെല്ലാവരും അംഗീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെത്തിയത് മഹാരാഷ്ട്ര PCC പുനഃസംഘടന ചർച്ച ചെയ്യാനാണെന്നും ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ വീണ്ടും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജന്റെ പേരിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലക്സുകൾ ഉയർന്നത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ CPIMൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ കോളയാടും നേരത്തെ ഫ്ളക്സുകൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാവ് BD സതീശൻ പറവൂരിൽ ഇന്ന് വൈകിട്ട് വിജയറാലി നടത്തും. UDFന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിൽ അനുമോദിക്കും. നിയുക്ത MLAമാരായ TJ വിനോദ്,

0: ദീപക് ജോയ് എന്നിവർ സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കും. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി MLA ആയതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ്. ബേപ്പൂരിലെ UDF തോൽവി പ്രത്യേകമായി പരിശോധിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ 12 സീറ്റും നേടിയ UDF ബേപ്പൂരിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വിജയം UDFനുണ്ടായതെന്നും CPIMനകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് യോഗത്തിലെ മുഖ്യ അജണ്ട. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 ഉയർത്തുന്ന തീരുമാനത്തെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഈ തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ അടിസ്ഥാന സൌകര്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിൽ നീതി ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈയദീൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈയദീൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെ 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8:00 ഗോൾഡൻ ത്രെഡ്സ് FCയെ ആണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വാണിജ്യ പാചക വാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിൽ അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ന് അന്താരാഷ്ട്ര നോ ഡയറ്റ്. ഭക്ഷണവുമായും ശരീരവുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആസ്വാദ്യകരമായ ജീവിതശൈലിയിലേക്ക് മാറാം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നോ ഡയറ്റ് ദിനാചരണ പ്രമേയം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:00 സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടന സമ്മേളനം. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും 9 ചിത്രങ്ങൾ മത്സരിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 5, ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 8, മലയാള വിഭാഗത്തിൽ 17 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 1,560 രൂപ കൂടി 1,10,960 രൂപയായി. 13,870 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിന് സമീപം വടക്കേ പോയിലൂരിൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്കേറ്റു. കല്ലുപറമ്പത്ത് മുഹമ്മദ് ഷാദിലിനാണ് പരിക്കേറ്റത്. കുട്ടിയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കയ്യിലെടുത്ത വസ്തു പെട്ടെന്ന് പൊട്ടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെയെന്ന് NSSഉം SNDPയും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി, നാടകനേരത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നാടകം പടുകാലപ്പാട്ട്. 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത നാട്ടുവിശേഷം. വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമതക്കാട് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. പയ്യന്നൂർ പോത്താങ്കണ്ടം.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
5: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: 29 മുതൽ June 24 എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
5: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്യുന്നത്. നിരവധി ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര നയതന്ത്ര പങ്കാളിത്തമായി മാറിയിട്ട് 10 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തോലാമിന്റെ ഇന്ത്യ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. ടി വി എക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് എ എ ഡി എം കെയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത എംഎൽഎയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച് ബിജെപി നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി നേതാക്കൾ രംഗത്തുവന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് എൻഡിഎ വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് ബിജെപി നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽകുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച്

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം.

0: യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്.
0: പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് 108.54 US ഡോളറിലെത്തി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽച്ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76854, നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24022 വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണവില കൂടി. പവന് 1560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം UN പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലൊടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ US ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള US സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെയാണ് അരാഗ്ജിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ പ്രാദേശിക ഭാഷയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04902 97 08 96. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇന്നത്തെ ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആര നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം രാഘപൂർത്തൂർ.
2: അതെ,
0: ശബ്ദം കൊണ്ട് മനസ്സിലാവുമല്ലോ. എന്തുണ്ട് വിശേഷം?
2: വിശേഷങ്ങൾ നല്ലത് തന്നെ.
0: ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ?
2: ഇന്ന് എനിക്ക് വേണുഗോപാലിന്റെ ഒരു പാട്ടാ വേണ്ടത്. സംഘഗാന എന്ന മൂവിയിലെ എന്റെ സ്വപ്നങ്ങൾ കൊണ്ടു തീർത്തൊരു മന്ദിരം
0: പാടുന്ന
2: ആ പാട്ട് അങ്ങനെ അറിയില്ല കേട്ടാ.
0: അറിയുന്നൊരു പാട്ട് പഠിക്കോ.
2: അറിയില്ല, പെട്ടെന്ന്. അയ്യോ,
0: പ്രതീക്ഷിച്ചില്ല ഞാൻ ചോദിക്കുമെന്ന്, പാടാൻ പറയുന്നു വിചാരിച്ചില്ല. എന്നാലും കുഴപ്പമില്ല.
2: മയവില്ലിൻ മലർ തേടി മണിവാനിൻ അതിർ തേടി ഒരു രാജഹംസമോ അനുരാഗവീതിയിൽ. ഹലോ
0: ഹലോ, വർത്താനം പറയുമ്പോ പാടുമ്പോ രണ്ട് സൗണ്ടാണല്ലോ.
2: അതെയാ,
0: കുറച്ചും കൂടി കട്ടിയുള്ള സൗണ്ട് പാടുമ്പോ.
2: എന്തായാലും
0: ഏ, അങ്ങനെ ഞാൻ ഇനി എനിക്ക് വെറും തോന്നിയതാണോ? അല്ല, തോന്നിയതല്ല, ശരിയാ. ഓക്കെ, പിന്നെ പാടാറുണ്ടോ മുന്നേ എല്ലാം?
2: ആ, പഠിക്കുന്ന സമയത്തെല്ലാം പാടാറുണ്ട്. പിന്നെ ഇപ്പോ ഒരു പാട്ടെല്ലാം കിട്ടിയാല് അതിന്റെ ട്യൂണ്
0: പാടാൻ ശ്രമിക്കാത്ത. ഓ, അങ്ങനെ. ഒരു ഒരു പാട്ടിന് മ്യൂസിക് എല്ലാം ചെയ്യാൻ എത്ര സമയമെടുക്കും?
2: അത് ഒരേ പാട്ട് പെട്ടെന്ന് കിട്ടുവേ, ഒരേ പാട്ട് പെട്ടെന്ന് അങ്ങനെ കിട്ടൂല.
0: പ്രത്യേക സമയൊക്കെ ഉണ്ടോ മ്യൂസിക് കൊടുക്കാൻ വേണ്ടിട്ട്?
2: അങ്ങനെയൊന്നുമില്ല,
0: തോന്നില്ല. കിട്ടിയാൽ അത് ചെയ്തു നോക്കൂ. ഏകദേശം എത്ര പാട്ടുകൾക്ക് സംഗീതം കൊടുത്തു?
2: എന്റെ ഗ്രാമം എന്നൊരു ആൽബത്തിന് വേണ്ടി, പിന്നെ ദുർഗാമൃത എന്ന ഒരു ആൽബം, പിന്നെ അഞ്ചാറ് പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്
0: അല്ലേ. അടുത്തത് പെൻഡിംഗിൽ ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും?
2: അടുത്തുണ്ടാകുമെന്ന് തോന്നുന്നു.
0: അപ്പൊ പെട്ടെന്ന് തന്നെ വരട്ടെ, നമ്മൾ റേഡിയോയിലൂടെ കൊടുക്കണ്ടേ?
2: അതെ, കൊടുക്കണം.
0: പൊതുവേ കുറെ പേര് പാടിയോ പാട്ട്? എങ്ങനെയാ നിങ്ങളുടെ?
2: കുറെ പേര് എഴുതിയ പാട്ടുകൾ
0: പറഞ്ഞോ.
2: ഇപ്പോൾ ചിത്ര ആരാണ് പാടിയത്? ദേവി ഭക്തി ഗാനം. പിന്നെ സാധാ നമ്മുടെ നാട്ടിലെ പാടിയത് തന്നെയാണ് കല്യാമോള്. പിന്നെ ആദിത്യ,
0: ആദിത്യ സുരേന്ദ്രൻ, ആദിത്യ
2: ബാലകൃഷ്ണൻ. പിന്നെ പിന്നെ ആകാശവാണിയിൽ കുറച്ച് പേര്
0: പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാട്ട് അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇടുക്കി എത്തി. എന്താ
2: ഇതൊരു സാഡ് സോങ് ആണ്?
0: സാഡ് സോങ് അപ്പൊ വേണ്ട അല്ലേ. അപ്പോ സ്വന്തം
2: കേൾക്കാം.
0: അതെയാ, അപ്പൊ പിന്നെ അങ്ങനെ ഒരു വിഷമിപ്പിക്കണ്ട. എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചാ?
2: കഴിച്ചു
0: അല്ലേ. ഓക്കെ, അപ്പൊ പാട്ട് കൂടി കേട്ടോളൂ.
2: ഓക്കെ,
0: സന്തോഷം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. സുഖല്ലേ?
3: ഓ, സുഖായിരിക്കുന്നു.
2: ആണല്ലേ, മഴ കിട്ടിയോ?
3: മഴ രണ്ടീസം മുമ്പ് രാത്രി ഒരു ഒന്നരക്ക് ചെറുതായി കിട്ടി. അതിന്റെ രണ്ടീസം മുമ്പ് ഒരു 45 മിനിറ്റ് നന്നായിട്ട് മഴ കിട്ടി.
2: കിട്ടിയില്ലേ? നമുക്ക് ഒരു
3: ചൂടെങ്ങനായാലും കുറഞ്ഞു.
2: നമുക്ക് ഒരു മഴ കിട്ടിയില്ല, ചെറുതായി പാറിപ്പോയതേ ഉള്ളൂ. അതിന് മുന്നേ ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ?
3: ഘോഷയാത്ര എന്നുള്ള സിനിമയിലെ കാലം വീണ്ടും മേഘനായി എന്നുള്ള പാട്ട്.
2: പാടുന്നോ?
3: ഏയ്, പാടുന്നില്ല. പാട്ട് ആസ്വദിക്കും.
2: പാടാറില്ല?
3: ഇല്ല, അങ്ങനെ കഴിവുണ്ട് പാട്ട് ആസ്വദിക്കാൻ. പാടാൻ കഴിഞ്ഞില്ലെങ്കിലും
2: പാടാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
3: ശ്രമിക്കാറ്. ചെറിയ മൂളിപ്പാട്ടൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ഷോപ്പിലൊക്കെ ഇരുന്ന് പാടുന്നു പറയും, പക്ഷെ പുറത്തൊന്നും പാടാൻ പറ്റൂല.
2: ഇതിലേക്കൂളിപ്പാട്ട്
3: ഇല്ല.
2: പക്ഷെ നമ്മള് നമുക്ക് അങ്ങനെയൊന്നുമില്ല, കഴിവുള്ളവരും കഴിവില്ലാത്തവരും നമ്മൾ എന്താ പറയാ, എല്ലാരും പാടും. അതിനുള്ള ഒരു വേദിയാണ് റേഡിയോ മലബാർ. പാടുന്നില്ല അല്ലേ?
3: പാട്ട് നന്നായിട്ട് ആസ്വദിക്കും, അതിനൊരു കഴിവുണ്ട്.
2: അത്
3: അപൂർവ ഗാനങ്ങൾ വരുമ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും.
2: അതെല്ലേ,
3: എന്റെ പിന്നണിയിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ, സംഗീതം നൽകുന്നതൊക്കെ
2: അതും ഒരു കഴിവാണല്ലോ.
3: നമ്മള് കൂടുതൽ കേൾക്കാത്ത പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ പാട്ട് കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ ആ പാട്ടിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും,
2: കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് നമ്മളെ റേഡിയോയിൽ കൂടി ഇങ്ങനെ കേൾപ്പിക്കാൻ ആവശ്യപ്പെടും.
3: അങ്ങനത്തെ ഒത്തിരി ഗാനങ്ങൾ മലബാറിൽ തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്.
2: കേൾക്കാറുണ്ട്. കുറെ പേര് അങ്ങനെ ഒരു ചോദിക്കുന്നവരുണ്ട് കേട്ടോ, നമ്മളെ ലൈവിൽ വിളിച്ചിട്ട്.
3: കാരണം മറ്റു നിലയങ്ങളിൽ നിന്നൊക്കെ കേൾക്കാത്ത ഒരുപാട് പാട്ടുകൾ ഇതിന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ നിലയം കേൾക്കുന്ന സമയത്ത് ചരിത്രഗാന പരിപാടിയിൽ.
2: അതെ, നമ്മളും ശ്രമിക്കാറുണ്ട് അങ്ങനെ അപൂർവ ഗാനങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. കൂടാതെ കൊറേ ശ്രോതാക്കൾ ഉണ്ട് അങ്ങനെ ചോദിക്കുന്നവര്.
3: കാരണം ഈ ഓരോ ഗാനങ്ങളും വളരെ അധികം ബുദ്ധിമുട്ടിട്ടാണ് ഓരോ ഗാനങ്ങൾ അവർ നിർമ്മിക്കുന്നത്. പക്ഷെ ആ ഗാനം കേൾക്കാതെ അപൂർവമായി സിനിമകളൊക്കെ ഓരോ ഭാഗങ്ങളിലും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
2: അതെ അതെ. പിന്നെ പുതിയ തലമുറയും ഒരുപാട് കേൾക്കാനുണ്ടല്ലോ പഴയ പാട്ടുകൾ. അവർക്ക് ഇങ്ങനെ
3: പഴയ ഗാനങ്ങൾ എത്ര കേട്ടാലും അത് വരൂല എന്നുള്ളതാണ്. ആ ഗാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കും. പുതിയ ഗാനങ്ങൾ ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ കൂടുതൽ പഴയ ഗാനങ്ങളോടാണ് താല്പര്യം.
2: അത് ഒരാൾ ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ?
3: അതെ. ഒരു 85-90 കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി ഗാനങ്ങള്, ചിരക്കര രാമൻകുട്ടി ശ്യാമ് ഈ ഗാനങ്ങളൊക്കെ ഒത്തിരി നല്ല ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് മുത്താരംകുന്ന് PO എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് സിനിമയിലെ.
2: സിനിമയിലെ
3: മുത്താരംകുന്നിൽ മുക്കുറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ.
2: ഇനി നമുക്ക് അടുത്ത തവണ അതൊന്ന് കേൾപ്പിക്കാം. ഒരു പാട്ടില് കേൾപ്പിക്കാൻ പറ്റുമോ?
3: തീർച്ചയായും. മറ്റുള്ള ശ്രോതാക്കൾ കേൾക്കുമ്പോ നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടല്ലോ.
2: അതെ അതെ, തീർച്ചയായും.
3: ചില നമ്മള് അറിയാതെ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്നതായിക്കൊള്ളുമ്പോ നമ്മളെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ മറ്റൊരാൾ ചോദിക്കുന്നത്.
2: അതെ അതെ അതെ.
3: അപ്പൊ അതിലൂടെ നമുക്ക് ഗാനങ്ങൾ കേൾക്കാൻ പറ്റും.
2: അതെ, അങ്ങനെ.
3: ഭക്ഷണമൊക്കെ?
2: ഓ, ഇവിടെ എല്ലാരും സുഖായിരിക്കുന്നു. കുറെ പേര് റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ട്, കുറച്ച് പേരുണ്ട്. അപ്പൊ പാട്ട് നമുക്ക് കേട്ടാലോ? എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ.
3: തീർച്ചയായും.
2: ഓക്കെ, അപ്പൊ പാട്ട് കേട്ടോളൂ.
3: ഓക്കെ, താങ്ക് യു.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ,
4: ഹലോ,
3: ഹലോ.
4: ബിജുട്ടാ,
3: സുഖല്ലേ? ആണല്ലേ. ഓക്കെ, ഏത് പാട്ട് കേൾക്കാൻ ഇന്ന് വിളിച്ചേ? ഏതെങ്കിലും പാട്ടാ കൊടുക്കണ്ടേ?
4: നല്ല
3: പാട്ട്. എന്നാ ചിത്രയേച്ചി പാടിയ ഒരു പാട്ട് നോക്കട്ടെ. വേറെന്തുണ്ട് വിശേഷം വീട്ടില്? വെക്കേഷൻ അല്ലേ, കുട്ടികളെല്ലാം
4: പോയിട്ടുണ്ട്.
3: എന്താ വെക്കേഷൻ ആയതുകൊണ്ട് പോയതായിരിക്കൂലേ? വീട്ടിൽ ഇപ്പൊ ആരല്ല ഇപ്പം?
4: വീട്ടിൽ ഞാനും ഭാര്യ മാത്രം.
3: ആഹാ, അങ്ങനെ. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ലേ? വീട്ടിലേക്ക്, വൈഫ് ഹൗസിലേക്ക് പോയിട്ടില്ലേ? അതെയാ? വൈഫ് അവിടെ ഉണ്ടാ? സംസാരിച്ചിട്ടില്ലല്ലോ ഇതുവരെ ലൈവില്. ആണല്ലേ,
4: ഡ്യൂട്ടിക്ക്
3: പോയിനാ. പിന്നെ വേറെന്താ? ഓ, ഞാൻ കുറച്ച് കുറച്ച് ലീവായിരുന്നു, ചെറിയ പ്രശ്നം. ഹസ്ബൻഡ് അമ്മ മരണപ്പെട്ടായിരുന്നു, അങ്ങനെ ലീവ്. അപ്പൊ കുറച്ച് ലീവായിരുന്നു. പിന്നെ മഴയൊക്കെ കിട്ടി, കുറച്ചൊരു ചൂടിന് ശമനം വന്നല്ലോ അല്ലേ? ഓക്കെ. ഫുഡൊക്കെ കഴിച്ചാ? റേഡിയോ പരിപാടി കേക്കല്ലേ?
4: ഓ, കേക്കണ്ട്.
3: ആണോ? നാടകം എങ്ങനെയുണ്ട്? ശ്രോതാക്കളുടെ നാടകം?
4: നാടകം കേട്ടില്ല.
3: കേട്ടിട്ടില്ല
4: നാടകം?
3: അതെയാ? എനിക്ക് കേക്കണം ട്ടാ, എനിക്ക് കേക്കണം എന്ന് പറയാ. നല്ലോണം കഷ്ടപ്പെട്ടിട്ട് അഭിനയിച്ച് കൊറേ ശ്രോതാക്കൾ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15. അപ്പൊ ഏതെങ്കിലും സമയത്ത് കേക്കാം. അപ്പൊ വൈഫിനോട് എന്തായാലും അന്വേഷണം പറയാ. മോള് വന്നിട്ടാകുമ്പോ ഒരു ദിവസം വിളിക്കാൻ പറയട്ടോ ലൈവില്. അപ്പൊ പാട്ട് കേട്ടോളൂ. ചിത്ര പാടിയ 100 ആശംസകൾ എന്ന പാട്ടാണ് വെച്ചിട്ടുള്ളത്, കേട്ടോ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്തതാരാ വിളിച്ചേ നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്
4: ഇത്? കീഴല്ലൂർ എന്ന സ്ഥലത്താണ് രാജീവനാണ് വിളിക്കുന്നത്.
3: ആദ്യമായിട്ട് വിളിക്കുന്ന, ഈ ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല.
4: അതെ അതെ, ആദ്യമായിട്ട് വിളിക്കുന്ന.
3: ആണല്ലേ?
4: ആ, കീഴല്ലൂർ അമ്പലത്തിന്റെ അടുത്താണ് എന്റെ വീട്.
3: അമ്പലത്തിന്റെ അടുത്ത്?
4: ആ, കീഴല്ലൂർ മഹാദേവ ക്ഷേത്രം ഉണ്ട്, അതിന്റെ അടുത്താണ്.
3: ആണ്. എന്ത് ചെയ്യുന്നേ?
4: ഒന്നും ചെയ്തില്ലപ്പ, ഞാനൊരു ആക്സിഡന്റ് എല്ലാം പറ്റിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ കഴിയാതെ ഒരു അവസ്ഥയായി പോയി.
3: തേപ്പിന്റെ
4: പണി,
3: തേപ്പ് ചുമര്. മനസ്സിലായി. ചേട്ടന് ഏത് പാട്ടാ കേക്കണ്ടേ?
4: പാട്ട് പുഷ്പാഞ്ജലി യേശുദാസ് പാടിയത്, എന്നാ ഇക്കമേ എന്നുള്ളൊരു പാട്ടാണ് വേണ്ടത്.
3: അതെ, പഴയ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു.
4: യേശുദാസിന്റെ പാട്ടിന്
3: യേശുദാസിന്റെ ഫാനാണ്.
4: പാട്ടുകാർ ഇല്ലാന്നാണ് എന്റെ അഭിപ്രായം.
3: ആണല്ലേ?
4: പിന്നെ ലോകത്തില് ഗായകൻ എന്ന് പറയുന്ന ഗാന ഗന്ധർവ യേശുദാസൻ ഞാൻ.
3: ഹലോ ചേട്ടാ, കേക്കുന്നില്ലേ? കട്ടായി പോന്നോലോ തോന്നുന്നു. അതാ, വീട്ടിലാരൊക്കെ ഉള്ളത്?
4: വീട്ടില് പിന്നെ ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്.
3: പേര് പറയണേ, അവരെ ആദ്യമായിട്ട് വിളിക്കുന്നല്ലേ, അപ്പൊ പരിചയപ്പെട്ട്.
4: ആദ്യമായിട്ട് വിളിക്കുന്ന, എന്റെ പേര് രാജീവൻ, ഭാര്യ എന്റെ പേര് സലിന, മോന്റെ പേര് സിവിൻ രാജി, മോന്റെ ഭാര്യ ഗീതു, ഒരു ചെറു മോളുണ്ട്,
3: കുഞ്ഞുമോള്,
4: കുഞ്ഞുമോള് അലൈന,
3: അലൈന
4: അലൈന മകളുണ്ട്, മകളെ കല്യാണം കഴിച്ചുകൊണ്ടായത് വെള്ളച്ചാലാണ്.
3: നമ്മുടെ അമ്പലത്തിന്റെ അടുത്തുള്ള വെള്ളച്ചാൽ അല്ലേ?
4: ഇവിടെ അമ്പലം പിന്നെ വെള്ളച്ചാൽ ചക്കരക്കല്ലിന്റെ അപ്പുറം.
3: ചക്കരക്കല്ലിന്റെ അടുത്ത്
4: വെള്ളച്ചാല്. അവൾക്ക് പിന്നെ രണ്ട് കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്.
3: കുഞ്ഞിക്കുട്ടികളാണോ വലിയ കുട്ടികളാണോ?
4: ചെറിയ കുട്ടികളപ്പ, 2ാം ക്ലാസ് പഠിക്കുന്നത്, ഇപ്പൊ 3-ലേക്ക് പാസ്സായി. പിന്നെ
3: വന്നിട്ടുണ്ടോ വെക്കേഷനിൽ ഇങ്ങോട്ട്?
4: മൂത്ത കുട്ടിയുടെ വീട്ടിലുണ്ട്.
3: സംസാരിക്കും അവര്? മോള്,
4: മോള് സംസാരിക്കും. പിന്നെ
3: കൊടുത്തോളൂ, ഈ വെക്കേഷനിലെ കുട്ടികളെ നമുക്ക് കിട്ടുള്ളൂ. വെക്കേഷനിലെ കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുള്ളൂ.
4: അതെ അതെ അതെ,
3: അടുത്തുണ്ടെങ്കിൽ മതി അല്ലേ? കുഴപ്പമില്ല.
4: ഹലോ
3: ഹലോ മോളു. ഹലോ മോളു, മോളുസെ പേരെന്താ? ആഷ്മി. ആഷ്മി എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? റേഡിയോയിലുള്ള പാട്ട് അറിയോ? എങ്ങനെ? അതെയോ? എന്തോ എനിക്ക് നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, കെട്ട് കെട്ടായിട്ടാ കേക്കുന്നേ. മോളൂട്ടേ
5: അപ്പൊ പിന്നെ കൊടുക്കോ ഫോണ്? ഫോണ് സംസാരിക്കുന്ന കേക്കുന്നില്ല. ഹലോ, കൊഴപ്പില്ല. ഹലോ മോളു, അപ്പം പറഞ്ഞ പാട്ട് കേട്ടാലോ നമുക്ക്? എന്തോ പ്രശ്നണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഒരു ദിവസം റേഡിയോയില് വാട്ടോ വരണം. ആ ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഒരു പാട്ട് പാടിത്തരോ? ഒരു പാട്ട് പാടിത്തരോ? ഏത് പാട്ടാ പാടിത്തരാ? സ്കൂളിന്ന് പഠിച്ച പാട്ടാണോ? സ്കൂളിന്ന് പഠിച്ച ഒരു പാട്ട് പാടിത്തരോ? അല്ലെങ്കിലും ഇഷ്ടമുള്ള സിനിമാ പാട്ട്
6: പാടിത്തരോ.
5: പാട്ട് പാടാറുണ്ടോ സ്കൂളിൽ നിന്ന് പരിപാടിക്കൊക്കെ? ഏത് സ്കൂളിലാ മോള്
6: പഠിക്കുന്നേ?
5: സ്കൂളിലാണ് പഠിക്കുന്നേ. വെക്കേഷൻ ഇവിടെ വന്നിട്ടല്ലേ അപ്പൂപ്പന്റെ അടുത്തും അമ്മൂമ്മന്റെ അടുത്തും അല്ലേ? എപ്പോഴാ തിരിച്ചു പോന്നേ? സ്കൂൾ തുറക്കുമ്പോ. അതിന് മുന്നേ റേഡിയോയില് വരുവോ? വരാൻ പറയണം. അപ്പൂപ്പനോട് പറയാ ഒരു ദിവസം കൊണ്ടുവിടണം, ആരോടെങ്കിലും പറഞ്ഞ് കൊണ്ടുവിടണം എന്ന് പറയണം കേട്ടോ. അപ്പൊ പാട്ട് കേട്ടാലോ അപ്പൂപ്പനോട് പറയണേ. കേട്ടോ പാട്ട്, അപ്പൂപ്പൻ ചോദിച്ച പാട്ട് കേട്ടോ. ശരി.

0: ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511148550.
1: AKG ഹോസ്പിറ്റൽ, തളാ, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക്
3: വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0409029708896. അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ
4: ഹലോ
3: ഹലോ നമസ്കാരം.
4: സാറേ നമസ്കാരം. മാഡം നമസ്കാരം.
3: ആരാണ്?
4: സന്തോഷാണ്.
3: ഓ സന്തോഷട്ടാ, കുറെ ആയി തോന്നുന്നു സംസാരിച്ചിട്ട്.
4: ആ ഞാൻ റിട്ടയർഡ് ആയിരുന്നു മാഡം.
3: ആണോ? ഇപ്പോഴിങ്ങോട്ട് നാട്ടിലേക്ക് വന്നു?
4: ആ നാട്ടിൽ വന്നു, വന്നിട്ട് ഇപ്പൊ 6 ദിവസമായി.
3: ആ അത് ശരി. എങ്ങനെയുണ്ടായിരുന്നു റിട്ടയർമെന്റ് പരിപാടിയൊക്കെ?
4: പരിപാടി നന്നായിട്ട്, ഗ്രാൻഡ് ആയിരുന്നു.
3: ഗ്രാൻഡ് ആയിരുന്നു അല്ലേ? വിഷമമുണ്ടോ?
4: ഹാപ്പിയാണ്.
3: അതെന്താ വിഷമില്ലാത്ത?
4: അല്ല, ഇപ്പൊ നമുക്ക് വീടായിട്ട് ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കാലോ.
3: അത് ശരിയാണ്. ഫാമിലിയിൽ
4: ഫാമിലിയുടെ കാര്യങ്ങൾ മിംഗിൾ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട്
3: പോകാം. എപ്പോഴാണ് നമ്മൾ റേഡിയോയിലേക്ക് ഇനി വരുന്നത്? ഫ്രീ ആയല്ലോ.
4: ആ ഇനി ഒന്ന് സാറെ ഒന്ന് ഫ്രീ ആവട്ടെ, ഒന്ന്
3: കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആവട്ടെ.
4: ഓക്കേ
3: സന്തോഷട്ടെ. ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ? രാഗത്തിലെ പാട്ടാ കേക്കണ്ടേ? നമ്മുടെ റേഡിയോ കേൾക്കാറില്ലേ പരിപാടികളൊക്കെ? ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം? നാടകത്തിന്റെ ആളാണ്. അപ്പൊ എല്ലാ നാടകങ്ങളും കേട്ട് കാണുന്നു വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പുതിയ നാടകം? അതിങ്ങനെ എപ്പിസോഡായി പോന്നതല്ലേ. അപ്പൊ എന്തായാലും പറഞ്ഞോളൂ, എന്തോ പറയാൻ വന്നു.
4: അല്ല പിന്നെ കാലാവസ്ഥ
3: ആ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും. മഴ കിട്ടിയവർക്ക് ആശ്വാസമായി. സന്തോഷട്ടാ, ഒരു പാട്ട് പാടിത്തരോ
4: ഏതെങ്കിലും?
3: പാടേണ്ട മൂടല്ല, കേൾക്കേണ്ട മൂടാണ്.
4: മൂടിലിരിക്കുകയാണ്.
3: അപ്പൊ വെറുതെ കേറി പാടിയിട്ട് പ്രശ്നമാക്കുന്നില്ല. ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഇപ്പോഴും? ഉച്ചഭക്ഷണം കഴിച്ചോ? കപ്പയും മീൻകറിയും. മീൻകറി പിന്നെ എനക്ക് വേണ്ട, പക്ഷെ അത് കേൾക്കുന്നവർക്ക്
4: ഇഷ്ടാവും.
3: എന്തായാലും കപ്പയും മീൻകറിയും ദഹിക്കുന്നതിനോടൊപ്പം പാട്ടും കൂടി കേട്ടോളൂ. നാടകങ്ങളും എല്ലാ പരിപാടികളും കേൾക്കുക.
4: റേഡിയോ
3: സ്റ്റേഷനിലേക്ക്. ഓക്കെ ശരി.
4: താങ്ക് യു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു. ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം: 9072758904, 9497471130, 9495617500, 9405

0: 8-4-1-2-9-2 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്തത്. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം.
4: ആ നമസ്കാരം, ശോഭേച്ചിയാണ്.
3: ആ ശോഭേച്ചി, കഴിഞ്ഞ ദിവസം എല്ലാം കട്ടായി പോയി അല്ലേ ഫോണ്?
4: ആണോ,
3: സങ്കടായോ?
4: ഇല്ല, സങ്കടം വെച്ചാ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ പാട്ടും കഴിച്ചു ചോറ് വെച്ചിരിക്കലാ.
3: ആണോ, ഇന്ന് ഏത് പാട്ട് കേക്കാനാ വിളിച്ചേ?
4: പിന്നെ ഈ പുഴയും കടന്നില്ലേ, പാതിരാ പുള്ളുണർന്നു എന്നുള്ള പാട്ടില്ലേ,
3: ആ പാട്ടാണ് കേക്കണ്ടേ. വേറെന്തുണ്ട് വിശേഷം?
4: ഇന്നലെ മഴ പെയ്തുകൊണ്ട് ചൂടിന് കുറച്ച് ആശ്വാസമുണ്ട്.
3: ആശ്വാസമുണ്ട്. പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
4: ആ കേക്കും കേക്കും
3: കേക്കും അല്ലേ. ഓക്കെ, അപ്പോ അധികം സമയമില്ല, പാട്ടുകൾക്ക് 2 മണിക്ക് നാടകം കേൾക്കേണ്ടതാണ്. കൂടുതൽ പറയാനൊന്നും ഇല്ലല്ലോ.
4: ഇല്ല, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല.
3: അപ്പൊ പാട്ട് കേട്ടാലോ ശോഭച്ചി?
4: ആ ഓക്കെ
3: ശരി.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ തീരാൻ പോവുകയാണ്. ഈ ഇഷ്ടഗാനങ്ങളിൽ കൂടെ ഉണ്ടായത് ചന്ദ്രലേഖ മലശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

0: നാടകം പടുകാലപ്പാട്ട്.
1: രചന പ്രദീപ് മണ്ടോർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: സീത രാജശ്രീ നാരായണൻ, രാധമ്മായി ചന്ദ്രലേഖ മല്ലിശ്ശേരി, ചരൺ സുരക്ഷാഭടൻ രാമകൃഷ്ണൻ പഴശ്ശി, രാംദേവ് രോഗി പുരുഷോത്തമൻ സി കല്ലേരിക്കര, അച്ഛൻ രഘു കരിമ്പന, പട്ടാളക്കാരൻ കെ വി രാമകൃഷ്ണൻ നായർ, സുരക്ഷാഭടൻ അമൽമണി, മറ്റൊരു രോഗി ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: ആശങ്ങളും. ഇനി എവിടാന്ന് വെച്ച് തരയാനാ?
1: ചേടാ, അവന്മാരെ പാർപ്പിച്ച മുറിയുടെ ജനലും വാതിലും ഞാൻ എത്ര മാത്രം ഭദ്രായി അടച്ച, എന്നിട്ടും അവരിതെങ്ങനെ?
0: എടാ, ഒരുവൻ ചാടണമെന്ന് ഉറപ്പിച്ചാ ചാടിയിരിക്കും.
1: അതും ശരിയാണ്, എന്നാലും ഈ വയസ്സുകാലത്ത്.
0: വയസ്സുകാലോ? എനിക്ക് തോന്നുന്നത് അവരീ തെരുവിലെത്തുന്നതിന് മുമ്പുള്ള വഴിയിലൂടെ പോയിരിക്കും എന്ന് തന്നെയാ.
1: അതെ അതെ അതെ, നമുക്ക് ആ വഴിയിലൂടെ പോയി നോക്കാം. വല്ലാത്ത ദാഹമുണ്ട്, ഇത്തിരി വെള്ളമോ ആഹാരമോ കിട്ടാൻ ഒരു വഴിയുമില്ലല്ലോ.
0: എടോ, കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നത് നീയും കാണുന്നില്ലേ? പിന്നെ എങ്ങനെയാ, വാ നമുക്ക് അതുവഴി പോയി നോക്കാം. പറ്റുമെങ്കിൽ വല്ല വീട്ടിലും കയറി അല്പം വെള്ളം ചോദിക്കാന്ന് നീ പാടോ.
1: അല്ല, നമ്മുടെ ജോലി
0: അവരെ കണ്ടു കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യാനാവുന്നാ നീ പറയുന്നത്? എന്തിൻ്റെ കുറവുണ്ടായിട്ടാ അവരീ ചാടിപ്പോയത്? ഭക്ഷണം, മരുന്ന്, സുരക്ഷിതമായ താമസം, എന്ത് സുഖമായിരുന്നു. ഓരോരുത്തന്മാരെ കൊണ്ട് കിട്ടുന്ന പണിയേ, വാടോ. ഷ, എൻ്റെ ദൈവമേ, ആ കഷ്ടം.

0: വാടോ, കയറി വാ.
1: നിന്റെ ഈ വാക്കും കേട്ട് അവിടെ നിന്ന് പുറത്തു ചാടിയത് അബദ്ധമെന്ന് തോന്നുന്നു.
0: അതെന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ?
1: എത്ര നേരമായി ഇങ്ങനെ ഒളിച്ചും പാത്തും പതുക്കിയും, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ.
0: നമ്മൾ കുറ്റവാളികളാണോ? പറ, നമ്മൾ കുറ്റവാളികളാണോ?
1: നമ്മൾ രോഗികളാണ്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന മഹാവ്യാധിയും പേര് നടക്കുന്നവർ. നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയല്ലേ നമുക്കിങ്ങനെ കഴിയേണ്ടി വരുന്നത്?
0: നിനക്ക് തിരിച്ചു പോണോ? പറ.
1: ഞാനില്ല, നീ ചെന്നോളൂ.
0: നോക്കൂ, നമ്മളിപ്പോ തീർത്തും അവശരാണ്. ഇപ്പോ നമുക്ക് വേണ്ടത് ഭക്ഷണവും മരുന്നും വിശ്രമവുമാണ്. ആ സുരക്ഷാ കേന്ദ്രത്തില് നമുക്കിതെല്ലാം കിട്ടുന്നുണ്ടായിരുന്നില്ലേ?
1: നീ ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വീടുകളിലെത്താം.
0: വീടുകളിൽ നിന്നാണ് നമ്മൾ ഈ സുരക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചതെന്ന് മറന്നോ നീ? ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ടും
1: നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ?
0: നോക്ക്, ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്ന് കേൾക്ക്. രാവിലെ മുതലുള്ള അലച്ചിലും ക്ഷീണവും കാരണം നിനക്ക് രോഗം കൂടിയിട്ടുണ്ട്. വാ, നമുക്ക് തിരിച്ചു പോകാം.
1: അയ്യോ, തല കറങ്ങുന്നു.
0: ചന്ദൻ, എടാ ചന്ദൻ, എണീക്കടാ.
1: തല കറങ്ങുന്ന പോലെ. ഞാനിപ്പം മരിച്ചു പോവും.
0: എണീക്കേ ചന്ദൻ, ഞാനിവന് എന്ത് ചെയ്യും?
1: ഇല്ല, എനിക്ക് പറ്റുന്നില്ല, പറ്റുന്നില്ല
0: ചന്ദൻ, എണീക്കേ.
1: അയ്യോ, ആ

0: എന്നാ ഈ ചൂടെല്ലാം കുടിച്ചാട്ടെ.
1: ആ ഒന്ന് പിടിക്ക്. എനിക്ക് തനിച്ചൊന്നും ചെയ്യാനാവാത്തത് കൊണ്ടാ നിന്നെ ഇങ്ങനെ
0: എന്തിനാ
1: പരസഹായമില്ലാതെ എഴുന്നേൽക്കാനെങ്കിലും ആകുമായിരുന്നെങ്കിൽ.
0: ഓ എന്നാ പിന്നെ കുതിരപ്പുറത്ത് കയറ്റി എന്നെ നാടി ചുറ്റിക്കായിരുന്നു.
1: സീത അതിനൊന്നും നിനക്ക് വയ്യാന്ന് നിനക്കറിയാലോ. എഴുന്നേൽക്കാനാകുമായിരുന്നെങ്കിൽ ഏത് വിധേനയും ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേന്.
0: അതെന്നെ ചെയ്യായിരുന്നില്ലേ എങ്കിൽ ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ.
1: അന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇനിയും ഇനിയും നിനക്കെന്നെ രക്ഷിക്കാനാവും സീത.
0: വല്ല വിഷം എന്തെന്ന് നിങ്ങളെ കൊന്നുകളയണമെന്നല്ലേ. നോക്ക് എത്രയോ ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെ പറയാ. ചിലപ്പോ ഞാനിത് ചെയ്തു എന്നിരിക്കും.
1: അങ്ങനെയെങ്കിൽ നിനക്കേറെ പുണ്യം കിട്ടും സീത, പുണ്യം കിട്ടും.
0: നോക്ക് ചരൺ, കഴിഞ്ഞത് കഴിഞ്ഞു. പടുതിരി കത്തിയണഞ്ഞ ജീവിതമായിപ്പോയി നമ്മുടേത്. ഇനി ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. ജീവിതം വെറുതെ അങ്ങ് ജീവിച്ച് തീർക്കുക അത്ര തന്നെ.
1: നിന്റെ സ്നേഹമെങ്കിലും നിഷേധിക്കാതിരുന്നോട്ടെ നിനക്ക്.
0: എന്താണ് എന്താ നിങ്ങൾ പറഞ്ഞേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നോ? ഇതിൽ കൂടുതൽ എങ്ങനെയാ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടത് പറയ്. കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടുകാരെ മുഴുവൻ ഉപേക്ഷിച്ച് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി തിരിച്ചത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാന്നോ? ജമീന്ദാരുടെ ഗുണ്ടകൾ ആക്രമിച്ച് നട്ടില് തകർത്ത് ചോരയിൽ കുതിർന്ന് ജീവനുള്ള മാംസപിണ്ടം പോലെ ഇവിടെ ഉപേക്ഷിച്ചു പോയ അന്ന് മുതൽ ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചത് സ്നേഹമില്ലാഞ്ഞിട്ടാണോ പറയ്.
1: ഞാൻ വെറുതെ പറഞ്ഞതാ, നിനക്കതിൽ പ്രയാസം വേണ്ട.
0: നിങ്ങളുടെ മരുന്നിനും വിശപ്പടക്കാൻ ആഹാരത്തിനും പണത്തിനും വേണ്ടി നിങ്ങൾ അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവർക്ക് മുമ്പിൽ തുണി അഴിച്ച് കടന്നു കൊടുത്തത് സ്നേഹമില്ലാഞ്ഞിട്ടാണോ?
1: സീതാ, മതി സീതാ, മതി.
0: പറയ് പറയ്, ഇതിൽ കൂടുതൽ എങ്ങനെയാ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടത്? എനിക്ക് പറഞ്ഞതാ, എനിക്കൊന്ന് പറഞ്ഞതാ
1: പറയ്. ഇതൊന്നും പറയണ്ട, മതി.

0: നിങ്ങളോട് പലതവണ പറഞ്ഞതല്ലേ പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന്. എഴുന്നേറ്റ് നടക്കാൻ പോലും ആവതില്ല. അപ്പോഴാ നുണ പറയാൻ വേണ്ടി നാട് ചുറ്റാനുള്ള തിരക്ക്.
1: ഓ, എനക്ക് ഇനി എന്ത് വന്നാലെന്താ? വയസ്സ് 10-70 ആയില്ലേ? ഇനിയിപ്പൊ ചത്താലെന്ത്, ജീവിച്ചാലെന്ത്?
0: അല്ലേലും നിങ്ങൾക്ക് ഇനി എന്ത് വന്നാലെന്താ? മറ്റുള്ളവർക്കും കൂടെ വ്യാധി വരുത്തി വെക്കാതിരിക്കാനാ ഇങ്ങനെ ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞത്.
1: അതിനെനിക്ക് വ്യാധിയൊന്നും ഇല്ലല്ലോടി.
0: സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി, അനുഭവിക്കും പറയല്ല.
1: അവൾ എന്തെങ്കിലും പറയട്ടടാ. ചരൺ, നീ കാര്യം അറിഞ്ഞോ?
0: ഓ, പിന്നെ ടിവിയിലെ വാർത്ത ഉണ്ട്, പിന്നെ റേഡിയോയിലും കേട്ടിനെ, അതുപോലെ ഞാൻ പത്രത്തിലും വായിച്ചിനെ.
1: എടി എടി, നാട്ടിൽ നിനക്ക് മാത്രമൊന്നും അല്ല ദാരിദ്ര്യം. കേട്ടോടി, എന്തു പറഞ്ഞാലും ഒരു തറുതല പറച്ചില്. ഞാനിങ്ങനെ നടക്കുന്നത് കൊണ്ട് നാട്ടുകാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്.
2: എന്താ രാധമ്മായി, നിങ്ങൾ പറയ്.
1: കേട്ടോടാ ചരൺ, വ്യാധി പിടിച്ചവരെയൊക്കെ കൊണ്ടുപോയി പാർപ്പിക്കുന്ന ഒരു ജയിലില്ലേ?
2: ജയിലല്ല രാധമ്മായി, വ്യാധി ബാധിച്ചവരെ ചികിത്സിക്കുന്ന സുരക്ഷാ കേന്ദ്രങ്ങളാണ്.
1: ഓ, അതൊക്കെ അവര് പറയുന്നതല്ലേ. സംഗതി ജയില് തന്നെയാ. ജയിലല്ലെങ്കിൽ പിന്നെ അവന്മാരെന്തിനാ ചാടിപ്പോന്നത്?
2: ആര്?
3: നമ്മുടെ ചിന്നുവിന്റെയും മായന്റെയും അപ്പന്മാര്. വ്യാധിയാണെന്ന് പറഞ്ഞ് ഇന്നാളെ ഒരു ദിവസം അവരെ പിടിച്ചോണ്ട് പോയതല്ലേ. 2 ദിവസം മുമ്പ് അവരാണെന്ന് ചാടിപ്പോയി പോലും.
2: അയ്യോ, എന്ത് പണിയാ അവര് കാണിച്ചത്. എന്നിട്ട്?
1: എന്നിട്ടെന്താ, അവന്മാർക്ക് വീട്ടിലോട്ട് വന്നൂടല്ലോ. എങ്ങോട്ടും പോവാനും പറ്റൂല. വിശപ്പും ദാഹവും സഹിക്കാണ്ട് തെരുവിലെങ്ങാണ്ട് വീണ് ചത്തുന്നാ കേട്ടത്.
3: നാട്ടിൽ നടക്കുന്നതൊക്കെ കേൾക്കുന്ന നേരത്ത് ഈ പടുകാലം താണ്ടി പോവുക എന്നത് എളുപ്പമല്ല.
0: അതുകൊണ്ടാ പറയുന്നത് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ. വല്ല തെരുവിലും വീണ് ചത്താ പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിടും, അത്രേ ഉണ്ടാവൂ.
1: ഓ, അതിപ്പോ ഇങ്ങനെ ആയാലോ അത്രയൊക്കെ തന്നെയല്ലേ ഉണ്ടാവൂ. അല്ലെങ്കിൽ പിന്നെ നാടിന് വേണ്ടപ്പെട്ടവരായിരിക്കണം, പണക്കാരായിരിക്കണം.
3: നമ്മളെയൊന്നു മുമ്പും അധികാരികൾക്കൊന്നും എണ്ണമില്ല, ഇപ്പോഴും ഇല്ല. എനക്ക് നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം. ഞാൻ എഴുന്നേലും എന്തെങ്കിലും തെണ്ടി തിന്നോളൂ. ആ ജമീന്ദാരോട് സമരം ചെയ്യാൻ പോയതുകൊണ്ട് ഈ കടപ്പിലും ആയില്ലേ, റേഷൻ പോലും കിട്ടാണ്ടായില്ലേ ചരണേ.
0: ഞങ്ങൾ അതങ്ങ് സഹിച്ചു, നിങ്ങൾ നിങ്ങളെ പാട് നോക്കി പോയട്ടെ.
3: വ്യാധികാലം ആയതുകൊണ്ട് നിന്റെ അടുത്ത് ആരും വരാറില്ല അല്ലേ സീതേ.
0: കളവിയാന്നൊന്ന് നോക്കൂലട്ടാ, ഇറങ്ങി പോകുന്നുണ്ട് അവിടുന്ന്.
3: അതിനെന്തിനാ നീ വെറുകോളി എടുത്ത് എന്റെ നേരെ വരുന്നേ?
2: സീത, എന്താ ഇത്?
3: കഷ്ടം ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നേ ഉള്ളൂ. ഉള്ളിലെ സങ്കടം മറക്കാനായിരിക്കും. എന്തൊക്കെ സഹിച്ചു ഈ പ്രായത്തിന്റെ ഇടയിൽ പാവോ.
2: നേരാണ് രാധമ്മായി, എന്നോടുള്ള പ്രണയം കാരണം ഉറ്റവരെയും മുടിയവരെയും ഉപേക്ഷിച്ചു വന്നതാ. ഒരു നല്ല ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനി ഈ കൂരേന്ന് എപ്പോഴാണ് ജമീന്ദാർമാരുടെ ആളുകൾ വലിച്ചു പുറത്തെറിയാന്നാണ് എന്റെ പേടി. രാധമ്മായി, നിങ്ങളൊന്നും പറയാതെ പോവുകയാണോ?

0: എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുവിൻ. ഈ മഹാവ്യാധിയെ നേരിടാൻ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയിലെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. വിഭവങ്ങൾ അനുദിനം കുറഞ്ഞു വരുന്നു, വയോധികർ പെരുകുന്നു, ദരിദ്രജനങ്ങളെ തീറ്റിപ്പോറ്റുക എന്നത് ഏറെ ശ്രമകരമായിരിക്കുന്നു. അതിനുമാത്രം വിഭവശേഷി നമുക്കില്ലെന്ന് ഓർക്കുക. ചെറുപ്പക്കാരായ പുതിയ തലമുറയാണ് നമുക്കാവശ്യം. അവരെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, വയോധികരും ദരിദ്രജനങ്ങളും രാഷ്ട്രപുരോധിക്കായി യാതൊരു സംഭാവനയും നൽകുന്നില്ല. നമുക്കാവശ്യം ചേരികളോ അവിടുത്തെ മനുഷ്യരോ അല്ല, മറിച്ച് അവരുടെ അധ്വാനിക്കാനുള്ള ശേഷിയും അതിനുള്ള ഉറച്ച ശരീരവും മാത്രമാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കുവാൻ, ഇതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു.
1: ഇന്നും കണ്ടോ ദുസ്വപ്നം?

0: പകലറുതികളിലെ മയക്കം ബാക്കിയാക്കുന്നത് ഈ ദുസ്വപ്നങ്ങൾ മാത്ര.
1: ഇന്നാരായിരുന്നു സ്വപ്നത്തില്? ജമീന്ദാരോ ഗുണ്ടകളോ അതോ
0: ഒരുപറ്റം സുരക്ഷാ ഭടന്മാർ?
1: ഓ, അപ്പൊ മെച്ചപ്പെടുന്നുണ്ട്.
0: നിരപരാധികളും രോഗികളുമായ വൃദ്ധരും ദരിദ്രരുമായ ജനക്കൂട്ടത്തെ സുരക്ഷാഭടന്മാർ വെടിവെച്ചു കൊല്ലുന്നു.
1: കൊല്ലപ്പെട്ടവര് ഭാഗ്യവാന്മാർ. ഈ പടുകാലത്ത് പലതും കാണാതെ കഴിഞ്ഞല്ലോ. ദാ ഇത് കഴിക്കേ. നാളെ മുതൽ എന്നാ കഴിക്കാന്നൊന്നും അറിയില്ല, എല്ലാം തീർന്നു.
0: എനിക്ക് വേണമെന്നില്ല.
1: നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, കഴിക്കേ. ഒരു ടോർച്ച് വെളിച്ചം വരുന്നുണ്ടല്ലോ, ആരാത്?
2: ഞാനാ സീത, രാംദേവ്.
1: ഓ, രാംദേവ് സാറായിരുന്നോ? ഈ വഴിയൊക്കെ മറന്നുല്ലേ?
2: മറന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരുവോ? വ്യാധിയൊക്കെ ആയതുകൊണ്ട് ആർക്കും ഒന്നിന് ഒരു ധൈര്യമില്ല.
1: പിന്നെ ഇയാളെങ്ങനെ ഒത്തുകിട്ടി?
2: എന്നെ തിരിഞ്ഞു വന്നതാ. ഉദ്യോഗമൊക്കെയുണ്ട്, നല്ല കാശും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വ്യാധിയായത് കാരണം ആരും ഇങ്ങോട്ട് വരാതിരുന്നത്. പിന്നെ വേണ്ട മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട്.
1: എന്ത് മുൻകരുതൽ? നാളെ മുതൽ പട്ടിണി ആവുമല്ലോ എന്നോർത്തിരിക്കുകയായിരുന്നു. രാംദേവ് സാർ ഇപ്പം വന്നത് നന്നായി. ആ കാശിങ്ങ് നന്നാട്ടെ.
2: ഇതാ, സാധാരണ നീ വാങ്ങിക്കുന്നതിൽ അധികമുണ്ട്. ഒന്ന് സൂചിപ്പിച്ചു വിട്ടാൽ ഇനിയും വരും അങ്ങേരി. പൂത്ത പണക്കാരനാ.
1: ഓ ശരി, കയറി വാ സാറേ. ദാ ആ റൂമിലേക്ക് നടക്ക്, അങ്ങോട്ട് കയറിക്കോ.
2: ആ ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. അപ്പോഴേക്കും ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. കേട്ടോ ചരൺ, നിങ്ങളുടേത് മാത്രമല്ല എല്ലാവരുടെയും ജീവിതം വളരെ കഷ്ടത്തിലാണ്. അയൽഗ്രാമത്തിലെ മുന്നേയും കൂട്ടുകാരും ദൂരെ പട്ടണത്തിലായിരുന്നു വേല ചെയ്തുകൊണ്ടിരുന്നത്. വ്യാധി കാരണം എല്ലാം അടച്ചിട്ടപ്പോൾ അവർക്ക് നാട്ടിലെത്താൻ വണ്ടിയൊന്നും കിട്ടിയില്ല. നാട്ടിലേക്ക് നടന്നു. എന്നിട്ടെന്തായി? റെയിൽവേ പാളത്തിലൂടെ നടന്നു തളർന്നപ്പോൾ അവിടെ തന്നെ കിടന്നു. പെട്ടെന്ന് വന്ന വണ്ടി കയറി എല്ലാവരും മരിച്ചുപോയിന്നാണ് കേട്ടത്. നിങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കാനും ചെയ്യും. സർക്കാരെന്തോ സഹായം കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ രക്ഷയായി എന്ന് പറയാം. ഒരു കണക്കിന് നീ ഭാഗ്യവാനാണ് ചരൺ. ഈ അവസ്ഥയിലും അവൾ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. മറ്റുള്ളവരായിരുന്നെങ്കിൽ നടക്കാൻ പോലും ആവാതെ ഇങ്ങനെ കഴിയുമ്പോൾ ജമീന്ദാരോട് സമരത്തിന് പോയത് തെറ്റാണെന്ന് തോന്നുന്നില്ല ചരൺ?
0: രാംദേവ് സാർ, എനിക്കൊരു സിഗരറ്റ് തരുമോ?
2: ആകെ ഇനി രണ്ടെണ്ണേ ഉള്ളൂ. ദാ ഒരെണ്ണം തരാം.
0: തീപ്പെട്ടി. ഞാനിങ്ങനെ കടപ്പിലായത് കൂട്ടിക്കൊടുപ്പിൻ്റെ നീതിശാസ്ത്രം അറിയാത്തത് കൊണ്ട് മാത്രമാണ് രാംദേവ് സാർ. പക്ഷേ
2: അപ്പൊ ശരി, വീണ്ടും വരാം. വാടോ. എന്താ, നിങ്ങൾ ഹാപ്പിയല്ലേ?
1: എന്താ കഴിച്ചില്ലേ?
0: ഇല്ല, അയാള് പോയോ?
1: ഇന്ന് ആദ്യമായിട്ടൊന്നല്ലല്ലോ ഇങ്ങനെ. പിന്നെന്താ?
0: ആഹാരം വേണമെന്നില്ല.
1: പിന്നെ എന്തിനാ ഞാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ കിടന്നു കൊടുക്കുന്നേ? ഞാനൊരു പെണ്ണാണ്, മനുഷ്യനാണ്. താലി കെട്ടിയവൻ തളർന്നു കിടക്കുമ്പോ അവനെ കാവല് നിർത്തി മറ്റൊരുത്തനോടൊപ്പം കിടക്കുന്നത് എനിക്ക് സുഖിക്കാനല്ല, നിങ്ങളുടെ കൂടെ വിശപ്പ് മാറ്റാനാണ്. അത്രയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് തിരിച്ചറിയേ.

0: എടോ എങ്ങോട്ട പോന്നേ?
1: ആ ചരൺ മരിച്ചു.
0: ഏ മരിച്ച? എപ്പോ?
1: ഇന്നലെ രാത്രി. ആത്മഹത്യേനു.
2: ആത്മഹത്യോ? അയ്യോ കഷ്ടായി പോയല്ലോ.
0: ഓഹോ ഓ, നീ അങ്ങോട്ടാ, ഞാനും വരുന്നു.
2: എന്നാ ഞാനും വരുന്നു.
1: ആ എന്നാ വേമ്പ.
3: ഞാൻ ഇവളുടെ അച്ഛനായത് കൊണ്ടാ പറയുന്നത്. ആത്മാഭിമാനമുള്ള ഒരു അച്ഛനും ഇവള് ചെയ്ത പണി പൊറുക്കില്ല. എന്നിട്ടും തനിച്ചായിപ്പോയി എന്ന

0: ദണ്ണം കൊണ്ട് വന്ന് വിളിച്ചതാ. ഒത്തിരിയൊന്നുമില്ലെങ്കിലും ഒരു തുണ്ട് ഭൂമിയുണ്ട്, അവിടെ പണി ചെയ്താൽ ഇവൾക്ക് കഴിയാനുള്ളത് കിട്ടില്ലേ?
1: അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട് സീത. എനിക്കെന്നും വന്ന് കൂട്ടുകിടക്കാൻ പറ്റൂല. ഞാനിതാ ഇന്നോ നാളെയോ, അതും ഈ വ്യാധികാലത്ത്.
0: അവനെ ഇല്ലാണ്ടാക്കിയ ജമീന്ദാരുടെ ആളുകൾ ഇവളെ ഇനിയും ഇവിടെ കഴിയാൻ സമ്മതിക്കുമോ? ഇത്രയും കാലം സമ്മതിച്ചു തന്നെ അവർക്കും കൂടി കാര്യമുള്ളത് കൊണ്ടാവും. ഇനിയും അങ്ങനെയൊക്കെ ജീവിക്കാനാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ പിന്നീട് ഒരു സഹായവും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? കൂലി കൂടുതൽ ചോദിച്ച് ജമീന്ദാർക്കെതിരെ സമരം ചെയ്ത നിന്റെ ഭർത്താവിനെ അയാളുടെ ആളുകൾ നട്ടെല്ല് തകർത്ത് ഇവിടെ കിടത്തിയപ്പോഴും ഞാൻ വന്ന് വിളിച്ചതല്ലേ? അന്ന് എനിക്കൊപ്പം വന്നിരുന്നെങ്കിലോ? മകൾ വേശ്യാപ്പണി ചെയ്താണ് ജീവിക്കുന്നതെന്ന് കേൾക്കാൻ ഒരച്ഛനും താല്പര്യമുണ്ടാകില്ല. ആ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇത്തിരി മണ്ണും മഴയും വെയിലും ഏൽക്കാതെ കിടന്നിറങ്ങാനുള്ള കൊച്ചു കോരയും അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, കൂടാതെ നിന്റെ അമ്മയും.
1: ജീവച്ചവായിട്ടാണെങ്കിലും അവനീ കട്ടിലിൽ കിടക്കുന്നത് ഒരു ബലമായിരുന്നു അല്ലേടീ.

0: ക്ഷേത്രത്തിൽ ഭജനയും പൂജയൊക്കെ ആയിരുന്നു അതിൻ്റെ തിരക്കാ. കേട്ടോ സീത, ചരൺ മരിച്ചു എന്നറിഞ്ഞ് അന്ന് തന്നെ ഇങ്ങോട്ട് വരാനിരുന്നതാ. പക്ഷേ ഒന്നല്ലെങ്കിൽ ഒന്ന് തിരക്കോട് തിരക്കന്നെ. മാത്രമല്ല വ്യാധിയുടെ കാലമല്ലേ, അധികം ആളുകൾ കൂടുന്നതും ശരിയല്ലല്ലോ. പാവം, നല്ല ചെറുപ്പക്കാരനായിരുന്നു. എന്ത് ചെയ്യാൻ, എല്ലാം വിധി. രാമരാമ ഭഗവാനെ, നീ തന്നെ തുണ. രാധമ്മയ്യേ, ഒന്നിങ്ങോട്ട് വന്നേ. ഇവളെന്തൊന്നും മിണ്ടാതിരിക്കുന്നേ.
1: അവൻ മരിച്ചു എന്നറിഞ്ഞ നേരം തൊട്ട് ഇങ്ങനെ ഇരിപ്പാ. ശവം കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഇന്ന് അവളുടെ അച്ഛൻ വന്നിരുന്നു കൂട്ടിക്കൊണ്ട് ചെല്ലാൻ, പോയില്ല.
0: ഓ സമാധാനം, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. സീത, പോണ്ടോര് പോയി. മരിച്ചവരാരും തിരിച്ചു വരില്ല എന്ന് നിനക്കറിയാലോ. ഇനി നിനക്ക് ജീവിക്കണ്ടേ? ഞാൻ ജമീന്ദാരോട് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കിവിടാതിരിക്കാം. നീ ചെറുപ്പം തന്നെയാണ്, നിനക്ക് ജീവിക്കാനുള്ള വക ഇപ്പോഴും കണ്ടെത്താൻ നിനക്കാവും. അല്ലാതെ ഇങ്ങനെ ചത്തോരെ ഓർത്തോണ്ടിരുന്നിട്ട് എന്ത് കാര്യം?
2: രാംദേവ് സർ, ഞാൻ വ്യഭിചരിച്ചത് എനിക്ക് സുഖിക്കാനല്ല, എന്റെയും ഭർത്താവിന്റെയും വിശപ്പടക്കാനായിരുന്നു. അദ്ദേഹത്തിന്റെ മരുന്നിനുള്ള പണം കണ്ടെത്താനായിരുന്നു. അദ്ദേഹം പോയി. ഇനി എനിക്കൊരാണിനെ വേണമെന്ന് തോന്നിയാൽ അന്ന് വിളിച്ചോളാം ഞാൻ. നിങ്ങൾ പോയിക്കോളൂ.
0: സീത, നീ
2: ഒന്നും പറയണ്ട, പോയിക്കോളൂ.
0: വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോയേക്കാം.
2: രാധമ്മ, അവിടെ നിക്ക്. ഇത് പിടിക്കേ, കുറച്ച് പണമുണ്ട്. ചരൺ എന്നെ തനിച്ചാക്കി പോയ അന്ന് എന്റെ ശരീരത്തിന് കിട്ടിയ വിലയാണ്. ഇനി എനിക്കിത് വേണ്ട.
1: മോളെ സീതേ,
2: കരയണ്ട. മഹാവ്യാധിക്ക് പിടികൊടുക്കാതെ ഇനിയും ഒരുപാട് കാലം ജീവിക്കണം എന്റെ രാധമ്മായി. പൊയ്ക്കോളൂ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പൊയ്ക്കോളൂ രാധമ്മായി.
1: മോളെ,
2: പൊയ്ക്കോളൂ. ചരണിന്റെ വീർപ്പിന്റെ ഗന്ധമുള്ള വസ്ത്രം. ചരൺ, നിങ്ങളുടെ സാമീപ്യം ഞാൻ ഇപ്പോഴും അറിയുന്നുണ്ട്. കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെതായ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളോടൊപ്പം ഇറങ്ങി വന്നത് നിങ്ങളോടുള്ള പ്രണയം കൊണ്ട് മാത്രമാണ്. നമ്മൾ പരസ്പരം ഏറെ സ്നേഹിച്ചിരുന്നു, അല്ലേ ചരൺ? എന്നിട്ടും എങ്ങനെയാ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോവാൻ നിങ്ങൾക്ക് തോന്നിയത്? മരണത്തിലേക്ക് എത്താൻ നിങ്ങൾ കാണിച്ച ഉത്സാഹം, അധ്വാനം, അതൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ കാണിച്ചിരുന്നെങ്കിൽ എനിക്കെന്റെ മാനമെങ്കിലും ബാക്കി ഉണ്ടാവുമായിരുന്നല്ലോ ചരൺ.

0: നാടകം പടുകാലപ്പാട്ട്.
1: രചന പ്രദീപ് മണ്ടൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: സീത രാജശ്രീ നാരായണൻ, രാധമ്മായി ചന്ദ്രലേഖ മല്ലിശ്ശേരി, ചരൺ സുരക്ഷാഭടൻ രാമകൃഷ്ണൻ പഴശ്ശി, രാംദേവ് രോഗി പുരുഷോത്തമൻ ശ്രീ കല്ലേരിക്കര, അച്ഛൻ രഘു കരിമ്പന, പട്ടാളക്കാരൻ കെ വി രാമകൃഷ്ണൻ നായർ, സുരക്ഷാഭടൻ അമൽമണി, മറ്റൊരു രോഗി ബൈജു സുന്ദരൻ മട്ടന്നൂർ.
0: നാടകം പടുകാലപ്പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു.
2: നാടകനേരം.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം. നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: ഇനി അതിഥി ഭാഷാ ഗാനങ്ങൾ.

0: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇതുവരെ കേട്ടത് അതിഥി ഭാഷാ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കൾ,

െ ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാദ്യർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. സുജാത മോഹനാണ് ഗാനം ആലപിക്കുന്നത്. ഗാനരചന രാജീവ് നായർ, സംഗീതം കൊടുത്തത് മനോജ് ജോർജ്.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7:10 വൈകുന്നേരം 5:30
2: കേൾക്കാം മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം. ഗാനരചന സജീവൻ അന്തിക്കാട്, സംഗീതം അർക്കൽ നന്ദകുമാർ, ചിത്രം പ്രഭുവിന്റെ മക്കൾ.

0: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ഇനി വിനീത് ശ്രീനിവാസനും ശ്വേതാമോഹനും ചേർന്ന് ആലപിച്ച ഗാനമാണ് ഓറഞ്ച് എന്ന ചിത്രത്തിൽ നിന്ന്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് മണികാന്ത് കദ്രിയാണ് ഈണം നൽകിയത്.

0: കേൾക്കാം നാടോടി കഥകൾ.
1: കേൾക്കാം കാസനോവ എന്ന ചിത്രത്തിലെ ഗാനം. ഗൗരിലക്ഷ്മി രചിച്ച് സംഗീതം കൊടുത്ത ഈ ഗാനം ആലപിച്ചത് വിജയ് യേശുദാസും ശ്വേതാമോഹനും.

0: ഗരിമയിൽ ഒരു കിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
2: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
2: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സജ്ജീകരിച്ച ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇന്നലെ നിർവഹിച്ചു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്.
2: ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന്.
3: ഈ അതിമഹത്തായ സദസ്സിലും സ്റ്റേജിലുമായി ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, നേതാക്കൾ, പൗരപ്രമുഖർ, ഹാജിമാർ, ഹജ്ജുമ്മമാർ, സഹോദര സഹോദരിമാർ, ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാർ, SHI മാർ, സെൽ ഉദ്യോഗസ്ഥർ, പരിപാടിയിൽ ഹാജിമാരെ ഹജ്ജുമ്മമാരെ യാത്രയാക്കാൻ വേണ്ടി വന്ന അവരുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി ഹാർദവമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇത്തരം ചടങ്ങുകളൊക്കെ യാതൊരു തടസ്സവും കൂടാതെ നമുക്ക് തുടർന്നും കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഹാജിമാർക്ക് ഹജ്ജുമ്മമാർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറ, സിയാറത്ത്, മറ്റ് കർമ്മങ്ങൾ എല്ലാം ചെയ്ത് വളരെയധികം ഹൃദയം ശുദ്ധിയുള്ളവരായി കർമ്മം വളരെ നല്ല രീതിയിൽ ചെയ്യുന്നവരായി മരണം വരെ ജനങ്ങൾക്കും അതുപോലെ നാടിനും ദൈവത്തിനും എല്ലാവർക്കും പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരായി ഒരു ജീവിതം തുടരാനും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യും. കഴിഞ്ഞ വർഷം എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത വർഷത്തെ ഹജ്ജ് ക്യാമ്പ് കണ്ണൂർ ഹജ്ജ് ഹൗസിന് വേണ്ടി നമുക്ക് നൽകപ്പെട്ട ഭൂമിയിൽ വെച്ചായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മശക്തി പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവർ എന്നോട് തന്നെ ഒരു പക്ഷേ ഇപ്പം തന്നെ അവരെ മനസ്സിൽ ചോദിക്കുന്നുണ്ടാകും, ചെയർമാൻ എന്തേ അത് നടക്കാഞ്ഞത് എന്ന്. ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ റാഫി സാഹിബും ശംസുദ്ദീൻ സാഹിബും അവരെയൊക്കെ മുന്നിൽ നമ്മുടെ മുതിർന്ന മെമ്പറായ OV ജാഫർ സാഹിബും അവർ എൻജിനീയർമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഗ്രൗണ്ട് ലെവൽ ചെയ്തു. അപ്പോഴാണ് അവർക്കൊരു സംശയം, ഹജ്ജ് ക്യാമ്പ് തുടങ്ങി കൊരിച്ചൊരിയുന്ന മഴയുണ്ടായാൽ ഈ വെള്ളം മുഴുവൻ നമ്മുടെ ഹാജിമാരും അജുമ്മമാരും വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് ഒലിച്ചു വരും, അങ്ങനെ അവർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാകും എന്ന ഒരു അഭിപ്രായം വന്നപ്പോൾ

0: അത് മാറ്റി കിയാൽ തന്നെ നമുക്ക് കാണിച്ചു തന്ന ഈ സ്ഥലത്ത് വലിയ ഭാരിച്ച സംഖ്യ ചെലവാക്കിക്കൊണ്ടാണ് ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മുടെ ഹാജിമാരുടെ ലഗേജുകൾ സ്വീകരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ എയർപോർട്ടിലെത്തിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വല്ലാതെ വേദനിച്ചു. ഭയങ്കര ചൂടാണല്ലോ പഠിച്ചവനെ. നമ്മുടെ ഈ ഹാജിമാരും അജുമ്മമാരും ഇന്ന് വൈകുന്നേരം ഇവിടെ വരുമ്പോൾ അവർ വല്ലാതെ പ്രയാസപ്പെടുമല്ലോ എന്നിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹാജിമാരൊക്കെ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അൽഹംദുലില്ലാ ഒരു ഹെവി റെയിൻ എന്ന് പറയാൻ പറ്റിയ നല്ല ഒരു മഴ. ചില ഹാജിമാരൊക്കെ ഇപ്പം തന്നെ ഫാനിൻ്റെ അടുത്തു നിന്ന് മാറി ദൂരേക്ക് മാറുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റേജ് വന്ന് നോക്കുമ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളോട് പ്രകൃതി കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ പോകുന്നത് ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ലക്ഷങ്ങൾ മുടക്കി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം ഈ കാലം അത്രയും എങ്ങോട്ട് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത് പ്രാർത്ഥിച്ചിരുന്നത് ആ ഡയറക്ഷൻ്റെ തൊട്ടടുത്ത് ചെല്ലുകയാണ് നിങ്ങൾ. ഏതൊരു പ്രവാചകർക്കായിരുന്നോ നിങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഇക്കാലം അത്രയും അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തു എന്ന് ദൂരെ നിന്ന് സലാം ഡിസ്പാച്ച് ചെയ്തിരുന്നത് എങ്കിൽ ആ പ്രവാചകരുടെ തൊട്ടടുത്തേക്ക് പോവുകയാണ്. ഞാൻ മിനിയാന്ന് നെടുമ്പാശ്ശേരി ഹജ്ജ് ഹൗസിൽ അവിടെ ഹജ്ജ് ക്യാമ്പിൽ കണ്ടൊരു അത്ഭുതം. സമ്പൂർണമായി അവർ അള്ളാഹുവിലുള്ള ആ ചിന്തയിൽ നിമഗ്നരായി അതിലങ്ങോട്ട് ലയിച്ചു ചേർന്നൊരവസ്ഥ കാണുമ്പോൾ പഠിച്ചവനെ ഇവരുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടണം, ദിനേശ് സാറിന് കിട്ടണം, സാജിദ് മാസ്റ്റർക്ക് കിട്ടണം, എല്ലാവർക്കും കിട്ടണം, ഈ നാടിന് കിട്ടണം. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അതിൻ്റെ പ്രിയാമ്പിളിൽ അടക്കം പറഞ്ഞ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ആ മൂല്യങ്ങൾ എല്ലാവരും ഉയർത്തിപ്പിടിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സർവോ എല്ലാവരും പരസ്പര സാഹോദര്യത്തിൽ ഐക്യത്തിൽ ആ രീതിയിൽ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം എന്നുകൂടി ഉണർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലം അത്രയും കോഴിക്കോട് നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഹാജിമാർ പോയത്. കഴിഞ്ഞ വർഷം വരെ ഏറ്റവും കൂടുതൽ ഹാജിമാർ പോയ കോഴിക്കോട് എംബാർക്കേഷനിൽ ഈ പ്രാവശ്യം വെറും 945 ആളുകളെ പോകുന്നുള്ളൂ. 13,195 ഹാജിമാരിൽ 8,000 പേരും പോകുന്നത് കൊച്ചിയിലാണ്. 4,200 പേര് പോകുന്നത് ഈ കണ്ണൂരിലാണ്. ഇതുവരെ 2%-ൽ ഭൂരിപക്ഷമുള്ള കോഴിക്കോട് ഈ വർഷം പിന്നോട്ട് പോയിരിക്കുകയാണ്. 28,000 ആളുകൾ കേരളത്തിൽ നിന്ന് ഹജ്ജ് 2026 അപേക്ഷിച്ചപ്പോൾ അതിന് അവസരം ലഭിച്ചത് കേവലം 13,195 പേർക്കാണ്. ആ കൂട്ടത്തിൽ പെടാനുള്ള ഭാഗ്യം ലഭിച്ചു പ്രിയപ്പെട്ട ഹാജിമാരെ അജുമ്മമാരെ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. നിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് മാത്രമല്ല, ഈ വർഷം ലോകത്ത് നിന്ന് എവിടെ നിന്നൊക്കെ ആരൊക്കെ ഹജ്ജിനും ഉംറക്കും പോകുന്നുവോ അവർക്കെല്ലാവർക്കും മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് മറ്റ് കർമ്മങ്ങൾ എല്ലാം നിർവഹിച്ച് തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ദുആയോടുകൂടി നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ടുഗദർ വി ആർ ഇൻഷാ അല്ലാ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. കണ്ണൂർ ഹജ്ജ് ഹൗസ് വൈകാതെ തന്നെ ഇൻഷാ അല്ലാ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ നല്ല ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. യാത്ര അള്ളാഹുത്തിൽ എളുപ്പമാക്കി തരുമാറാവട്ടെ. ഉംറ മഖ്ബൂലാക്കി തരുമാറാവട്ടെ. ഹജ്ജ് മബ്റൂറാക്കി തരുമാറാവട്ടെ. സിയാറത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള ഒരു നിമിത്തമായി അള്ളാഹുത്തല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ലഹരി അടക്കമുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നമ്മുടെ യങ് ജനറേഷനെയും നമ്മുടെ ജെൻസിയെയും എല്ലാം അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ നല്ല ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി അതൊക്കെ പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന വസീയത്തോടുകൂടി ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗവും അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ആ ദൗത്യം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ പോകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സജ്ജീകരിച്ച കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിൽ നിന്നും ആദ്യ ഹജ്ജ് വിമാനത്തിൽ യാത്ര പോകുന്ന തീർത്ഥാടകനുള്ള ഡോക്യുമെൻ്റുകളുടെ വിതരണം ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തദവസരത്തിൽ നിർവഹിച്ചു.

0: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണ്ണമുദ്ര.

0: ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0492473630.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഇനി നമുക്ക് കേൾക്കാം ആർദ്ര ഗീതങ്ങൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങളായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നത് മലബാറിന്റെ മധുരസ്വരം, റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KN രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത്. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ NK കേശവദേവിന്റെ കവിത ആനക്കൊമ്പൻ. തുടർന്ന് കേൾക്കാം ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ എംബാർക്കേഷൻ ക്യാമ്പിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 പായ്യാരം പപ്പിനി. 8:00 പുത്തൻപാട്ടുകൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 ആർദ്രഗീതങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ വിശുദ്ധിയുടെ തീർത്ഥാടനം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ശേഷമാകും. യുഡിഎഫിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. DMK സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ DMK നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. TVKയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് DMK സഖ്യകക്ഷിയായ VCKയും അറിയിച്ചിട്ടുണ്ട്. AIADMKയിലെ ഒരു വിഭാഗം MLA TVKയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 യോഗത്തിൽ ബ്രിക്സ് സംഘരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
1: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞു വീണു മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1 ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28 ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ

സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959, നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിനും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് ഇനി ചിത്രം നമ്മൾ തമ്മിൽ.

0: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: നടൻ എന്ന ചിത്രത്തിന് വേണ്ടി വൈക്കം ബി ജിലേഷ്മി ആലപിച്ച ഗാനം കേൾക്കാം.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: അടുത്ത ഗാനം പ്രിയം എന്ന ചിത്രത്തിൽ നിന്നാണ്. ആലാപനം യേശുദാസും ചിത്രയും.

0: കൊക്കോ ജുല്ലസ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: സ്ഥാനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന കെ ജയകുമാർ, സംഗീതം ഡോക്ടർ സാം കടമനിട്ട, ഗാനം ആലപിക്കുന്നു സിതാര കൃഷ്ണകുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ബാഹുബലി എന്ന ചിത്രത്തിലെ വൈക്കം വിജയലക്ഷ്മി ആലപിച്ച ഒരു ഗാനം.
1: എടാ ശിവാ, നിർത്ത്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം ബാലേട്ടൻ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് IPL വിശേഷങ്ങൾ കേൾക്കാം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ പരുക്കുമാറി തിരിച്ചെത്തിയ ഒരു 39 വയസ്സുകാരൻ ഒന്ന് ആഘോഷിച്ചതാ. ഫലം, തോൽവിയിൽ വലഞ്ഞ മുംബൈ ഇന്ത്യൻസിന് 6 ജയം. ലക്നൗ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 18.4 ഓവറിൽ 1 നഷ്ടത്തിലാണ് മുംബൈ എത്തിയത്. കഴിഞ്ഞ മത്സരങ്ങളിൽ പുറത്തിരുന്ന രോഹിത് ശർമ്മയും റയാൻ റിക്കിൽട്ടണും മുംബൈക്കായി അർദ്ധ സെഞ്ചുറി നേടി. 44 പന്തുകൾ നേരിട്ട രോഹിത് 7 6 ഉൾപ്പെടെ 84 റൺസ് അടിച്ചു. 32 പന്തുകൾ നേരിട്ട റയാൻ റിക്കിൽട്ടൺ 8 6 അടക്കം 83 റൺസ് സ്വന്തമാക്കി. മൂന്നാം വിജയത്തോടെ 6 മുംബൈ 9 സ്ഥാനത്തുണ്ട്. ലക്നൗ 10 തുടരുകയാണ്. പരുക്കു കാരണം പുറത്തിരുന്ന ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ ഓപ്പണർ രോഹിത് ശർമ്മ വെടിക്കെട്ട തുടക്കമാണ് മുംബൈക്ക് നൽകിയത്. പവർ പ്ലേയിൽ വിക്കറ്റ് പോകാതെ മുംബൈ നേടിയത് 71 റൺസ്. ഓപ്പണിംഗ് വിക്കറ്റിൽ 143 റൺസാണ് രോഹിത്തും റയാൻ റിക്കിൽട്ടണും ചേർന്ന് അടിച്ചുകൂട്ടിയത്. മൊഹസിൻ ഖാന്റെ പന്തിൽ ജോഷ് ഇംഗ്ലീഷ് ക്യാച്ചെടുത്ത് റയാൻ റിക്കിൽട്ടനെ മടക്കി. ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ മണിമാരൻ സിദ്ധാർത്ഥിനാണ് രോഹിത്തിന്റെ വിക്കറ്റ്. 11 റൺസെടുത്ത തിലക് വർമ്മയെയും സിദ്ധാർത്ഥ് വീഴ്ത്തി. അവസാന 20 30 റൺസാണ് മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. 16.4 ഓവറിൽ മുംബൈ 200 കടന്നു. 12 റൺസെടുത്ത മുംബൈ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ മുഹമ്മദ് ഷമി നിക്കോളാസ് പുരാന്റെ കൈകളിലെത്തിച്ചു. എന്നാൽ പിന്നാലെ എത്തിയ നമിൻ ധീർ ബൗണ്ടറികൾ കണ്ടെത്തിയതോടെ മുംബൈയുടെ ലക്ഷ്യം 12 റൺസായി കുറഞ്ഞു. ആവേശ് ഖാൻ എറിഞ്ഞ 19 ഓവറിലെ 4 പന്തിൽ സിക്സർ പറത്തി വീൽ ജാക്സ് മുംബൈയുടെ വിജയം ആഘോഷിച്ചു. നമൻ ധീർ 23 റൺസും വീൽ ജാക്സ് 10 റൺസും എന്നിവർ പുറത്താകാതെ നിന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൗ 20 ഓവറിൽ 5 നഷ്ടത്തിൽ 228 റൺസ് എടുത്തു. സീസണിൽ ആദ്യമായി ഫോം കണ്ടെത്തിയ നിക്കോളാസ് പുരാൻ അർദ്ധ സെഞ്ചുറി നേടി പുറത്തായി. 21 പന്തുകൾ നേരിട്ട വിൻഡീസ് താരം 63 റൺസാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നേടിയത്. 8 6 താരം അടിച്ചുകൂട്ടി.

55 പന്തുകൾ നേരിട്ട മിച്ചൽ മാർഷ് 44 റൺസ് എടുത്തു. അവസാന ഓവറുകളിൽ തകർത്തടിച്ച 31 പന്തിൽ 40 റൺസ് നേടിയ ഹിമ്മത് സിംഗും 25 പന്തിൽ 31 റൺസ് നേടിയ എയ്ഡൻ മാർക്കറും ലക്നൗ സ്കോർ 200 കടത്തി. സ്കോർ 29 നിൽക്കെ വിദേശ ഓപ്പണർ ജോഷ് ഇംഗ്ലീഷിനെ മുംബൈയുടെ അഫ്ഗാൻ സ്പിന്നർ അല്ല ഗസൻഫർ പുറത്താക്കി. എന്നാൽ മിച്ചൽ മാർഷിനൊപ്പം പുരാനും ചേർന്നതോടെ കളി മാറി. പവർ പ്ലേയിൽ 90 റൺസ് അടിച്ച ലക്നൗ 6.5 ഓവറിൽ 100 പിന്നിട്ടു. 16 പന്തുകളിലാണ് പുരാൻ അർദ്ധ സെഞ്ചുറി പിന്നിട്ടത്. സ്കോർ 123 നിൽക്കെ പുരാനെ കോർബിൻ ബോഷ് വിക്കറ്റ് കീപ്പർ റയാൻ റിക്കൽട്ടിന്റെ കൈകളിലെത്തിച്ചു. പിന്നാലെ ഇതേ ഓവറിൽ മിച്ചൽ മാർഷും വീണു. 15 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. തുടർന്ന് മാർക്രം ഹിമ്മത് സിംഗ് സഖ്യമാണ് ലക്നൌവിനെ വമ്പൻ സ്കോറിലേക്ക് എത്തിച്ചത്. മുംബൈക്കായി കോർബിൻ ബോഷ് 2, അല്ല ഗസൻഫർ, വിൽ ജാക്സ്, രഘുശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. 4 ഓവർ പന്തെറിഞ്ഞ ജസ്പ്രീത് ബുംറ 45 റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റൊന്നും ലഭിച്ചില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ മോശം പ്രകടനത്തിൽ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ മാത്രമല്ല ഉത്തരവാദിയെന്ന് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി. ക്യാപ്റ്റൻ എന്ന നിലയിൽ പാണ്ഡ്യയ്ക്ക് ടീമിൽ നിന്നും പിന്തുണ ലഭിക്കുന്നില്ലെന്ന് മനോജ് തിവാരി പ്രതികരിച്ചു. IPL 2026 സീസണിൽ 9 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മുംബൈ 2 മാത്രമാണ് വിജയിച്ചത്. 4 പോയിന്റുമായി പട്ടികയിൽ 9 സ്ഥാനത്താണ് മുംബൈ ഉള്ളത്. മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും അവസാനിച്ച ഘട്ടത്തിലാണ് താരങ്ങൾക്കെതിരെ മനോജ് തിവാരിയുടെ വിമർശനം. ടീമിൽ ഹർദിക് പാണ്ഡ്യ ഒറ്റപ്പെട്ടതായും തുടർച്ചയായുള്ള തോൽവികളിൽ താരത്തിന് ആരുടെയും പിന്തുണ ലഭിച്ചില്ലെന്നും തിവാരി ഒരു സ്പോർട്സ് മാധ്യമത്തോട് പറഞ്ഞു. ഞാൻ കാണുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റനിൽ എല്ലാ താരങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഹർദിക് പാണ്ഡ്യയ്ക്കൊപ്പം ഒരാൾ പോലും നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ പിന്തുണയാണ് ലഭിക്കേണ്ടത്, എന്നാൽ അത് സംഭവിക്കുന്നില്ല, മനോജ് തിവാരി പ്രതികരിച്ചു. ക്യാപ്റ്റനും ഉത്തരവാദിത്തമുണ്ട്. പാണ്ഡ്യ നന്നായി കളിക്കുന്നില്ല, എന്നാൽ അതിനുമപ്പുറം മറ്റു താരങ്ങളും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സൂര്യകുമാർ യാദവ് ഇതുവരെ സ്ഥിരതയുള്ള പ്രകടനം നടത്തിയിട്ടില്ല. തിലക് വർമ്മയ്ക്കും മികച്ച പ്രകടനങ്ങൾ തുടരാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയൊരു ടീമിനെ വച്ച് എങ്ങനെ മുന്നോട്ടു പോകും? ഇത് വളരെ നിരാശപ്പെടുത്തുന്നതാണ്, തിവാരി വ്യക്തമാക്കി. അതേസമയം 5 തവണ ചാമ്പ്യന്മാരായ മുംബൈയുടെ ഈ സീസണിലെ സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചതായി മുൻ ഇന്ത്യൻ താരം മുരളി കാർത്തിക്കും പ്രതികരിച്ചു. മുംബൈക്ക് ഇനി 5 മത്സരങ്ങളാണുള്ളത്. അതിലെല്ലാം ജയിച്ചാലും 14 പോയിന്റ് മാത്രമാണ് സ്വന്തമാകുക. കൂടാതെ നിലവിൽ പട്ടികയിൽ മുന്നിലുള്ള ടീമുകൾ പിന്നോട്ടു പോവുകയും വേണം. അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല, കാർത്തിക് പ്രതികരിച്ചു. നെറ്റ്സ് പരിശീലനത്തിനിടെ പന്തടിച്ചു പരിക്കേറ്റ ഗ്രൗണ്ട് സ്റ്റാഫിന് അരികിലേക്ക് ഓടിയെത്തി ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. IPL ലക്നൗ സൂപ്പർ ജയിൻസിനെതിരായ മത്സരത്തിന് മുന്നോടിയായി പരിശീലിക്കുന്നതിനിടെയാണ് രോഹിത്തിന്റെ ഷോട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ കാലിന് പരിക്കേറ്റത്. ഹാംസ്ട്രിംഗ് പരിക്കിനെ തുടർന്ന് IPL 4 മത്സരങ്ങൾ മാത്രമാണ് രോഹിത് കളിച്ചത്. വാങ്കിഡെ സ്റ്റേഡിയത്തിൽ രോഹിത് ബാറ്റിംഗ് പരിശീലിക്കുന്നതിനിടെ നെറ്റ്സ് വലിച്ചു കെട്ടാൻ നിന്നയാൾക്കാണ് പരിക്കേറ്റത്. തൊട്ടു പിന്നാലെ ബാറ്റിംഗ് നിർത്തിയ രോഹിത് പരുക്കേറ്റയാൾക്ക് അരികിലേക്ക് ഓടിയെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. തുടർന്ന് ഗ്രൗണ്ട് സ്റ്റാഫിന് ഐസ് ബാഗും മരുന്നുകളും ഉറപ്പാക്കി. സംഭവത്തെക്കുറിച്ച് 27 വയസ്സുകാരനായ സിബിൻ ബിശ്വാസ് പ്രതികരിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ സാർ എന്നോട് ഓഫ് സൈഡിലെ നെറ്റുകൾ മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാനത് ചെയ്ത ശേഷം അവിടെ തന്നെ തുടരുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതോടെയാണ് എന്റെ ഇടത്തെ കാൽമുട്ടിന് പന്തിടിക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഓടിയെത്തി പരുക്കിനെക്കുറിച്ച് ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ലെന്ന് മറുപടി നൽകി. അദ്ദേഹം ഐസ് ബാഗുകളുമായാണ് തിരികെ വന്നത്. പിന്നീട് മറ്റൊരാളോട് പറഞ്ഞ് എനിക്ക് മരുന്നുകളും എത്തിച്ചു. എന്റെ മുട്ടിന് വേദനയുണ്ട്, പക്ഷേ രോഹിത് ശർമ്മയുമായി ഹസ്തദാനം സാധിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല, ബിശ്വാസ് വ്യക്തമാക്കി. 4 മത്സരങ്ങളിൽ നിന്ന് 137 റൺസാണ് രോഹിത് നിലവിലെ സീസണിൽ ഇതുവരെ നേടിയത്. ഇനിയും 5 മത്സരം

മത്സരങ്ങൾ ബാക്കിയുണ്ടെങ്കിലും മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ്. പ്രിയ ശ്രോതാക്കളെ, ഐ പി എൽ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം.
1: ഇനി കേൾക്കാം നാടൻ പാട്ടുകൾ.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: ഏവർക്കും ഇന്നത്തെ ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.
2: ആരെന്നും എന്തെന്നും അറിയാതെ കളിതമാശ നന്നല്ലോ.
3: എന്നെ മനസ്സിലായില്ലേ?
2: മനസ്സിലായി.
3: ആരാ ഞാൻ?
2: പൊട്ടൻ
3: തന്നെ, പൊട്ടൻ തന്നെ. പറയാതെ പേരെടുത്ത് കളഞ്ഞല്ലോ. ഇനി പറ ആരപ്പാ നിങ്ങള്?
2: കാരി ഗുരുക്കളാണ് ഞാൻ.
3: കേട്ടിട്ടുണ്ട്. കാര്യക്കുരുക്കളെ, ആള് ചെറുത് കുറുതക്കനും കേളി വലിയ കുരുക്കളാണ്. അപ്പൊ കുരുക്കളെ, ഏത് വലിക്കായി അത്തമാതിലേക്ക്?
2: എന്റെ ചാണയിലേക്ക്.
3: കാരിച്ചിട്ടോ? പിന്നെ
2: കാരിച്ചല്ല, വെള്ളച്ചി.
3: വെള്ളച്ചി, വെള്ളച്ചി, വെള്ളച്ചി. വിളക്ക് വെച്ച് കാത്തു നിൽക്കുന്നുണ്ടാവും അല്ലേ?
1: വായുന്നൂരുടെ ഭ്രാന്തും നാട്ടുകാരുടെ ആദിയും പങ്കിട്ടുകൊണ്ട് തിയേറ്ററുകളിൽ എത്തിയ ഒരു ചിത്രമാണ് പുലിജന്മം. കളമശ്ശേരി വാഴുന്നവരുടെ ഭ്രാന്തിലും ചതിയിലും ചവിട്ടിയരയ്ക്കപ്പെട്ട അടിയാള ജനതയുടെ ദുരന്ത ജീവിത പർവം. പുലിജന്മം. നടനായ പ്രിയനന്ദന്റെ മനോഹരമായ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രിയനന്ദന്റെ രണ്ടാമത്തെ ചിത്രം കൂടിയാണ്. ആ വർഷം മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രത്തെ തേടിയെത്തി.

0: ചാളയിലോ?
1: അതെ, പുറത്തേക്ക് ചാളയൊന്നും മറിയൊന്നുമില്ല വെള്ളത്തി, നാരവെള്ളത്തും തീയക്കൊടിയൊന്നുമില്ല വെള്ളത്തി.
0: എന്നാലും ഏത് ചാളയില്?
1: ഭയപ്പെട്ട വെള്ളത്തി, ഞാനായിട്ടേക്ക് വന്നതല്ലേ, അയ്യോ ഒരു കോലം മുട്ടല്ലെങ്കിലും എന്നും ഞാൻ കൂടെയുണ്ടല്ലോ. ആരുത്തടുത്തോ വെള്ളത്തി,
0: ആരുത്തടുത്തു പോയി,
1: അന്തിക്കൾ പൊളിച്ചു പോയോ വെള്ളത്തി?
0: പൊളിച്ചു പോയി.
2: അതുല്യ രാഗാനുഭവമാക്കി പുലിജന്മം അരങ്ങേറി. വർഷങ്ങൾക്ക് മുൻപ് എൻ പ്രഭാകരൻ രചിച്ച പുലിജന്മം എന്ന നാടകമാണ് ഈ ചിത്രം. വർത്തമാനകാലത്തും പ്രസക്തമായ പ്രമേയത്തെ ശക്തമായ നാടകാനുഭവമാക്കിയ പുലിജന്മത്തിന്റെ ആദ്യ അവതരണത്തിൽ സാക്ഷിയാകുവാൻ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ അണിനിരന്നു. മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മണികണ്ഠൻ ആർ ആചാര്യയാണ് നാടകത്തിൽ മുഖ്യ കഥാപാത്രമായ കാരിഗുരുക്കളെ അവതരിപ്പിച്ചതെങ്കിൽ പുലിജന്മം എന്ന മലയാള ചലച്ചിത്രത്തിൽ ഈ കഥാപാത്രമായി വേഷമിടുന്നത് ഭാവാഭിനയം, ശരീരഭാഷ, ശബ്ദവിന്യാസം എന്നിവ കൊണ്ട് അഭിനയത്തിന് പുത്തൻ സമവാക്യം രചിച്ച മുരളീധരൻ പിള്ളയാണ്.
3: എന്താ പ്രകാശ, എന്തെങ്കിലും വിശേഷമുണ്ടോ?
4: ഏയ് ഒന്നുമില്ല. പണ്ട് ഞാൻ കുറച്ചുകാലം എന്റെ ഒരു ചങ്ങായിന്റെ സായന പത്രത്തിൽ പണിയെടുത്തിരുന്നുണ്ട്. ഓം പിന്നെ അതെല്ലാം നിർത്തി ഗൾഫിൽ പോയി.
3: ആ
4: ഇപ്പൊ കുറച്ച് പൈസയാക്കി നാട്ടിൽ വന്നിട്ടുണ്ട്. ഇനി പോകുന്നില്ല എന്നും വെച്ചു. മൂപ്പറ പിന്നെയും പഴയ പത്രം തുടങ്ങാൻ പോവാ. വേറെ ചില ഏർപ്പാടൊക്കെ ഉണ്ട്. പോണം, സഹായിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൂട്ടത്തില് ജീവിതം, സ്നേഹം, സമൂഹം എന്നൊക്കെ കുറച്ച് സാഹിത്യവും കച്ചിട്ടുണ്ട്.
3: എന്നാ പിന്നെ പോയി നോക്കറ, ഒരു ചേഞ്ച് അല്ലേ.
4: ഏയ് ഇനിയിപ്പൊ അമ്മാതിരി മെനക്കെടുന്നും കഴിയൂല. പിന്നെ നുണയെഴുതി പിടിപ്പിക്കുന്ന ഏർപ്പാടല്ലേ, വേണ്ട. പത്രത്തിന്റെ പണിക്ക് പോയാൽ വേറെ ഒരു സംഗതി നടക്കൂല. എനിക്ക് ഈ ചളിയും വെള്ളവും വയലിലെ പണിയും എല്ലാം വേണം. പിന്നെ നമ്മളെ വായനശാല, നാടകം, സമ്മേളനം അതൊന്നും ഇല്ലാണ്ട്.
3: എന്നാലും അങ്ങനെ അല്ലല്ലോ, നീയൊന്നും ഇങ്ങനെ നാട്ടിലൊതുങ്ങി കൂടി നശിക്കണ്ടോന്നല്ലല്ല.
4: നാട്ടിൽ നിന്നാ മോശം, പുറത്തു പോയാൽ ഭയങ്കര കേമം. അങ്ങനെ ഒന്ന് ഉറപ്പിക്കർ വാസോട്ടെ. എല്ലാരും ലണ്ടനിലും അമേരിക്കയിലും പോയാൽ നമ്മളെ നാട്ടിലെ നെല്ലിനെന്തെങ്കിലും പിന്നാരാ? വയലിൽ നട്ട് കാണാൻ പിന്നാരാ? ഇത്ര തലനിര നിൽക്കുന്നില്ലേ?
5: എന്റെ പ്രകാശേതാ, നമ്മള് കുന്നുമ്പുറത്ത് സുരേഷ് ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നത്. ഓൻ കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്. ഉയർന്ന എന്തെന്നാ ഞാൻ പറയണ്ടേ?
4: വീട്ടിൽ പോ.
5: അല്ല പ്രകാശേതാ, ഞാൻ ഫിറ്റൊന്നല്ല.
2: 2006 തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മികച്ച ചിത്രത്തിനുള്ള സുവർണ കമലം എന്ന പുരസ്കാരവും ഈ ചിത്രത്തിന് തന്നെ ലഭിച്ചു. സിന്ധു മേനോൻ, വിനീത് കുമാർ, സമൃദ്ധ സുനിൽ, സലീം കുമാർ, ഇർഷാദ് അലി, വിജീഷ്, വി കെ ശ്രീരാമൻ, സന്തോഷ് കെ നായർ, ജോഗി എന്നിവർ ഈ ചിത്രത്തിൽ വേഷമിടുന്നു.

0: ഞായറാഴ്ച കണ്ണൂർ കർഷക സംഘ സമ്മേളനത്തിന് പോണ്ടാരും ഓർമ്മിപ്പിക്കണേന്ന് പറഞ്ഞു.
1: എന്ത് കർഷക സംഘോട്? ഈ നാട്ടിലിപ്പോ ആ കൃഷിപ്പണി ചെയ്യുന്നത് ഈരിക്കുഞ്ഞമ്പൂ, ഞാനും പിന്നെ ബാലേട്ടൻ മാത്രല്ലേ. ബാലേട്ടനാണെങ്കിൽ ജപ്തി ഭീഷണിയില്ല.
2: പക്ഷേ ഞായറാഴ്ച നിങ്ങൾ നോക്കിക്കോ, അങ്ങാടിയിൽ ബസ് പുറപ്പെടാൻ നേരത്തെ ഒരു 50 കർഷകന്മാരെങ്കിലും ഉണ്ടാവും. അഷ്റഫെ, നമ്മൾ ബൈജുന്റെ തോണിയല്ലത്?
3: അതെ. ആ, ഇനിയിപ്പോ ഈ പുഴയിൽ നിന്ന് അധികകാലം ആരും മീൻ പിടിക്കൂല.
1: അതെ.
3: പ്രകാശിട്ട് അറിഞ്ഞിട്ടില്ലേ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം തൊട്ട് അങ്ങോട്ടേക്ക് 12 ഏക്കർ സ്ഥലം ഹിമാവി ഹോട്ടൽ ഗ്രൂപ്പിന്
1: വിറ്റഴിഞ്ഞേ.
0: അതെ പ്രകാശേട്ടാ, അതിന്റെ ഏർപ്പാട് എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ 1 ഒരു ഹോട്ടലും 10-20 കോട്ടേജും വരും. പ്രകാശേട്ട നോക്കോ, 1 കഴിയുമ്പോ ടൂറിസ്റ്റുകളെ കൊണ്ടുള്ള കളിയായിരിക്കും ഇവിടെ.
3: എല്ലാ പാർട്ടിക്കാർക്കും പൈസ കൊടുത്തിട്ടുണ്ട് പ്രകാശേട്ടാ,
2: അതുകൊണ്ട് ആരും ഒരു പ്രതിഷേധത്തിനുണ്ടാവൂല.
1: എന്ന് വെച്ച് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നൂട. തീരദേശ സംരക്ഷണ നിയമപ്രകാരം ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പാടില്ല സ്ഥലമാണ് ഇത്. തണ്ണീർത്തടം എന്നൊക്കെ പറഞ്ഞു.

0: ചിത്രത്തിൽ കാരിഗുരുക്കളായ പ്രകാശനാണ് മുരളിയുടെ കഥാപാത്രം. വെള്ളച്ചിയായി സിന്ധു മേനോൻ പ്രകാശിന്റെ അനിയത്തിയായാണ് സമ്പ്രദാ സുനിൽ. ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് എം ജി വിജയിയാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം കൈതപ്രം വിശ്വനാഥനാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് കൈതപ്രവും കെ സച്ചിദാനന്ദനുമാണ്. കല്ലറ ഗോപനും സംഘവുമാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. തിരക്കഥ എൻ പ്രഭാകരനാണ്. പുലിജന്മം എന്ന നാടകത്തിന് അക്കാദമി അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കാരായ എൻ പ്രഭാകരന്റെയും എൻ ശശിധരന്റെയും തിരക്കഥയാണ് ഈ ചിത്രത്തിന്.
1: അതെ, വേണ്ടാത്ത പണിക്കൊന്നും നിക്കണ്ട.
2: സംഗതിയൊക്കെ മനസ്സിലായി, പക്ഷെ ജപ്തി നടത്താൻ ഞങ്ങൾ സമ്മതിക്കൂല.
1: ഗവൺമെന്റ് ഓർഡറാ.
2: ഓർഡറിന് നോട്ടീസ് എല്ലാം കൈ തന്നെ നിൽക്കട്ടെ. ബാലേട്ടൻ ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ എടുത്തുള്ള ശരിയാ, പക്ഷേ കൃഷി ഇതുണ്ടാക്കുന്ന സാധനത്തിന് വില കിട്ടണ്ടേ? കുടുംബത്തിന് മുഴുവൻ ജീവിച്ചു പോണ്ടേ? പലിശ എന്നും പറഞ്ഞ് കുറെ ബാങ്കിൽ അടച്ചു. അതൊന്നും ഏടെ ആയില്ലാന്ന് പറഞ്ഞിട്ട് മൂപ്പറ നാട് വിട്ടു. ഇന്നേക്ക് 4 ദിവസമായി, ഒരു വിവരവുമില്ല. അതിനിടയിൽ ജപ്തി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ?
1: നിങ്ങൾ ഇങ്ങനെ 4 ആള് വന്ന് നാട്ടിനായം പറഞ്ഞിട്ട് കാര്യമില്ല. ഓർഡർ ഓർഡറാ, അത് നടപ്പിലാക്കലാ ഞങ്ങളുടെ ജോലി.
2: നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഇതേ ബാങ്കിൽ നിന്ന് 50 ഉം 60 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഓറെല്ലാം വലിയ ബിസിനസ്സുകാരാ. ഓറെ നിങ്ങൾ തൊടൂല, തൊടാൻ വിചാരിച്ചാലും പറ്റൂല. ആലേട്ടൻ വെറും ഒരു കൃഷിക്കാരനായി പോയി.
3: ഈടുന്ന് ഏതായാലും നിങ്ങളെ പണി നടക്കൂല.
4: ജപ്തി നടത്തിട്ട് നിങ്ങടുന്ന് പോവാന്ന് വിചാരിക്കണ്ട.
2: ഏയ്, നിങ്ങളോടാ പറയുന്നത്? ഇപ്പൊ കയ്യിലുള്ള സാധനം ആദ്യം അകത്തുകൊണ്ട് വെക്കുക, പിന്നെ ഇറക്കി വെച്ചാൽ എല്ലായിടത്തും ഉള്ള കൊണ്ടുവെക്കുക. കുഴപ്പത്തിനൊന്നും നിക്കണ്ട, അതാ നല്ലത്.
0: കലാമൂല്യമുള്ള സിനിമയുടെ വക്താക്കൾ പോലും വിപണിയുടെ ഒത്തുതീർപ്പുകളുമായി സന്ധി ചെയ്യുമ്പോൾ പുലിജന്മം പോലെയുള്ള ഒരു ചലച്ചിത്രം അവതരിപ്പിക്കാൻ സാധിച്ച സംവിധായകനും ചലച്ചിത്ര കൂട്ടായ്മയും ഒരു പുതിയ ദൃശ്യബോധത്തിന്റെ തുടക്കക്കാരാണ്. പുരോഗമന പ്രസ്ഥാനങ്ങളടക്കം നേരിടുന്ന അപജയങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുന്ന ചലച്ചിത്രം സാമൂഹ്യ നിരീക്ഷണത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പരിസ്ഥിതി ധ്വംസനത്തിനെതിരെ പരാതി പറയാൻ പാർട്ടി സെക്രട്ടറിയുടെ അടുക്കലെത്തുന്ന പ്രകാശനോട് അയാൾ പറയുന്ന മറുപടി രസകരമാണ്. വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന രീതിയിലുള്ള പാർട്ടി പ്രവർത്തനമൊന്നും ഇനിയുള്ള കാലത്ത് നടക്കുകയില്ലടോ എന്ന മറുപടിയിലൂടെ തന്റെ നിറികെട്ട ഒത്തുതീർപ്പുകളെ ന്യായീകരിക്കുക മാത്രമല്ല, പ്രസ്ഥാനം ചരിത്രത്തിലുടനീളം നടത്തിയ തീവ്ര വിപ്ലവകരമായ മുന്നേറ്റങ്ങളെയാകെ വെറും എടുത്തുചാട്ടമായി നിസാരവൽക്കരിക്കുക കൂടിയാണ് അയാൾ ചെയ്യുന്നത്.

ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലക്ക് നിന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട് നിൽക്കാൻ പറ്റൂല. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള നിലക്ക് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കാലെല്ലാം പോയി. ഇമാമി ഹോട്ടൽ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി? നമ്മളെ പഴയ കൂളിക്കാട്ട് കർഷക സമരത്തിലെ രക്തസാക്ഷി ചാത്തുനായരുടെ മോളെ മോനാ. ഓനങ്ങ് ഗൾഫിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ എന്തെല്ലോ ബിസിനസ് ഉണ്ട്, കൊറേ പൈസയും ഉണ്ട്.

0: കമ്മ്യൂണിസ്റ്റുകാർക്ക് പൈസ ഉണ്ടാക്കിക്കൂടാ, ബിസിനസ് നടത്തിക്കൂടാ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഓന്റെ ഹോട്ടലാടെ വന്ന അത് പാർട്ടിക്കൊരു ബല. അത് മനസ്സിലാക്കാണ്ട് നീയും കുറെ ആൾക്കാരും കൂടിയിട്ട് കണ്ടല് പുഴ പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട്.
1: അപ്പൊ അതൊന്നും നമുക്കൊരു കാര്യമല്ലേ? ഒരു സ്ഥലത്തൊരു പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവുമ്പോ പാർട്ടി ആരെ ഭാഗത്ത് നിക്കുക?
0: പ്രകാശനോട് ഞാനൊരു കാര്യം പറയാം, ഇമ്മാതിരി സംഗതിയിലെല്ലാം പാർട്ടി ഒരു തീരുമാനം എടുത്താ അതെടുത്തു തന്നെയാ. ഇവനൊക്കെ കൂടുതൽ വായിക്കുന്നതിന്റെ കുഴപ്പമാണ്.

0: എന്താ വേണ്ടേ? നിങ്ങളെന്താ ഇവിടെ?
1: എനിക്കറിയില്ലേ പ്രകാശ, എനിക്ക് ആകുള്ളൊരു വരുമാനം നമ്മൾ അങ്ങാടിയിലെ ചായപ്പിടിന്റെ വാടകയല്ലേ. 10-40 കൊല്ലം ഞാനത് നടത്തി. കൊടലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ നമ്മുടെ ബാപ്പുവിന്റെ അടുത്ത് ചന്ദ്രന് വാടക കൊടുത്തു. ഇപ്പൊ 4 കൊല്ലം കഴിഞ്ഞ 14 മാസമായിട്ട് ഓൻ വാടക നിന്നിട്ടില്ല. ഓനാന്നെങ്കി മുമ്പ് കോൺഗ്രസ്സാ, ഇപ്പൊ നമ്മളെ പാർട്ടിന്റെ ആളാ. 2 പ്രാവശ്യം ഞാൻ കെക്കിസിനോട് പറഞ്ഞു നോക്കി, നോക്കാ തെരീപ്പിക്കാന്നെല്ലാം പറയുന്നല്ലാണ്ട് ആ ഒരിക്കലും കൂടി ചോദിച്ചു നോക്കാം.
2: എൻ പ്രഭാകരന്റെ പുലിജന്മം എന്ന നാടകത്തിന് എൻ പ്രഭാകരനും എൻ ശശിധരനും ചേർന്നെഴുതിയ തിരക്കഥയിൽ പ്രിയനന്ദൻ സംവിധാനം ചെയ്ത പുലിജന്മം എന്ന ചലച്ചിത്രം ഒരു സാംസ്കാരിക പ്രതിരോധം എന്ന നിലയിൽ ശ്രദ്ധേയമായതും അതുകൊണ്ട് തന്നെയാണ്. അധികാര കേന്ദ്രങ്ങളുടെ ഉന്മാദത്തിൽ അറുതി വരുത്താൻ, അതുവഴി ഭരിക്കപ്പെടുന്നവരുടെ ആദിയും വേദനയും മാറ്റാൻ ഒരുങ്ങിപ്പുറപ്പെടുന്ന കാരിഗുരുക്കളുടെയും പ്രതിലോമ ശക്തികളുടെ അധിനിവേശത്താൽ നിശ്ശേഷ്ടനാക്കപ്പെടുന്ന പ്രകാശൻ എന്ന സാമൂഹ്യ ജീവിയുടെയും ജീവിത ദുരന്തങ്ങളിലൂടെയാണ് പുലിജന്മം കടന്നുപോകുന്നത്.

0: ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ട്.
1: എന്താ?
0: കുരുക്കക്ക് മാറാത്ത പഴമോ ഉണ്ടാ?
1: ഇല്ല.
0: മറ്റുമല്ല മാറാവ്യാധി ഉണ്ടാ?
1: ഇല്ല.
0: വെള്ളച്ചൊരുത്തിനെ കൊണ്ട് മതി വരാതുണ്ടാ?
1: ഇല്ല.
2: എന്നാലെന്റെ കുരുക്കളെ, ഭ്രാന്ത് നിങ്ങക്കാ. വളർന്നോർക്ക് ഭ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആദി. കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചൂടെ? ഞാനും എന്റെ ഓളും മോക്കുള്ള മക്കളും എന്ന് നനച്ചൂടെ? ഒരു പൊട്ടങ്കളി കളിച്ചൂടെ എന്റെ കുരുക്കളെ? ഇങ്ങനെ അങ്ങനെ ഉറപ്പിക്കില്ല കുരുക്കളെ. ഈ കളിക്ക് മേലെ ഒരു കളിയില്ല കുരുക്കളെ. കളരി 18 പഠിച്ചാലും പൊട്ടങ്കളി കളിക്കാതെ ഒരു ഫലവുമില്ല കുരുക്കളെ. എന്നാൽ എന്റെ കുരുക്കളെ, വിദ്യ മറ്റൊന്നുണ്ട്. പുലിവേഷം മാറിയെന്നും പുലിജട കൊണ്ടുവന്നെന്നും വമ്പു പറഞ്ഞാ മതി, പുലിയെ പോലെങ്ങനെ നടന്നാ മതി, അതിലപ്പുറം ഒന്നും വേണ്ട. അതാണ് കുരുക്കളെ നാട്ടുനടപ്പ്, അതാണ് കുരുക്കളെ ബുദ്ധി. നല്ലതിനെ ഞാൻ ചൊല്ലിത്തന്നു, കേൾപ്പാനായിക്കൊണ്ട് മനസ്സില്ലെങ്കിൽ തന്നിഷ്ടം തന്നെ നടന്നു. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചോ. ഒന്നുകൂടി മനസ്സിരുത്തണ്ട കുരുക്കളെ, മറ്റൊന്നും വേണ്ട, ഒരു പൊട്ടങ്ങിളി ഇങ്ങനെ.
3: ഒരു ദേശത്തിന്റെ ആകെ സാംസ്കാരിക സത്തയായ നാടോടി വിജ്ഞാനീയത്തെ, ഫോക്ലോർ മിത്തുകളെ കാലത്തിനനുസൃതമായ ഛമ്പേദങ്ങളോടെ തന്റെ സർഗാത്മിക മാധ്യമത്തിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതും അത്തരം ശ്രമങ്ങൾ സാമ്രാജ്യത്വ ആഗോളവത്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിത്തീരുന്ന സാംസ്കാരിക അധിനിവേശങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമായി തീർക്കുക എന്നതും പുതിയ കാലത്ത് ശ്രദ്ധേയമാകുന്ന ഒന്നാണ്.
1: അല്ലേ, ഇതൊക്കെ എന്തെന്ന സാധനങ്ങൾ? നീ ഇതൊക്കെ ഇടുന്ന സംഘടിപ്പിച്ച്?
4: ഏട്ടൻ എന്താ അങ്ങനെ ചോദിച്ചേ?
1: അല്ല, നിന്റെ ബോട്ടണി എംഎസ് ഇതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ.
4: ഓ,

0: വെള്ളച്ചി ശരിക്കും കാരി ഗുരുക്കള ഭാര്യ അല്ലെന്നാണോ പറയുന്നത്?
1: ഞങ്ങൾ പാടുന്ന കഥയിലല്ല, ഭാര്യ ആവാൻ മൂന്ന പെണ്ണ്, കഞ്ഞൂടി മംഗലം കഴിച്ചു വെച്ച പെണ്ണ്, ശരിക്കുള്ള മംഗലായിട്ടില്ല. ഞങ്ങൾ പാടുന്ന ഓരോരുത്തർ അങ്ങനെയാണ്. പിന്നെ കാരി ഗുരുക്കള കഥ തന്നെ രണ്ടു മൂന്ന് നേരത്തെ പാടുന്നുണ്ടല്ലോ.
0: അത് ശരിയാ. ആ പിന്നെ ഞാൻ ചോദിക്കാൻ മറന്നു, നിങ്ങൾ തെയ്യം കെട്ടുമ്പോൾ പൊന്തും പരിശയില്ലേ? ഒരു സംശയം തീർക്കാനാ ഒന്ന് കാണുന്നേരുന്നു.
1: ആ അതേ ഉണ്ട്.
0: ഒന്ന്

0: മകൾ ഈ കളിത്തരം പെണ്ണീനെ കാണുന്നോട്ടുണ്ടല്ല, ഈ മംഗളം നിശ്ചയിച്ചും വെക്കുന്നോട്ടുണ്ടല്ല, ഈ യന്ത്രം പറയുന്ന കാരീരേതങ്ങാതി.
1: എന്തായി പ്രകാശ പുലിയന്മം?
2: നല്ലോണം മെനക്കെടണം, നമ്മളെ കാഞ്ഞിരട്ടിനടുത്ത് പോയി കുറച്ചും കൂടി പഠിക്കാനുണ്ട്. നടീന്റെ കാര്യം ഇതുവരെ ശരിയായിട്ടില്ല. റോള് ചെറുതാണെങ്കിലും നല്ലൊരു നടി വേണം, വെറും പ്രൊഫഷണലായിരുന്നു മതിയാവില്ല. ശങ്കരേട്ടാ ഒരു ചായ, നമ്മളെ പരിചയത്തിലുള്ളവരൊന്നും ഒരു ശരിയും ഒന്നുമില്ല. ആരെങ്കിലും ഉണ്ടോ മാഷേ?
1: നമ്മുടെ മരിച്ചുപോയ അഹമ്മദ് മാഷ മോളൊരു കുട്ടിയുണ്ട് ഷഹനാസ്, പണ്ട് കുറച്ച് നാടകത്തിലെല്ലാം കളിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞു, ഒരു കൊല്ലത്തിനുള്ള ഡൈവേഴ്സ്. ആ കുട്ടിയെ കഴിഞ്ഞ മാസം എടക്കേപ്പുറത്ത് ഒരു കലാസമിതിയിലെ നാടകത്തിൽ കളിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ കണ്ടതാ, ഒന്നാന്തരം ആക്ടിങ്ങാ. എന്റെ ഈ നാടകത്തിന് പറ്റുമെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞ ഓള് വരും, നാളെ തന്നെ നീ ഒന്ന് കണ്ടുവെക്ക.
3: ഒരു കഥാപാത്രത്തിലേക്ക് രൂപപരിണാമം സംഭവിക്കുകയാണ് ഈ ചിത്രത്തിലെ പ്രധാന പ്രമേയം. കാരി മാസ്റ്റർ മുരളിയുടെ കഥാപാത്രത്തിനാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. പുലയ വിഭാഗത്തിലെ ഗുരുക്കളായ കാരി ഗുരുക്കൾ അവസാനം പുലിയായി രൂപാന്തരപ്പെടുന്നു എന്ന തരത്തിലാണ് ഈ സിനിമ പോകുന്നത്. പ്രകാശൻ മാസ്റ്റർ എന്ന മുരളിയുടെ കഥാപാത്രം കാരി ഗുരുക്കളെ കുറിച്ചുള്ള ഒരു നാടകം എഴുതുകയാണ്. ആ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് കാരി ഗുരുക്കളും വെള്ളച്ചിയുമൊക്കെ. മുരളി തന്നെ പതിയെ കാരി ഗുരുക്കളായി രൂപാന്തരപ്പെടുന്നു എന്ന മിത്തിലൂടെയൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. ഒരേ സമയം പ്രസന്റിലൂടെയും അതേസമയം നായകൻ എഴുതുന്ന കഥയിലൂടെയുമൊക്കെ സിനിമ പോകുന്നത് പോലെയാണ് സിനിമ കാണുമ്പോൾ നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാര്യം. നായകന്റെ സഹോദരിയായി സമൃദ്ധ സുനിൽ വരുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ. ഇർഷാദ്, സലീം കുമാർ, വിനീത് കുമാർ, സിന്ധു മേനനൊക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. മൊത്തം ഒരു കണ്ണൂർ ഭാഷയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ കണ്ടൽക്കാടുകളുടെ പശ്ചാത്തലങ്ങൾ അങ്ങോളം ഇങ്ങോളം ഈ ചിത്രത്തിൽ കാണാനുണ്ട്. തലശ്ശേരി, ധർമ്മടം, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. കണ്ടൽക്കാടിന്റെ വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്നു ഈ ചിത്രത്തിലുടനീളം. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നാട്ടിലെ പൊളിറ്റിക്സ് കൂടി ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നണിക്കാർ. നാട്ടിലെ ഹിന്ദു മുസ്ലിം സംഘർഷം സിനിമയുടെ ഒപ്പം തന്നെ പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പ്രകാശൻ മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ലൈഫിന്റെ ഒരു പരിച്ഛേദം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്.
2: നാടകം വായിക്കുന്നതിന് മുമ്പ് കാരി ഗുരുക്കളുടെ കഥ വിശദമായിട്ടൊന്ന് പറയാം, അതല്ലേ നല്ലത്?
1: അതെ,
2: പഴയ കഥയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പാഠഭേദങ്ങളുണ്ട്. അതില് ഈ നാടകത്തിന് ഏറ്റവും ആവശ്യമുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെന്റെ ഒരു കാഴ്ചപ്പാടാണ് കൂട്ടിക്കും. ഏത് പുരാവൃത്തമായാലും അങ്ങനെ തന്നെയാണല്ലോ, ഓരോ തലമുറയും അതിനാവശ്യമുള്ളത് അതിൽ നിന്നെടുക്കും.

0: അമർന്ന അമർത്തിയ എടുത്തു വെച്ച് വലത്തേ കുട്ടി, വലത് പുറകോട്ട് മാറി എടുത്ത് കൂട്ടി വാങ്ങി അമർന്ന്.
1: നമ്മളെ കുഞ്ഞള്
0: നേർന്ന
1: ഈ കളരിയിലെല്ലാം പഠിച്ചിട്ട് എന്തെന്നാ ഒരു കൊണം ചാമ. ഐറ്റേലും പഠിക്കിട്ട് കാര്യനെ കാണുന്നില്ലേ? അങ്ങനെയായാ നല്ലതല്ലേ? ഓന്റെ ഒരു ഒരത്തുമ്പളല്ലേ നമ്മളും നിക്കുന്നു. കൈക്കോമാർക്കും കൂടി ഓന്റെ സഹായം വേണ്ടേ? അത് പിന്നൊന്ന് പറയാനുണ്ടാ. ഏതെല്ലാം കളരി പോയി പഠിച്ചോനാ? ഓൻ കളരിയിലെ പഠിപ്പ് മാത്ര എന്തെല്ലാം അറിയോ ഓന്? നമ്മളെ ജാതിയിൽ ഉണ്ടായില്ലേ ഇങ്ങനെ ഒരുത്തൻ? ഓന്റെ ഒരു നിഞ്ഞൂക്കോ എന്ത് കണ്ടാലും ഓനിണ്ടാ ഒരു പേടി.
0: വലിഞ്ഞമർന്ന നേർന്ന

0: ഇടത്ത് നേരെ, ഇടത്ത് നേരെ, വലത്ത് നേരെ, തിരിഞ്ഞാടി. അമർന്ന അമർത്തിയിലെടുത്ത് വെച്ച് വരുത്തിയ വെട്ടി വലത്ത് പുറകോട്ട് മാറി.
1: ഇരിവേരിയനല്ലേ ഇത്? ഭയത്തൂരിന്ന് ചമനിയൻ കൊണ്ടുവന്നല്ലേ? മയിലേത് കേളം കേക്കോരന്നെ മുന്നിലാരാന്നപ്പാ.

0: പാഴുന്നവർക്ക് പ്രാന്ത, ചികിത്സ കൊണ്ടൊന്നും ഫലം കണ്ടില്ല. രാശി വെച്ചു നോക്കി, പുലിപാതാളത്തിൽ പോയി പുലിവേഷം മറഞ്ഞ് പുലിജടയും പുലിവാലും കൊണ്ടുവന്ന് വാഴുന്നവരെ ഒഴിയണം, നാടിനെ ഒഴിയണം. എന്നാലേ പ്രാന്ത് പോവൂ. പുലിപാതാളത്തിൽ പോകേണ്ടത് കാര്യ. രാശിയിൽ കണ്ടു.
1: മലബാറിലെ പുലിയ സമുദായത്തിന്റെ തൊണ്ടച്ചൻ, ദൈവങ്ങളിൽ പ്രമുഖമായ പുലിമറഞ്ഞ തൊണ്ടച്ചൻ അഥവാ കാരിഗുരുക്കൾ. തെയ്യത്തിന്റെ കഥയിലൂടെയാണ് കീഴാള സമൂഹത്തിന്റെ ജീവിതഭ്യത അരങ്ങിൽ നിറയുന്നത്. 18 കളരിയിലും പഠിച്ച് ആയുധാഭ്യാസവും അക്ഷരാഭ്യാസവും ഒടിവിദ്യയും അറിഞ്ഞ ആളാണ് കാരിഗുരുക്കൾ.
2: വെള്ളച്ചി വിളക്ക് വെച്ച് കാത്തു നിൽക്കുന്നുണ്ടാവല്ലേ? വെള്ളച്ചിക്ക് വിളക്കിനേക്കാൾ ചൂടും വെളിച്ചവും ഉണ്ടാവല്ലേ? പാതിരാത്രി കഴിഞ്ഞു പോയതിന്റെ പരിതാപം ഉണ്ടാവല്ലേ? അപ്പൊ കുരുക്കളേ, ചാളയില് പോയിട്ട് എന്താ ഇപ്പൊ ചെയ്യ? കുരുക്കളെ,
3: വെള്ളച്ചൂട് ഞാൻ വിട പറയും.
2: അയ്യോ, കുരുക്കളെ, പറഞ്ഞു പറഞ്ഞു വന്നപ്പോ നിങ്ങൾ ഒരു പൊട്ടനാണല്ലോ കുരുക്കളെ. അയ്യോ, ഇങ്ങനെയുള്ള ഒരു കുളിരുകാലത്ത് ഇരുളും മുമ്പേ കുടിയടക്കി വെളുക്കുവോളം വെള്ളച്ചിന്റെ അടുത്ത് കിടക്കേണ്ട നിങ്ങള് പാതിരാവുമ്പോ കയറി ചെന്ന് മുന്നും മുന്നും നോക്കാതെ വിട പറയേ. അതിന് മാത്രം എന്ത് ഉണ്ടായി കുരുക്കളെ?
3: വാഴുന്നോർക്ക് പ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആധി.
2: വാഴുന്നവർക്ക്
3: പ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആധി.
2: ഓ, അതിന് വഴിയെന്തിന് കുരുക്കളെ? വാഴുന്നവരുടെ പ്രാന്തും മറ്റുള്ളവരുടെ ആധിയും മാറ്റാൻ കുരുക്കളെ വിചാരിച്ചാ പറ്റുക? ഓ, പറഞ്ഞില്ലല്ലോ എന്തിന്റെ കുരുക്കളാ നിങ്ങള്? എയ്ത്തിന്റെ കുരുക്കളാ, പൊയ്ത്തിന്റെ കുരുക്കളാ, മന്ത്രത്തിന്റെ കുരുക്കളാ?
3: എയ്ത്തിനും പൊയ്ത്തിനും മന്ത്രത്തിനും ഞാൻ കുരുക്കൾ.
2: എന്നങ്ങ് പറഞ്ഞാ പോരല്ലോ, പഠിച്ചുറച്ച കളരിക്കൊരു പേരില്ല കുരുക്കളെ.
3: കളരി 18 ഞാൻ പഠിച്ചിട്ടുണ്ട്.
2: എന്നങ്ങ് പറഞ്ഞാ പോരല്ലോ, കളരി 18 പേരില്ല കുരുക്കളെ.
3: പാടായി കളരി, നെക്കണ്ടം കളരി, നെടുകളരി, എടക്കളം കളരി, തലക്കളം കളരി, ഉത്തില്ലം കളരി, പുതിയടം കളരി, കളരിയാൽ കളരി, മയ്യഴി കളരി, ചിറ്റോത്ത് കളരി, കുറുമ്പറ കളരി, പണിയറ കളരി, തുറക്കറ കളരി, വയതക്കളരി, അങ്കക്കളരി, തൊടുവൂർ കളരി, എരികക്കളരി, ചോദ്യാൻ കളരി.
2: സമ്മതിച്ചു കുരുക്കളെ, സമ്മതിച്ചു. എന്നെ പറ, അമ്മ ആരാണ്, അച്ഛൻ ആരാണ്?
3: വിരുന്തിയാണെന്റെ അമ്മ, കരിമ്പനാണെന്റെ അച്ഛൻ.
2: വിരുന്തി അമ്മയായും കരിമ്പൻ അച്ഛനായുള്ള കുരുക്കളെ, ഈ കേട്ട കളരിയിലെല്ലാം പഠിച്ചുറച്ച കുരുക്കളെ, പിറപ്പിച്ചോർ അച്ഛനും പെറ്റോർ അമ്മക്കും പരിതാപം വളർത്താതെ, പോയി പഠിച്ച കളരികൾക്കൊന്നും പെരുദോഷം വരുത്താതെ, നാൽവർ ശിഷ്യന്മാരെ വെച്ചും കൊണ്ട് അവരെ എഴുത്തും പൊയ്ത്തും മന്ത്രവാദവും പഠിപ്പിച്ച് എട്ട് ദിക്കലും കേളി വരുത്തിക്കൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരെ എന്ന് കുരുക്കളേ. വാഴുന്നവരുടെ ഭ്രാന്തും മറ്റുള്ളവരുടെ ആദ്യം നനച്ച് നട്ടപ്പാതിരക്ക് ഇങ്ങനെ തെക്ക് വടക്ക് നടക്കേണ്ടതുണ്ടോ എന്റെ കുരുക്കളേ?
3: വാഴുന്നവരുടെ ഭ്രാന്ത് ഞാൻ മാറ്റും, മറ്റുള്ളവരുടെ ആദ്യം ഞാൻ മാറ്റും.
1: നാട്ടുവഴിയിലൂടെ ഭ്രാന്തും അതുവഴി നാടിനുണ്ടായ ആദിയും തീർക്കാൻ പുലിജടയും പുലിവാലും കൊണ്ടുവരാൻ ഗുരുക്കൾ പുലിവേഷം സ്വീകരിക്കുന്നു. പൊട്ടൻ, കുറുത്തി, ഗുളികൻ തുടങ്ങിയ തെയ്യങ്ങൾ ഗുരുക്കളെ പ്രലോഭിപ്പിച്ച് യാത്ര തടയാൻ ശ്രമിച്ചിട്ടും ഗുരുക്കൾ ദൌത്യം പൂർത്തിയാക്കുന്നു. എന്നാൽ മനുഷ്യരൂപം പ്രാപിക്കാനാകാതെ ചതിയിൽപ്പെടുന്നു. കളരിയും തെയ്യവും അടിയാള നൃത്തങ്ങളും ചേർന്നതാണ് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിലെ ചുവടുകൾ. തുടി, മരം, തങ്കച്ചിലമ്പ് തുടങ്ങിയ അടിയാള വാദ്യങ്ങൾ പിന്നെ

0: പതിനാറാം നാളും കോളൂന്നെല്ലാം പണ്ടത്തെ പറച്ചിലായി പോയില്ലേ. ഇപ്പൊ നോക്കിയാൻ ആകാശം തേച്ചു പഠിച്ച പോലെ അല്ലേ ഉള്ളത്.
1: നമുക്ക് മാത്രമേ മഴ ഇല്ലാണ്ടുള്ളൂ. റേഡിയോയില് പറയുന്ന കേട്ടില്ലേ, നല്ലോണം ഒന്ന് പെയ്ത് കിട്ടിയെങ്കിൽ രണ്ടു ദിവസം കോളേജിൽ പോകണ്ടിട കുത്തിരിക്കേനു.
0: അല്ല എപ്പ നോക്കിയാലും വീട്ടിൽ കാണാ. നിന്റെ ഏട്ടൻ എന്താ ഈടത്തൻ ഇങ്ങനെ ഇരിക്കുന്നത്?
1: ഏട്ടൻ വെറുതെ ഇരിക്കുന്നു എന്നല്ല, നാടകണ്ട് തലക്കേറിയിട്ട് ഓണം കഴിഞ്ഞ പാട് കളിക്കണം എന്നെല്ലാം പറയുന്ന ഏട്ടന്.
0: നിന്റെ ഏട്ടനല്ലേ, ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന് മുടി അയക്കാൻ നേരം ഉണ്ടാവൂല.

0: ഓ, നാടകത്തിന്റെ ചിത്രം അല്ലേ? ഇത് ആരേട്ടാ?
1: ഇത് കാരി, ഇത് പൊട്ടൻ. എന്താ പിടിച്ചില്ലേ? എന്താ?
0: ഓ, ഇതൊന്നും ഇക്കാലത്ത് ശരിയാവും തോന്നില്ല. കാലം ഒരുപാട് മാറിയില്ലേ? ഈ പൊട്ടനും കുരുടനുള്ള നാടകം കളിയൊക്കെ ആരാ കണ്ടു നിക്ക? ഇല്ലേട്ടാ, കാരി കൂരി പൊട്ടൻ അങ്ങനത്തെ ആരും ഇപ്പൊ ഇല്ല. അവരെ ഒന്നും കാണാനില്ല, കാണികളും ഇല്ല.
1: ഉണ്ട്, എനിക്കറിയാഞ്ഞിട്ടാണ്. അവരെല്ലാരും ഉണ്ട്.
0: ഓ, എനിക്കില്ലൊന്നും വിഷയം.

0: പ്രകാശേട്ടാ,
1: എന്താ
0: നമ്മളെ പുല്ലാഞ്ഞോട്ട ദിനേശ് തെങ്ങുമെന്ന് പോകും, നടുവിന് നല്ലോണം പറ്റിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ ആസ്പത്രിയിൽ എത്തിക്കണം.
2: മറ്റുള്ളവർക്ക് ഇരുമ്പിടിക്കും, അവനവന് വേണ്ടി തവിടും കൂടി അടിക്കില്ല.
3: എന്തുണ്ടോ? അല്ല, പുല്ലാനിയോട്ട ദിനേശം തെങ്ങുമെന്ന് വീണെന്ന് കേട്ടല്ലോ, കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ?
1: ആ, ഇരത്തെ തുടേന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, പിന്നെ ആടെയിടയൊക്കെ നല്ലോണം അടി പറ്റിയിട്ടുണ്ട്. എന്തായാലും രണ്ടാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരും. ഞാനിന്ന് ഉച്ചക്ക ആസ്പത്രിയിൽ നിന്ന് വന്നത്, ഇനി രാത്രി പോണം. ഓന്റെ വീട്ടില് സഹായത്തിന് പറ്റുന്ന ആരുമില്ലല്ലോ.
2: എന്താ ചെയ്യ, തെങ്ങുമല പാഞ്ഞു കയറുമ്പോ സൂക്ഷിക്കേണ്ട ഇവനെല്ലാം. ഇനി ആസ്പത്രിയിൽ ചെലവല്ല, ആരാ നോക്കുക?
1: എന്തായാലും കുറച്ച് പൈസ ആവും, നമ്മള് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും.
2: ആ, നാടകം ചെയ്യാൻ എത്തിയിട്ട് പിന്നൊന്നും ആയില്ലല്ലോ.
1: നടീന്റെ കാര്യത്തിലാ ബുദ്ധിമുട്ട്, റിഹേഴ്സൽ തുടങ്ങണമെങ്കിലും നടീം കൂടി വേണം.
3: അപ്പൊ നടീനെയും കിട്ടില്ല അല്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, തെക്കന്മാരെ ഏതെങ്കിലും നാടകം ബുക്ക് ചെയ്താൽ മതിയെന്ന്. നാട്ടുകാരന്റെ നാടകം കളിക്കുന്ന നിങ്ങൾ തന്നെയല്ലേ തീരുമാനിച്ചത്?
0: പ്രകാശ, ഒരു കത്തുണ്ടല്ല.
1: കത്താ? എനക്കാ?

0: നല്ല അപ്പം.
1: അങ്ങട്ടല്ലേ പ്രദീപന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, ഓളെ ഇന്നലെ കൂട്ടി കൊണ്ടുവന്നു. നിന്റെ കാര്യം ഇപ്പൊ എല്ലാരും
0: പറയുന്നു.
1: വേറൊന്നുമല്ല, ഇനിയും നീ ഇങ്ങനെ ഒറ്റത്തടിയിൽ നടക്കുന്നതിന് ഒരു മോശമില്ലേ?
0: എന്തു മോശം, അതൊന്നുമില്ലമ്മേ. എനിക്ക് നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട്, ഇല്ല നേരം തന്നെ ഒന്നിനും തികയുന്നില്ല. അപ്പളാ

0: ഇന്നലെ റിഹേഴ്സൽ കഴിഞ്ഞ് നേരത്തെ എത്തിയ.
1: എത്തുമ്പോ ആറായി. ഉമ്മക്ക് എപ്പോഴേ ബേജാറ് തുടങ്ങിയിരുന്നു.
0: വീട്ടിലപ്പോ ഉമ്മ മാത്രമേ ഉള്ളൂ.
1: ഇപ്പൊ ഉമ്മ മാത്രമേ ഉള്ളൂ. ഇക്കാക്കൊരാളുണ്ട്. മൂപ്പര് പക്ഷെ എപ്പോഴും ഭാര്യ വീട്ടിലാ. പിന്നെ ഒരു അനിയനുണ്ട്, ഓൻ ബോംബെയില.
0: ഷഹനാസ് കുറച്ചാലും ഗൾഫിലുണ്ടായിരുന്നില്ലേ? കാര്യങ്ങളൊക്കെ സുമാർ മാഷ് പറഞ്ഞിരുന്നു. പിന്നെ ജബ്ബാറുമായിട്ട് ലീഗലായിട്ട് തന്നെ ഡൗസായ.
1: അതൊക്കെ അന്നേ കഴിഞ്ഞില്ലേ?

0: ദാശട്ടാ, നമ്മളെ കാഞ്ഞിരട്ട മരിച്ചു പോയി.
1: രണ്ടു ദിവസമായിട്ട് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു പോലും, ഇന്ന് ഉച്ചയ്ക്ക് ആശുപത്രി കൊണ്ടുവന്നേക്ക് മരിച്ചു.
2: ഭാവം നാടകത്തിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമായിരുന്നു, റിഹേഴ്സൽ കാണണം, എന്തായാലും വരുന്നുണ്ടെന്നെല്ലാം കഴിഞ്ഞ ഞായറാഴ്ചയും കൂടി പറഞ്ഞതാ.
1: പ്രകാശേട്ടാ, കാഞ്ഞിലേട്ടൻ ഓറ ഈ പരമത്തനെ ദഹിപ്പിക്കണമെന്ന് കിടപ്പിലായിരം തൊട്ട് പറയുന്നു. ഓറ മക്കളോ അയിമ തന്നെ മുറുക്കെ പിടിക്കുന്നു. അപ്പുറത്തെ ഉമ്മത്തിയാറെ ഭാഗത്ത് വിടാനോ ആളുണ്ട്. ഈടപ്പ് പ്രശ്നം എന്താന്ന് വെച്ചാല് അവതൊക്കെ കിടപ്പില, പിന്നെ വീട്ടിലുള്ളത് ഓരോ ഭാര്യയും രണ്ട് പെൺകുട്ടികളാ. ഭാര്യയ്ക്ക് പണ്ടേ ലേശം മിസ്റ്റേക്ക് ഉണ്ട്, പേടിന്റെ കൂടെ. മക്കളെ കാര്യമാണെങ്കില് പിന്നെ പറയും വേണ്ട. ഇതിപ്പം ഇവിടെ ദഹിപ്പിച്ചാല് പറമ്പ് ആകെ 5 സെന്റിലേ ഉള്ളൂ. അവതൊക്കാന്റെ വീടാണെങ്കില് കിളേന്റെ അപ്പുറത്ത് നേരെ പടിഞ്ഞാറും.
3: പഞ്ചായത്ത് ശ്മശാനത്തിലേക്ക് എടുക്കണമെന്ന ഊറ് പറയുന്നു. പുക മുഴുവൻ വീട്ടിൻ്റെ അകത്തേ കയറുമല്ലോ.
1: അങ്ങനെയെല്ലാം പറഞ്ഞാല് പ്രകാശേട്ടാ, നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കണം. അതെന്തായാലും ഞാൻ കൂടെ ഉണ്ടാവും.
2: എനിക്കിപ്പോ ഇതിൽ സംശയമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് ശ്മശാനമുണ്ട്, അങ്ങോട്ട് എടുത്താൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയും അടുത്തൊരു വീടുണ്ടാകുമ്പോ ഈടെ ദഹിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ മരിച്ചുപോയ സുഖമല്ലോ നമ്മൾ നോക്കണ്ടേ? ജീവിച്ചിരിക്കുന്നവരെ മനസമാധാനമല്ലേ? അതെ, ഈടെ വേണ്ട, ശ്മശാനത്തിലേക്ക് എടുക്കാം.
4: ശരി, നമസ്തേ.
2: ഓ, അപ്പൊ നമ്മളങ്ങാടിയിലുമായി ഇങ്ങനെ പീഡിയ.
0: ഇത് നമ്മളെ ഹിമാമി ഹോട്ടൽ ഗ്രൂപ്പുകാരുടെ പണിയേറ്റെടുത്ത ഡി സി കോൺട്രാക്ടേഴ്സിന്റെ ജെ സി ബി ആണ്. ഈ മണ്ണ് കൊണ്ടുപോയിട്ടാ പുയക്കര നേരത്തുന്നത്.
5: നമ്മൾ നോക്കി നോക്കി നിൽക്കുന്നതിനിടയിലേ ആടൊരു സ്റ്റാർ ഹോട്ടലും ഹോളിഡേ റിസോർട്ട്സ് ഒക്കെ പൊന്തി വരും.
1: നമ്മളിപ്പോ എന്താ ചെയ്യ? ഒരു പാർട്ടിക്കാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഹിമാമിക്കാരുടെ പൈസ എത്തേണ്ട അടുത്തല്ല, നേരത്തെ എത്തി.
6: പ്രകാശൻ മാസ്റ്ററുടെ കൂടെ നിൽക്കുന്നത് ഇർഷാദും വിനീത് കുമാറുമാണ്. അങ്ങനെ ആ നാട്ടിലൊരു ഹിന്ദു മുസ്ലിം സംഘർഷം വന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പരിണാമം എന്ന രൂപത്തിലും ഇതിനെ നമുക്ക് കാണാം. ഒരു ജാതിയും മതവും ഒന്നുമില്ലാത്ത പ്രകാശൻ മാസ്റ്റർ തന്റെ സുഹൃത്തായ ഇർഷാദിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹിന്ദു മുസ്ലിം സംഘർഷം നടന്നപ്പോൾ ആ വീട്ടിലേക്ക് എത്തുന്ന പ്രകാശൻ മാസ്റ്ററോട് ഇർഷാദിന്റെ പിതാവ് പ്രകാശ നീ ഇവിടെ ഇനി വരരുത് എന്ന് പറയുന്നു. ഇത് കേട്ട് ഇർഷാദ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് മൗനം സമ്മതം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. സംഘർഷത്തിനു ശേഷം ഇതിന്റെ മറ്റൊരു വശം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകാശൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാവ്യൊക്കെ എടുത്ത് കുറെ സ്വാമികളുടെ കൂടെ നടന്നു പോകുന്ന വിനീതിന്റെ ആ കഥാപാത്രം പ്രകാശനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പ്രകാശനെ കടന്നു പോകുന്നുണ്ട്. രാഷ്ട്രീയ സംഘർഷത്തിന് ശേഷം രണ്ട് വ്യത്യസ്ത മേഖലകളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. പ്രിയനന്ദന്റെ മിത്തുകൾ തന്നെയാണ് ഈ സിനിമ. ഒരു സാമൂഹിക വിമർശനം ലക്ഷ്യമിടുന്ന ഒരു സിനിമ കൂടിയാണ് പുലിജന്മം. എല്ലാത്തിനെയും വിമർശിക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ. കുമാറിന്റെ കഥാപാത്രത്തിന്റെയും ഇർഷാദിന്റെ കഥാപാത്രത്തിന്റെയും മാറ്റങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അനില എന്ന കഥാപാത്രത്തെയാണ് സംപ്രദ സുലിൻ ഇതിൽ ധന്യമാക്കുന്നത്. അനിലയെ ഒരു ദിവസം കാണാതാവുന്നു. പ്രകാശൻ മാസ്റ്റർ തന്റെ സഹോദരിയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എത്തിപ്പെടുന്നത് ഒരു ആശ്രമത്തിലാണ്. ഇതിൽ

0: ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സമ്പ്രദാ സുനിലിന്റെ കഥാപാത്രം നമ്മുടെ അമൃതാനന്ദമയ്യയുടെ രൂപത്തിന് സാമ്യമുള്ള ഒരു കഥാപാത്രമാണ്. പ്രകാശൻ മാസ്റ്റർ അന്വേഷിച്ചു ചെന്നപ്പോൾ അനിലയെ അറിയില്ലെന്ന് ആശ്രമവാസികൾ ഒരു ചെറു ചിരിയോടെ പറയുന്നു. എങ്കിലും അദ്ദേഹം തിരിച്ചറിയുന്നു തന്റെ സഹോദരി ഈ ഒരു ആശ്രമത്തിൽ ഉണ്ടെന്നും അനില പിന്നീട് തിരിച്ചു വരാതിരിക്കുന്നു. അനിലയുടെ തിരോധാനത്തോടുകൂടി പ്രകാശൻ മാസ്റ്ററുടെ അമ്മയ്ക്ക് ഭ്രാന്താവുകയാണ്. പിന്നീട് നായികയായ ഷഹനാസായിട്ട് വേഷമിടുന്നത് സിന്ധു മേനോനാണ്. പ്രകാശൻ മാസ്റ്റർ ഷഹനാസിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഷഹനാസ് പറയുന്നു, വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ നിലവിലെ സാമൂഹിക പരിസ്ഥിതി ഒക്കെ കണക്കാക്കി വരുന്നില്ലെന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സമാന്തര സിനിമ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. സാമൂഹിക വിമർശനങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം ഒരു ദേശീയോദ്ഗ്രഥന ചിത്രം കൂടിയാണിത്. കുറെ മേഖലയിൽ പറഞ്ഞുവെക്കുന്ന നല്ലൊരു സിനിമയാണ് പുലിജന്മം. മുരളിയുടെ അഭിനയ ജീവിതത്തിലെ എക്കാലത്തെയും നല്ലൊരു ചിത്രം കൂടിയാണ് പുലിജന്മം.
1: ഈ എന്റെ ധർമ്മദേവേ, നീ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ.

0: വഴിമാറ വഴിമാറാൻ ആത്മകൊണ്ടന്റെ വഴി തരുന്ന ആരാന്ന് എനിക്കറിയാം. കാര്യഗുരുക്കളാന്ന് പറയുന്നത് എനിക്കുള്ള ഒരു വഴി തരണം കൊടുത്തേ.
1: നേരം ഇത് പാതിരാവ് കഴിഞ്ഞു. എനിക്കുള്ളോരാട്ടക്കളമാണിത്.
0: എനിക്കുള്ള ഒരു വഴിയാണിത്.
1: എങ്കിലോ എന്റെ ഗുരുക്കളെ, എന്റെ ആട്ടം കഴിയും വരെ കാത്തിരിക്കണം.
0: കാത്തിരിക്കാൻ എനിക്ക് നേരമില്ല. ആട്ടം കാണാൻ എനിക്ക് മനസ്സുമില്ല.
1: ഇത്രയൊക്കെ മേൽ എരിവരെ കൊണ്ട് എങ്ങോട്ടാണ് ഗുരുക്കളെ?
0: എന്റെ ചാളയിലേക്ക്.
1: നേരം തെറ്റിയ നേരത്ത് ചാളയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും ഗുരുക്കളെ?
0: ഞാൻ എന്റെ വെള്ളച്ചൂട് വിട പറയും.
1: കടുവാക്ക് പറയരുത് ഗുരുക്കളെ. കരിവറ്റൊരു കാര്യവും ചെയ്യരുത് ഗുരുക്കളെ.
0: പരിവാരം.

0: അമ്മയോ, എന്റെ ചാളയിലോ?
1: അതെ, പുറത്തേക്ക് ചാളയൊന്നും മറിയൊന്നുമില്ല വെള്ളത്തി, നായര് വീണതും തീയക്കൊടിയൊന്നുമില്ല വെള്ളത്തി.
0: എന്നാലും എന്റെ ചാളയില്
1: ഭയവേദന വെള്ളത്തി. ഞാനായിട്ടെങ്കിൽ വന്നതല്ലേ, അയ്യോ ഒരു കോലമുണ്ടല്ലെങ്കിലും എന്നും ഞാൻ കൂടെയുണ്ടല്ലോ. നിന്റെ ഏതൊരു ചോറും ചെമ്മീൻ കറിയും ആറിത്തണുത്തോ വെള്ളത്തി.
0: ആറിത്തണുത്തു പോയി
1: അന്തിക്കൾ പുളിച്ചു പോയോ വെള്ളത്തി?
0: പുളിച്ചു പോയി.
1: ആരി ഗുരുക്കൾ വരുന്നേരം നീ എങ്കിലും ഒന്ന് തലതിരിക്കും വെള്ളത്തി.

0: ഗുരുക്കൾ വരുന്നുണ്ടാ?
1: വരുന്നുണ്ട് വെള്ളത്തി, വരുന്നുണ്ട്. എന്താണ് ഇരക്കൊരു സന്തോഷത്തിന് വകയില്ല വെള്ളത്തി? വന്നപാട് ഗുരുക്കൾ നിന്നോട് വിട പറയും വെള്ളത്തി.
0: വിട പറയാനോ?
1: അതെ വെള്ളത്തി, ഗുരുക്കൾ പുലി ഊരി കുന്നിൽ പുലിവേഷം മാറാൻ പോണ്, ഗുരുതഴയും പുലിവാളും കൊണ്ടുവരാൻ പോണ്.
0: സമ്മതിക്കില്ല ഞാന്.
1: സമ്മതിക്കരുത് നീ. പൊട്ടണം ഞാൻ വഴി തുടഞ്ഞു ആവുന്നതൊക്കെ ചെയ്തു നോക്കി.
0: എന്ത് ചെയ്യും എന്റെ ദൈവങ്ങളെ?
1: നീ നിന്റെ പെരുമുല കൊണ്ട് വഴി തുടങ്ങണം വെള്ളത്തി.
0: അതുകൊണ്ട് ഒട്ടടങ്ങിയില്ലെങ്കില്
1: നീ നിന്റെ അടിവയറും തുടക്കാമും കൊണ്ട് വഴി തുടങ്ങണം വെള്ളത്തി.
0: എന്നിട്ടും അടങ്ങിയില്ലെങ്കില്
1: ഗർഭത്തിലെ കരുവേ ചൊല്ലി നീ കണ്ണീരി എറിയണം വെള്ളത്തി.

എന്തായാലും ഞാൻ പോവും വിളച്ചി. പുലിപാതാളത്തിലേക്ക്. വരുന്നോർക്ക് പ്രാന്ത. പ്രാന്ത് മാറാൻ പുലിവേഷം മാറി പുലിജടയും പുലിവാലും കൊണ്ടുവരണം. പോണ്ടത് ഞാനാ.

0: പുലിവേഷം മറഞ്ഞ് ഞാൻ വരും. പുലിയാന്ന് വെച്ച് നീ പേടിച്ചോടിക്കളയർ. അരിക്കാടി വെള്ളവും അടിമാച്ചിലും നീ നേരത്തെ എടുത്തു വെക്കണം. പുലിയായി വന്ന് ഞാൻ അലറുമ്പോ അരിക്കാടി വെള്ളം നീ എന്റെ മോത്തൊഴിക്കണം. അടിമാച്ചിലുകൊണ്ട് നീ എന്നെ അടിക്കണം. അതുകൊണ്ടേ ഞാൻ കാര്യാവൂ ഇളച്ചി. എന്നാലേ എനക്കെന്റെ മനുഷ്യക്കോലം മടക്കി കിട്ടൂ. വെള്ളച്ചി പോകുന്നു. വെള്ളച്ചി ഞാൻ പോകുന്നു.
1: Yeah.

0: വെള്ളച്ചി, ഇനി എന്റെ ജന്മം നിന്റെ കയ്യിമ്മല.
1: അപകടങ്ങളെല്ലാം അറിയുമായിരുന്നിട്ടും പൊട്ടന്റെയും ഗുളികന്റെയും കുറത്തിയുടെയും വാക്കുകൾ ഗൗനിക്കാതെ, സ്വന്തം ഭാര്യ വെള്ളച്ചിയുടെ കണ്ണീർ പോലും കാണാതെ നെഞ്ചുറപ്പോടെ കാരിഗുരുക്കൾ പുറപ്പെടുന്നു.
2: അയ്യോ, എന്റെ കുരുക്കളെ, ഈ ജന്മത്തിനൊരു പുലിജന്മം വേണോ കുരുക്കളെ?
0: വാഴുന്നവരുടെ പ്രാന്തിനും മറ്റുള്ളവരുടെ ആദിക്കും മരുന്ന് മറ്റൊന്നില്ല.
2: മരുന്നെന്തിന് കുരുക്കളെ? വാഴ്ച തന്നെ ഒരു പ്രാന്ത.

0: പറയുന്ന ഗുരുക്കളെ, അത് ഈ നാട്ടിലും മറുനാട്ടിലും അങ്ങനെ തന്നെയല്ലേ? വായിച്ചയുണ്ടെങ്കിൽ ഭ്രാന്ത് വേണം, വായിച്ചയില്ലാടത്തൊക്കെ ആദ്യം വേണം. ഗുരുക്കൾ ഒരാളെ വിചാരിച്ചാ വേണ്ടുന്നത് വേണ്ടാതാവോ? പിന്നെ എന്റെ ഗുരുക്കളെ, വാഴുന്നവർക്ക് ഭ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആദി. ഒക്കെ ഒരു തോന്നലല്ലേ ഗുരുക്കളെ? ഭ്രാന്തിന്റെ കാര്യമൊക്കെ പോട്ടെ, ആർക്കാ ഇവിടെ ആദി? പകരന്തിയോളം പണിത്തിരക്കല്ലേ, കുടിക്കാനായിക്കൊണ്ട് കടുങ്കല്ലേ, പിന്നെ തെയ്യും തെറയും കൂക്കി വിളിയുമില്ലേ? അത് കഴിഞ്ഞാ തന്റെ ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ ആരാന്റെ ഒരു പെണ്ണിനെ ഒത്തിപ്പിടിച്ചൊരു കിടത്തം, പിന്നെ ആർക്കാ ഇവിടെ ആദി?
1: എന്തായാലും നാടകം മാറ്റി വെക്കണം.
2: നാടകത്തിന്റെ ഉള്ളിൽ വേറെ ചില നാടകം നടക്കുന്നുണ്ടെന്നാണല്ലോ കേട്ടു കേൾവി.
3: എന്താ കേട്ടത്?
4: കേട്ടത് മുഴുവൻ പറയാൻ പറ്റൂലല്ലോ.
1: കാര്യം കാര്യം പോലെ ഞാൻ പറയാം, കേട്ടതും കേൾക്കാത്തതൊന്നും ഇവിടെ പ്രശ്നമല്ല. നീ ഒരുത്തം കാരനായി കുഴപ്പം മുഴുവൻ ഉണ്ടായത്, നിന്റെ നാടകം ഏതായാലും വേണ്ട, വാർഷികം തന്നെ നടത്തണമെന്ന് പിന്നെ ആലോചിച്ച് തീരുമാനിക്കാം.

0: ഒട്ടനും കുറത്തിയും എന്റെ വഴി തടഞ്ഞു. ഇനിയുള്ളോ ഒരു ദൈവമേ, കാര്യഗുരുക്കൾക്ക് പിന്നറ അറിയില്ല.
1: ഒട്ടനും പുറത്തെയും അകത്താണ് ഗുരുക്കളെ, ഉളികൻ തറ പുറത്താണ് ഗുരുക്കളെ.
0: അകമെന്നും പുറമെന്നും ഒരു അന്തരം എനിക്കില്ല ദൈവമേ.
1: ഏതൊരു സാക്ഷാൽ സ്വരൂപം നീ കണ്ടിട്ടില്ല.
0: ഏതു രൂപത്തിലും എനിക്കൊരുപോലെയാണ്.
1: എല്ലാം കണ്ടും കേട്ടും മനസ്സറിഞ്ഞും തന്നെയോ നിന്റെ ഈ പുറപ്പാട്?
0: അതെ.
1: ഈ വിധത്തിൽ പുറപ്പെട്ട് നീ എങ്ങു പോകും?
0: പുലിയൂര് കുന്നിൽ ഞാൻ പോയിട്ടെല്ലും.
1: പുലിയൂര് കുന്നൊരു കൊടുങ്കാടെന്ന് നീ അറിയുമോ?
0: അറിയും.
1: ആടിനകം ചെന്ന് നീ എന്തു ചെയ്യും?
0: പുലിവേഷം മാറി ഞാൻ പുലിജടയും പുലിവാലും കൊണ്ടുവരും.
1: അതിലുള്ള ഒരു വനവും നീ ചൊല്ലിത്തരുമോ?
0: വാഴുന്നവരുടെ ഭ്രാന്ത് മാറും, മറ്റുള്ളവരുടെ ആദി മാറും.
1: ഭ്രാന്ത് അങ്ങനെ മാറില്ല, ആദിയും അങ്ങനെ മാറില്ല.
0: ഉറച്ചൊരു വഴിയിൽ നിന്ന് ഞാൻ മാറില്ല. എനിക്കെന്റെ വഴി തരണം. പുലിയൂര് കുന്നിലേക്ക് വഴി തരണം. ചൊല്ലിയും കേട്ടു നിൽക്കാൻ ഇനി നേരമില്ല.

ജന്മം തന്നു, അതിന്റെ ഭംഗികൾ കണ്ടമില്ല, അതിന്റെ ആനന്ദത്തിന് അതിരില്ല. എങ്കിലും ഞാൻ പോകുന്നു. പുലിയൂരു കുന്നിൽ പോകാൻ പിന്നൊരാളില്ല, പുലിതടയും പുലിവാലും തേടാൻ പിന്നൊരാളില്ല.

എന്തുകൊണ്ടാണ് പ്രകാശൻ കാലത്തിന് അനഭിമന്ധനാകുന്നത്? പ്രകാശനെയും കാരിഗുരുക്കളെയും തിരിച്ചറിയാനാകാത്ത വിധം നമ്മളെങ്ങനെ മാറിപ്പോകുന്നു? ഉണ്ടുമുറങ്ങിയും ബോഗിച്ചും വെറും പൊട്ടക്കളി കളിച്ചും നാം ഒളിച്ചോടുന്നത് ഏത് ദുരന്തത്തിലേക്കാണ്? കാരിയുടെ ആത്മനൊമ്പരങ്ങളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന തിരിച്ചറിവുകളുടെ സാമൂഹ്യ പാഠങ്ങളാണ് പുലിജന്മത്തിന്റെ അവശേഷിപ്പുകൾ. ഒരു ചലച്ചിത്രകാരൻ നിർവഹിക്കുന്ന പുരോഗമനപരമായ സർഗാത്മക ദൗത്യവും അതുതന്നെ.

0: പാർട്ടി എന്താ കുറച്ച് ക്ഷമിച്ചാലേ?
1: കൊറേ നേരമായി ക്ഷമിക്കുന്നു. നീ എന്ത് ചെയ്യുന്നത്?
0: ഞാൻ യോഗ ചെയ്യായിരുന്നു.
1: യോഗ
0: എന്താ യോഗ ചെയ്യാൻ പാടില്ലേ?
1: യോഗ ചെയ്യുന്നതും ചെയ്യാണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടം.
0: അപ്പൊ എന്റെ ഇഷ്ടത്തിന് എന്തോ കുഴപ്പമുണ്ടല്ലേ? ഏട്ടനൊരു വിചാരമുണ്ട്, ഏട്ടൻ ചിന്തിക്കുന്ന പറയുന്നേ മാത്രമേ ഉള്ളൂ ശരിയെന്ന്. അതിന്റെ അപ്പുറത്തും ഉണ്ട് കൊറേ കാര്യങ്ങള്. യോഗ, മനസ്സ്, ആത്മാവ്, അതൊന്നും അത്ര എളുപ്പത്തിൽ മനസ്സിലാവൂല.
1: നീ ഇങ്ങനെ വലിയ വലിയ കാര്യമല്ല എന്തിനാ പറയുന്നത്? എനിക്ക് അത്യാവശ്യം ഒരു സ്കെയിൽ വേണം. എന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന് കാണുന്നില്ല. ഈ ഒരു പത്രേ പ്രശ്നമുള്ളൂ.

0: നീ എന്താ നോക്കി പഠിപ്പിക്കുന്നേ?
1: ഓ, ആ പ്രകാശന്റെ പാലുണ്ടല്ലേ. പക്ഷേ നീ അത്ര വലിയ കളി നടക്കണ്ട,
2: അതൊക്കെ അങ്ങ് വീട്ടിലെ നിന്റെ പുറക്ക്.
0: ഏയ്, എന്തായത് ബാല്യക്കാരെ, ഒരു പെൺകുട്ടിയല്ലേ, എന്തിനാ ഇനിങ്ങനെ ഇറങ്ങാറാക്കുന്നത്?
3: പോറാക്കാ, പോയി പറയോക്ക്.
4: ബാല്യക്കാരികളെ കാണുമ്പോ ഇളക്കം വരുന്നുണ്ടല്ലേ.
0: പോട്ട് ഞങ്ങളെ, നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരല്ലോ.
3: പോറാ, പോയി പറയോക്ക്.
5: മതിയോ, നിർത്തിയിട്ട് വേഗം വീട്ടിൽ പോയിക്കോ. ആവിപ്പാലത്തിന്റെ അടുത്ത് എന്തോ കശമിശ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ജീപ്പ് അപ്പൊ അങ്ങ് പോയിട്ടുള്ളൂ.
3: എന്താ എന്താ പ്രശ്നം?
5: എന്ത് പ്രശ്നമുള്ളൂ? നട്ടപ്രാൻ തന്നെ വർഗീയം. ഏതായാലും കുൽമാലിനൊന്നും നിക്കണ്ട, പൂട്ടിട്ട് വേഗം സ്ഥലം വിട്ടോ.
6: കാര്യം കുറെ കടുപ്പ പ്രകാശട്ട. മണികണ്ഠൻ ടാക്കീസിന്റെ അപ്പുറത്ത് പുരച്ചയ്ക്ക് 4 മണിക്കൊരു വീട്ടിന് നേരെ ബോംബറുണ്ടായിന്. എറിഞ്ഞ കൂട്ടത്തിൽ ഒരുത്തിന് 10 മിനിറ്റിൽ കുത്തുകൊണ്ടു. ഇപ്പൊ അപ്പുറം ഇപ്പുറം എത്ര ആക്കി എന്തൊക്കെ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. ഒരു 12 വീടെങ്കിലും കത്തിയിട്ടുണ്ട്. നമ്മുടെ ശ്യാമിന്റെ അമ്മാവിന്റെ വീടുണ്ടായ സ്ഥലത്ത് ഇപ്പം കുറെ കരിഞ്ഞ ഇഷ്ടികയും ഇരുമ്പിന്റെ ഫ്രെയിമേ കാണാനല്ലോ. മൂസാക്കാന്റെ അരിമില് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നു.
7: നമ്മൾ ആൾക്കാരെ കിട്ടിയില്ലേ?
6: ഇല്ല, ഫയർഫോഴ്സുകാരുണ്ട്, പിന്നെ 10 പോലീസുകാരും. കൊയപ്പ് ഈടൊന്നും നിക്കും തോന്നുന്നില്ല.
7: നീ വാ,

0: നീ ഇതിലൊന്നും അധികം തലവെടുക്കണ്ട പ്രകാശ, ഒറ്റയ്ക്ക് എല്ലാം ഏറ്റെടുത്ത വലിയ കുലുമാല.
1: നിങ്ങൾ എന്തായി പറയുന്നത്? ജാതി മതം നോക്കി മനുഷ്യന്മാർ തമ്മിലടിക്കുമ്പോ കണ്ടിക്കാൻ പറ്റുമോ?
0: ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നീ എന്ത് പറഞ്ഞു ചെയ്തോ.

0: രാവിലെ ഞാൻ വായനശാലയിൽ എത്തിയപ്പോ വല്ലാണ്ട് പേടിച്ചു പോയി. ആ ഭാഗത്തൊന്നും ഒറ്റ മനുഷ്യരുമില്ല.
1: സത്യം പറഞ്ഞ അഷറഫ് ഒന്ന് ഊരം പറഞ്ഞപ്പോ റിഹേഴ്സിന്റെ കാര്യം ഞാനും അങ്ങ് മറന്നു.
0: ഭാഗ്യത്തിന് നമ്മളെ കെ കെ സി വന്ന് മൂപ്പര എന്നെ സുമാരമാഷ വീട്ടിലെത്തിച്ച്. അയാൾക്കാന്നെങ്കിൽ എന്നെ കണ്ടപ്പോ ആകെ ഒരു വിറയല്.
1: സുമാരമാഷ പേടിന്റെ ഒരാളാ.
0: പേടിക്കാണ്ട് കഴിയില്ലല്ലോ.
1: ഇരുട്ടാവുന്നതിന് മുമ്പ് ഞെത്തിക്കിട്ടിയത് ഭാഗ്യം.
0: ഈ വൈ വന്നോണ്ട് ദൂരം കുറഞ്ഞു കിട്ടി. പക്ഷെ ഇലൂട്ടാവുമ്പോ ആ കാടും കടന്നിട്ടല്ലേ എനിക്ക് പോവാൻ പറ്റൂ.

ഞാനിത് പറയാൻ പറ്റിയ ദിവസമൊന്നുമല്ല. പക്ഷേ ഞാൻ നേരത്തെ ഒരു കാര്യം ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു. ഷഹനാസിനെ അതറിയിക്കാൻ ഇനി മറ്റൊരു ദിവസത്തേക്ക് കാക്കണമെന്ന് തോന്നുന്നില്ല. നമ്മൾ തീരെ ചെറുപ്പക്കാരൊന്നും അല്ലല്ലോ. വളച്ചു കെട്ടാതെ ഞാൻ സംഗതി പറയാം. നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ?

0: പ്രകാശം, സന്ധ്യ പോലെ ദേവയർത്തി നിലവിടെ തന്നെയാണ്. എവിടെ മോനെ ഇനി ഓളെ അന്വേഷിക്കാം?
1: എല്ലാം നടങ്ങിന്ന് വിചാരിച്ചപ്പോലെ പിന്നെയും തുടങ്ങിയത്.
2: എന്താ ശരിക്കും സംഭവിച്ചേ?
1: എന്തൊക്കെയാന്ന് എനക്കറിയില്ല. ഞാൻ ബാലിന്റെ പീടിയിൽ നിന്ന് ചായ കുടിക്കായിരുന്നു. കമലാ ബേക്കറിന് മുമ്പ് നിലവിളി കേട്ടത് ആരോ ഒരാൾ കുത്തോട്ട് വീണിട്ടുണ്ട്. ഈ നാട്ടുകാരനല്ലാന്ന് തോന്നുന്നു.
2: ആരായാലും അയാളെ ആസ്പത്രി എത്തിക്കേണ്ട കാര്യമല്ലേ നോക്കണ്ടേ?
1: പ്രകാശേട്ടാ, അമ്മാതിരി മനുഷ്യ സ്നേഹം നേനെ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളൊപ്പം നടക്കുന്നുണ്ട് എന്റെ ഞാനീടെ എല്ലാരും നോട്ടപ്പുള്ളിയാ. നിങ്ങൾക്ക് ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഞാൻ ബല്ലോന്റെ ചവിട്ടോ കുത്തോ കൊണ്ട് ചത്തുപോയാ തായി രണ്ട് പെങ്ങുമാറുള്ളതാ മതി. എന്നെ നിങ്ങൾ അയിലൊന്നും പിടിച്ചിടണ്ട.
3: തന്റെ ഗ്രാമത്തിൽ ആദ്യത്തെ പൂജാ സ്റ്റോർ പ്രത്യക്ഷപ്പെട്ടപ്പോഴും പൊടുന്നനെ ഒരു നാൾ തന്റെ പെങ്ങൾ ആൾദൈവങ്ങളുടെ കൈകളിലേക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴും ചെങ്കൽക്കുന്നിന്റെ ഉച്ചിയിലെ അവസാനത്തെ പച്ചപ്പും മണ്ണുമാന്തി യന്ത്രം കശക്കിയെറിയുമ്പോഴും ഇന്നലെ വരെ തന്റെ കൂടെ കാണുമ്പോഴും ഗ്രാമത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ കാട്ടുതീ പടരുമ്പോഴും അതിലെരിഞ്ഞെരിഞ്ഞ് ഷഹനാസുമായുള്ള തന്റെ പ്രണയമില്ലാതായപ്പോഴും ചരിത്രത്തിന്റെ തിരിച്ചൊഴുക്കിൽ പ്രതിലോമതയുടെ ചുഴലിക്കാറ്റിൽ പ്രകാശൻ എന്ന മനുഷ്യന്റെ ജീവിതം തന്നെ നിരർത്ഥകമായി തീരുന്നതിന്റെ ദൈന്യതയാണ് പുലിജന്മത്തിലൂടെ ചലച്ചിത്രകാരൻ തുറന്നുകാട്ടുന്നത്. കഥാന്ത്യത്തിൽ വെള്ളച്ചിയുടെ അടുക്കലേക്ക് തിരിച്ചെത്തുന്ന കാരിഗുരുക്കളുടെ പുലിജന്മമായി തീർന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നവന്റെ ദൈന്യത, നടന്റെ മെയ്വഴക്കം കൊണ്ടും ശബ്ദസാധ്യത കൊണ്ടും സത്യസന്ധമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഛായാഗ്രാഹകന്റെ കൂടുതൽ ആത്മാർപ്പണത്തോടെയുള്ള ഇടപെടൽ ചലച്ചിത്രത്തെ കുറെ കൂടി മികവുറ്റതാക്കുമായിരുന്നു. പുനരുത്ഥാനവാദത്തെയും ആത്മീയ ഫാഷിസത്തെയും ഒരുപോലെ പുൽകുന്ന മധ്യവർഗ സംസ്കാരത്തിന്റെ പ്രതിലോമ തരംഗത്തിൽ പ്രകാശിനെപ്പോലെ ആശയവ്യക്തതയും ദൃഢതയുമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ പരിണാമഗുപ്തി എങ്ങനെയായിരിക്കും?
4: പ്രകാശിട്ട് പോയിക്കോ, വീടെ നിൽക്കണ്ട. നിങ്ങൾ ജീവിച്ചിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. പ്രകാശിട്ട് പോയിക്കോ.
5: Ha ha ha!

Oh,

പുലിമടയിൽ പോയി തിരിച്ചെത്തുമ്പോഴേക്കും വെള്ളച്ചി പോലും കാര്യെ തിരിച്ചറിയുന്നില്ല. ഒരു പുലിജന്മമായി തിരിച്ചറിയപ്പെടാത്തവന്റെ വിലാപമായി മാറുന്ന കാരിഗുരുക്കൾ.

0: പ്രകാശിന്റെ ദൈന്യതയിലേക്ക് ക്യാമറ തിരിച്ചു പിടിക്കുമ്പോൾ ചലച്ചിത്രകാരൻ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. കാഴ്ചക്കാരിൽ നിന്ന്, തെരുവുകളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന് പ്രകാശിനെ തിരിച്ചറിയുന്നവരുടെ കൂട്ടായ്മയാണ് ചലച്ചിത്രത്തിന്റെ വിജയം.
1: പുലിജന്മം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ചന്ദ്രലേഖ മല്ലശ്ശേരി.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ആള് പാട്ടൊക്കെ റെഡിയാക്കിയിട്ടതേ മുന്നിലിരിപ്പുണ്ട്. ചോദിക്കാം, എന്തൊക്കെയാണ് പാട്ട് വിശേഷങ്ങൾ എന്നുള്ളത്? പേര് പറയോ.
1: എന്റെ പേര് ദേവിജ.
0: ദേവിജ,
1: ദേവിജ.
0: പൊതുവെ നമ്മള് ദേവിക എന്നൊക്കെ കേൾക്കാറുണ്ട്. ദേവിജ വെറൈറ്റി ആണ്. എന്താ വീട്ടിൽ വിളിക്കുന്നേ?
1: ദേവിജ തന്നെ വിളിക്കും. ഷോർട്ട് ഫോംസ് അധികം ആരും വിളിക്കാറില്ല, ദേവിജ തന്നെയാണ് എല്ലാരും വിളിക്കാറ്.
0: ഓക്കെ, ദേവിജ എന്താ ചെയ്യുന്നേ?
1: ഞാനിപ്പം വർക്ക് ചെയ്യാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട്.
0: എവിടെയാണ്?
1: നിർമ്മലഗിരി കോളേജിൽ.
0: ഏതാണ് സബ്ജക്ട്?
1: സൈക്കോളജി.
0: അപ്പൊ പാട്ടിൽ നമുക്ക് ആ ഒരു വെറൈറ്റി പ്രതീക്ഷിക്കാൻ തോന്നുന്നു അല്ലേ?
1: പാട്ടിൽ അധികം വെറൈറ്റീസ് ഒന്നുമില്ല, കൂടുതലും മെലഡി സോങ്സ് ആണ് ഞാൻ കേൾക്കാറ്. അപ്പൊ അത് ആ രീതിയിലുള്ള പാട്ടുകളാണുള്ളത്.
0: അപ്പൊ നമുക്ക് ഡയറക്റ്റ് പാട്ടിലേക്ക് പോയാലോ. അതിനിടയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം.
1: ഓക്കെ,
0: ആദ്യത്തെ സോങ് ഏതാണ്?
1: മെല്ലിനമേ എന്നുള്ള ഒരു സോങ്, ഒരു ഓൾഡ് സോങ് ആണ്. വിജയ് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഷാജഹാൻ എന്നാണ് മൂവിയുടെ നെയിം.
0: തമിഴ് മൂവിയാണ്.
1: അതെ അതെ.
0: ഓക്കെ, തമിഴ് പാട്ടുകളാണോ കൂടുതൽ കേൾക്കുന്നത്?
1: ഏറെക്കുറെ തമിഴ് പാട്ടുകളാണ് കേൾക്കാറ്. എന്നാൽ മലയാളം തമിഴ്, കൂടുതലും മലയാളം തമിഴാണ്, ഹിന്ദിയൊക്കെ കുറവാണ്. എന്റെ ലിറിക്സ് വൈരമുത്തു ആണ് എഴുതിയിരിക്കുന്നത്. സിംഗർ ഹരീഷ് രാഘവേന്ദ്ര.
0: ഈ സോങ് പൊതുവെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചിതമായിരിക്കും, എന്നാലും കൂടുതൽ കേൾക്കാൻ സാധ്യതയില്ല.
1: അപ്പൊ
0: വെറൈറ്റി ആണ് എന്തായാലും ദേവിജയുടെ സെലക്ഷൻ.
1: ഓക്കെ,
0: അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. നമുക്ക് ആദ്യത്തെ പാട്ട് കേട്ട ശേഷം മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
1: ഓക്കെ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ പാട്ടുകൾക്കായി കാതോർത്തിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ദേവിജതയെ അടുത്ത പാട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്?
1: നീ കവിതകളായി എന്നുള്ളൊരു പാട്ടാണ്. മൂവി എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും അറിയുന്ന ഒരു മൂവി തന്നെയായിരിക്കും. മരഗത നാണയം എന്ന് പറഞ്ഞൊരു മൂവിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപു നയനൻ തോമസ്, ആൻഡ് സിംഗർ പ്രദീപ് കുമാർ.
0: ഈ പാട്ട് ഒരു പക്ഷെ ഇപ്പോഴായിരിക്കും ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് കുറച്ച് കൂടുതലായിട്ട് എത്തിയിട്ടുണ്ടാവുക. റീൽസിലൊക്കെ
1: അതെ അതെ
0: ഏറ്റവും കൂടുതലായിട്ട് സ്ക്രോൾ ചെയ്യുമ്പം
1: കേൾക്കുന്ന ഒരു പാട്ടാണ്
0: ആ ഒരു വേർഷൻ.
1: കൂടുതലൊരു മെലഡി ലവ് ട്രാക്ക് സോങ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ഇപ്പം റീൽസിലായിക്കോട്ടെ പെട്ടെന്നാണ് അത് ട്രെൻഡിലേക്ക് വന്നത്. അധികം ന്യൂ ഒരു മൂവിയോ അല്ല, അധികം ഓൾഡും അല്ല, അങ്ങനെ ഒരു മൂവിയാണിത്.
0: പക്ഷെ സിനിമ ഇറങ്ങിയതിനേക്കാളും കൂടുതൽ റീച്ചിലേക്ക് എത്തിയിട്ടുള്ളത്.
1: അതെ അതെ, സിനിമ നോക്കുവാണെങ്കിൽ നമുക്ക് അധികം ലൈക് ഫേമസ് ആണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിലുള്ള പാട്ടുകൾ കൂടുതലും നല്ല പാട്ടുകളാണ്,
0: കേൾക്കാൻ രസമുള്ള പാട്ട്.
1: അതെ അതെ.
0: അതുകൊണ്ട് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം തോന്നുന്നുണ്ടോ?
1: പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ കൊളീഗ്സിന് വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാം ഈ പാട്ട്. അതുപോലെ എന്റെ തമിഴ് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കസിൻസ് ഒക്കെ ചെന്നൈയിലാണ്, അപ്പൊ അവൾക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ഓക്കെ, അപ്പൊ അവരൊക്കെ ആസ്വദിക്കട്ടെ, നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ.

0: ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ നമുക്ക് ദയാടുത്ത പാട്ട് കേൾക്കാനുള്ള നേരായി. എന്തായാലും ദേവിജ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഏതാണെന്ന് പറയാ.
1: ആകാശത്ത് എന്നുള്ളൊരു പാട്ടാണ്.
0: ഓക്കെ,
1: കുക്കു എന്ന് പറഞ്ഞൊരു മൂവിയിൽ നിന്നാണ് പാട്ട്. യുഗാഭാരതി ആണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. സിംഗർ വരുന്നത് കല്യാണി നായർ ആൻഡ് പ്രദീപ് കുമാർ. കൂടുതലും പ്രദീപ് കുമാർ സോങ്സ് ആണ്.
0: അതെ, ഇപ്പൊ നമ്മൾ രണ്ട് പാട്ടുകൾ കേട്ടു, രണ്ടും തമിഴാണ്. ഇനി മൂന്നാമത് കേൾക്കാൻ പോകുന്നതും തമിഴാണ്.
1: അതെ.
0: ദേവിജയുടെ സ്ഥലം എവിടെയാണ് എക്സാക്ട്?
1: സ്ഥലം ഇവിടെ തന്നെ, മൗവേരിയാണ്, കൂത്തുപറമ്പാണ്.
0: ഓക്കെ, അപ്പൊ ചെന്നൈയില് റിലേറ്റീവ്സ് ആണ്.
1: അതെ അതെ, എന്റെ മദറും അതുപോലെ തന്നെ മദറിന്റെ സിബ്ലിംഗ്സ് എല്ലാരും ചെന്നൈയിലായിരുന്നു പഠിച്ചു വളർന്നതൊക്കെ. അപ്പോ അങ്ങനെയുള്ള ഒരു കണക്ഷൻ ആണിത്.
0: അപ്പൊ അവര് ഇപ്പോഴും എവിടെയാണ് കറന്റ്ലി?
1: കറന്റ്ലി രണ്ടുപേരും ചെന്നൈയിൽ തന്നെയാണ്. എന്റെ ഒരു മാമനുണ്ട്, മാമൻ അതുപോലെ എന്റെ ആന്റിയും ചെന്നൈയിലാണ്. രണ്ടാൾക്കാര് നാട്ടിലുണ്ട്, എന്റെ അമ്മയും ഒരാളും നാട്ടിലുണ്ട്.
0: ദേവിജയ്ക്ക് അപ്പോ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ പുറത്തേക്ക് പോകണമെന്ന്, അല്ലെ അവിടെ വർക്ക് ചെയ്യണമെന്ന്?
1: അങ്ങനെ നാട് വിട്ടു പോകണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഒന്നുമില്ല. പക്ഷെ ചെന്നൈ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഒന്ന് എൻ്റെ നേറ്റീവ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉള്ളത് കൊണ്ടും എനിക്ക് അവിടെ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹമുള്ള സ്ഥലം തന്നെയാണ്.
0: അപ്പൊ എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമുക്ക് ഈ ഒരു ഗാനം കൂടെ ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം. ദേവിജ, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അതിനിടയിൽ പറഞ്ഞ കാര്യം സൈക്കോളജിയാണ് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇൻട്രസ്റ്റ് കൊണ്ട് എടുത്തതാണോ? അല്ലേ,
1: ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് തന്നെയാണ് ഒരു സബ്ജക്ട് എടുത്തത്. ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് എടുക്കേണ്ട ഒരു സബ്ജക്ട് അല്ല ആക്ച്വലി സൈക്കോളജി.
0: അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും.
1: അതെ അതെ. അതിപ്പം ഏതൊരു സബ്ജക്ട് ആണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടെ എടുത്താൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് പഠിച്ച് ഒരു ട്രാക്ക് കിട്ടുള്ളൂ. സൈക്കോളജി എന്ന് മാത്രമല്ല, ഏത് സബ്ജക്ട് ആണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്.

0: സൈക്കോളജി എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും സൈക്കോളജിയും മ്യൂസിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ലേ?
1: കണക്ഷൻ ഉണ്ട്. നമ്മൾ കൂടുതലും നമ്മളൊരു പീസ് അല്ലെങ്കിൽ നമ്മളൊരു റിലാക്സിങ് സ്റ്റേറ്റിലേക്ക് എത്തുവാണ്. ആക്ച്വലി നമ്മൾ പാട്ട് എന്ന് മാത്രമല്ല, നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ. ഒരു ഗാർഡനിങ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം വയ്ക്കുകയാണെങ്കിൽ, കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ, യോഗ ചെയ്യുകയാണെങ്കിൽ, നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മളെ മൈൻഡ് പീസ്ഫുൾ ആവുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ആക്ച്വലി പാട്ട് കേൾക്കുമ്പോഴും റിലാക്സ് ആവുന്നത്. നമ്മളെ ബോഡി മൂവ്മെന്റ്സ് ആയിക്കോട്ടെ റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്.
0: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾപ്പിക്കാം, ഒരു തെറാപ്പി ആവട്ടെ നമ്മുടെ ശ്രോതാക്കൾക്ക്.
1: ഓക്കെ, അടുത്ത പാട്ട് ഹോപ്പ് എന്നുള്ളൊരു പാട്ടാണ്. സർക്കീട്ടാണ് മൂവി,
0: പുതിയ ഫിലിമാണ്.
1: അതെ അതെ, മാത്രമല്ല ഒരുപാട് അതിലും ഈ പറഞ്ഞ പോലെ ADHD ആയിട്ടുള്ള കണക്ഷൻ ഉള്ള ഒരു മൂവിയാണ്. ADHD ഉള്ള ഒരു കുട്ടീനെ കുറിച്ചാണ് ആക്ച്വലി ആ മൂവി പറയുന്നത്, പാരന്റിങ്ങിനെ കുറിച്ചാണ് ആ മൂവി പറയുന്നത്. സോ മ്യൂസിക് ഗോവിന്ദ് വസന്തയുടെ ആണ്, കപിൽ കപിലൻ ആണ് സിംഗർ.
0: ആ മനോഹരമായിട്ടുള്ള ഗാനം ശ്രോതാക്കൾ ആസ്വദിക്കട്ടെ. നമുക്കപ്പോഴേക്കും അടുത്ത പാട്ട് ഏതാന്നുള്ളത് കണ്ടെത്താം.
1: ഓക്കെ.

0: ഇഷ്ടങ്ങളീണങ്ങളിൽ ദേവിജിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മളിപ്പോ പങ്കുവെച്ചു. ഇനിയും പാട്ടുകൾ ദേവിജിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഏതാണ് അടുത്തത്?
1: അടുത്ത പാട്ട് വരുന്നത് മായാജാലമേ എന്നുള്ളൊരു പാട്ടാണ്. മൂവി സർവമായ അത്യാവശ്യം ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു മൂവിയും കൂടെ ആയിരിക്കും. നിവിൻ പോളിയുടെ ഒരു മൂവിയാണ്. ദെൻ മനു മഞ്ജിത് ആണ് ലിറിക്സ്, ജസ്റ്റിൻ പ്രഭാകരൻ ആണ് മ്യൂസിക്, സൂരജ് സന്തോഷ് ആണ് സിംഗർ.
0: ഓക്കെ, മൂവി കണ്ടിട്ടുണ്ടോ? സർവമായ കണ്ടിട്ടുണ്ടോ?
1: മൂവി കണ്ടിട്ടുണ്ട്.
0: ഇഷ്ടമായി?
1: ഇഷ്ടമായി.
0: പാട്ടാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, മൂവിയാണോ?
1: അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂവി കുറച്ചുകൂടെ ഇഷ്ടമാണ്.
0: സർവമായ എന്നുള്ള മൂവി സൈക്കോളജിക്ക് അപ്പുറത്തേക്ക് ഒരു സൂപ്പർ സ്പിരിച്വൽ ഫോഴ്സിന്റെ ലെവലിലേക്ക് പോകുന്ന ഒരു മൂവിയാണല്ലോ. അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആയി ആസ് എ സൈക്കോളജിസ്റ്റ്?
1: ആക്ച്വലി അത് കുറച്ചൊരു പാരാസൈക്കോളജിക്കൽ രീതിയിൽ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫീൽഡല്ല.
0: പക്ഷെ എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മൂവി അടിപൊളി മൂവിയാണ്. എല്ലാവരുടെയും റിവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. പാട്ടും അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊക്കെ കൂടുതലും പാടി നടക്കുന്ന രണ്ട് പാട്ടുകളുണ്ട് ആ സിനിമയിൽ. പക്ഷെ ദേവിജി അതൊന്നല്ല സെലക്ട് ചെയ്തത്,
1: വേറൊരു
0: പാട്ടാണ്. കേൾക്കാം നമുക്ക്.
1: ഓക്കേ.

0: ഇഷ്ടങ്ങളിലെ ഇണങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവിജയുടെ അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് ഉയിരിൽ എന്നുള്ളൊരു, ഉയിരിൽ തൊടും എന്നുള്ളൊരു പാട്ടാണ്, കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയുടെ. ദെൻ അൻവർ അലിയാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. സുഷിൻ ശ്യാം ആണ് മ്യൂസിക്. സൂരജ് സന്തോഷ് ആണ് സിംഗർ.
0: ഈ മൂവി നമ്മുടെ ഷെയ്ൻ നിഗം, സൗബിനൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. കണ്ടുകൊണ്ടിരിക്കാനും രസമുള്ളൊരു മൂവിയാണ്. ദേവിജയുടെ ഒരു ഫീൽഡ് പറഞ്ഞപ്പോഴാണ് അതിലൊരു കഥാപാത്രത്തെ ഞാൻ ഓർക്കുന്നത്. ഷമ്മി എന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിലി ചെയ്ത ഒരു ക്യാരക്ടർ, സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു
1: ഒരു കഥാപാത്രം തന്നെയാണ്. നമ്മളിപ്പം സൈക്കോസിസ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ വരുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഷമ്മിയുടെ കഥാപാത്രം. ആ ഒരു കഥാപാത്രം മാത്രമല്ല, അവരുടെ ഒരു ഫാമിലി എൻവയോൺമെന്റ് ആയിക്കോട്ടെ, അവരുടെ കുടുംബം ആയിക്കോട്ടെ, സ്റ്റെപ്പ് ബ്രദേഴ്സ്, സോ അങ്ങനെയുള്ളൊരു ഫാമിലി സ്ട്രക്ചറിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ച്വലി ആ മൂവിയിലുണ്ട്.
0: നമ്മളൊരു മൂവി കാണുമ്പോഴ് അല്ലെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നതിനപ്പുറം നമുക്ക് ചികഞ്ഞെടുക്കാൻ പാകത്തിന് കുറേ സംഭവങ്ങൾ ആ സിനിമയിലോ പാട്ടിലോ ഒക്കെ ആയിട്ടുണ്ടാവും.
1: അതെ അതെ,
0: അത് ഒരു വേറൊരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദേവിജിക്ക് ആക്ച്വലി ഈ സൈക്കോളജി എടുത്തതിന് ശേഷം ടീച്ചിങ് ഫീൽഡിലേക്ക് പോയിട്ട് അതിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഈ സൈക്കോളജിയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളിൽ അപ്ലൈ ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം?
1: എപ്പോഴും നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് എപ്പോഴും അപ്ലൈ ചെയ്യാനാണ് താല്പര്യം ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു കൊടുക്കാനും എനിക്ക് ഇഷ്ടമാണ്, കൂടുതലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ തന്നെയാണ് മെജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടം ഉണ്ടാവുന്നത്.
0: അപ്പോൾ എല്ലാവരും ഷമ്മി എന്ന കഥാപാത്രത്തെയൊക്കെ ആലോചിച്ചിരിക്കട്ടെ, നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ.

0: മലവാഴ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ദേവിജ അടുത്ത പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മള് തമിഴ് കേട്ടു, പിന്നെ മലയാളം കേട്ടു, അടുത്തത്
1: ഹിന്ദി.
0: ഹിന്ദി എല്ലാ ഭാഷകളെയും സമന്വയിപ്പിച്ചുകൊണ്ട്
1: അതെ അതെ
0: ഒരു ട്രീറ്റ് ആണ് അല്ലേ. ഏതാണ് മൂവി, ഏതാണ് സോങ്?
1: മൂവി ഹസീതോ ഫസി എന്നുള്ളൊരു മൂവിയാണ്. ഇഷ്ക് ബുലാവ എന്നുള്ളൊരു പാട്ടാണ്. സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ഒരു മൂവിയാണിത്. ആക്ച്വലി ഈ മൂവിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെ പാട്ടുകളും ഇഷ്ടമാണ്. അതിലൊരു പാട്ടാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ശ്രോതാക്കൾ മലയാളത്തിലും തമിഴിലൊക്കെ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പം ഹിന്ദിയിലും ഒരു പാട്ട്

0: കേൾപ്പിച്ചു കൊടുക്കുക.
1: അതെ, ദേവിജ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാതിരുന്നാൽ അത് മോശമല്ലേ?
0: അത് വേണം.
1: അത് വേണം.
0: ഓക്കെ.

0: കഴിഞ്ഞു, ബെസ്റ്റായിട്ട് പാടിയിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് പറ്റി? പാടാൻ പറയുമ്പോ പാടണോന്നൊരു ചോദ്യം.
1: ഞാന് പാട്ടിൽ അത്ര കോൺഫിഡന്റ് അല്ല, അതുകൊണ്ടാണ്.
0: ഓക്കെ, പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ഈ പാട്ടല്ല ദേവിജി ആവശ്യപ്പെട്ട ഹിന്ദി സോങ്,
1: അത്
0: ഇഷ്ക് എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ.

0: ഇഷ്ടങ്ങളീണങ്ങളിൽ അടുത്ത ഗാനം ദേവിജ് സെലക്ട് ചെയ്തത് അവൾ എന്ന് തുടങ്ങുന്നതാണ്. അതും ഒരു തമിഴ് സോങ് ആണ്.
1: അതെ അതെ.
0: ഏതാണ് മൂവി?
1: മൂവി മനിതൻ എന്നുള്ളൊരു മൂവിയാണ്. വിവേക് ആണ് ലിറിക്സ്, പാട്ട് വീണ്ടും സിംഗർ പ്രദീപ് ആണ്, സന്തോഷ് നാരായൺ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്.
0: എന്തായാലും പാടുന്ന ആളാണല്ലോ.
1: അതെ.
0: ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാറുണ്ടോ മ്യൂസിക് തെറാപ്പി ക്ലാസ് എടുക്കുന്ന സമയത്ത്?
1: ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഞാനിങ്ങനെ പാടും, കുട്ടികളെ മുന്നൊന്നും ഇങ്ങനെ പാടും, കുട്ടികളെ കൊണ്ടും പാട്ട് പാടിക്കും. എൻ്റെ ഒരു മെയിൻ ഇൻട്രാക്ഷൻ വേ ആണ് ആക്ച്വലി പാട്ട് എന്നുള്ളത്. ക്ലാസ്സിലാണെങ്കിലും ഇടയ്ക്ക് ബോറടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു അവർ ഡിസ്ട്രാക്റ്റായി പോകുന്ന സമയത്ത് അവരെ കൊണ്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കും, പാട്ട് പാടിക്കും. പാട്ട് പാടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ക്ലാസ്സിലാണെങ്കിലും. അങ്ങനെ ആണ് ഇൻട്രാക്ഷൻസും ആക്ടിവിറ്റീസൊക്കെ നടക്കാറ്.
0: ഒരു ടീച്ചർക്ക് സിംഗർ ആണെങ്കിലേ വേറൊന്നും പറയാനില്ല.
1: അത്
0: കാരണം അവർക്ക് ഇത് ഏത് സമയത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ.
1: അതെ.
0: അതൊരു വലിയ കഴിവാണ്. എന്തായാലും നമുക്ക് പാട്ട് ദേവിജ് ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം. ദേവിജ, അടുത്ത പാട്ട് ഏതാണ്?
1: തലക്കോതും എന്നുള്ളൊരു പാട്ടാണ്. ജെയ് ബി മൂവിയിലുള്ളൊരു പാട്ടാണ്. സൂര്യ അഭിനയിച്ച ചിത്രമാണ്. രാജു മുരുകൻ ആണ് ലിറിക്സ്. സീൻ റോൾഡൻ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതും പ്രദീപ് കുമാറിന്റെ പാട്ടാണ്.
0: ഒരുപക്ഷെ റീസെന്റ് ആയിട്ട് പ്രദീപ് കുമാറിന്റെ പാട്ടുകളാണ് തമിഴില് ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാട്ടും റീൽസിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന
1: ഒരു പാട്ടാണ്,
0: സോങ് ആണ്. അധികം ആൾക്കാരും വീഡിയോസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണിത്.
1: കുറച്ചൊരു ഇമോഷണൽ ടച്ച് ഉള്ള ഒരു ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആക്ച്വലി തമിഴ് മനസ്സിലാവുന്നവർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള നമുക്ക് ലൈഫിൽ തന്നെ ഒരു ഹോപ്പ് തരുന്ന ഒരു മൂവിയും പാട്ടുമാണ്.
0: ദേവിജയെ സംബന്ധിച്ച് തമിഴ് പാട്ടുകള് ആസ്വദിക്കുന്നുണ്ട്, ഹിന്ദി ആസ്വദിക്കുന്നുണ്ട്, മലയാളം ആസ്വദിക്കുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലെ പാട്ടാണ്? ഇപ്പൊ ഒരു 90s ആണോ, അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയതാണോ? ഏതുതരം പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: കാലഘട്ടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആക്ച്വലി ഞാൻ ചെറുതായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനത്തെ പാട്ടുകളാണോ അറിഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 8 പഠിക്കുകയാണെങ്കിൽ അന്നേരമുള്ള ന്യൂ ട്രെൻഡിങ് സോങ്സിലോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ സമയത്ത് പഴയ പാട്ടിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ബ്രദറുണ്ട്, ബ്രദർ പഴയ പാട്ടൊക്കെ കേൾക്കും. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, പഴയ പാട്ടിൽ എന്താ ഇപ്പം ഇത്ര ഉള്ളത് എന്ന് ചോദിക്കും. അപ്പം ഞാനും വലുതായപ്പോഴാണ്, ഞാനൊരു പ്ലസ് ടു ഡിഗ്രി ആ ഒരു ഏജ് ആയപ്പോഴാണ് ഞാൻ ആക്ച്വലി പഴയ പാട്ടും ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ മൂവീസ് അധികം പഴയത് അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും പാട്ടുകൾ, പഴയ പാട്ടും ഞാൻ അത്യാവശ്യം കേൾക്കാറുണ്ട്.
0: എങ്കിലും പ്രയോറിറ്റി അപ്പപ്പോ ഇറങ്ങുന്ന പാട്ടുകൾക്ക് തന്നെയാണ്.
1: അങ്ങനെ പറയാനാവില്ല, അപ്ഡേറ്റഡ് ആണ്. ഇപ്പം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇറ്റ് ഡിഫേഴ്സ്. അതായത് പഴയ പാട്ടും ഇഷ്ടമാണ്, അല്ലാതെ ഇപ്പോഴുള്ള പാട്ടും ഇഷ്ടമാണ്. ഭയങ്കര സെലക്റ്റഡ് ആണ്, കൂടുതലും മെലഡി സോങ്സ് ആണ്.
0: ഓക്കെ, അപ്പൊ ദേവിജയുടെ അടുത്ത സെലക്ഷൻ എന്തായാലും ശ്രോതാക്കൾ ആസ്വദിക്കട്ടെ.

0: ഇഷ്ടങ്ങളുടെ ഇണങ്ങളിൽ ദേവിജിയുടെ ഇഷ്ട ഗാനങ്ങൾ തുടരെയാണ് അടുത്ത പാട്ട്. ഏതാണ്?
1: പുഞ്ചിരി തഞ്ചും എന്നുള്ളൊരു പാട്ടാണ്. ബൈസൈക്കിൾ തീവ്സ് ആണ് മൂവി.
0: ആസിഫ് അലിയുടെ മൂവിയാണ്.
1: ആസിഫ് അലിയുടെ മൂവിയാണ്. കൈതപ്രം ആണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ദീപക് ദേവാണ് മ്യൂസിക്, ശങ്കർ മഹാദേവൻ ആണ് സിംഗർ.
0: മ്യൂസിക്കിന്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, അടുത്ത കേൾക്കാനുള്ള പാട്ടും പറഞ്ഞു. പക്ഷെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അവരുടെ പേര് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല. അവരുടെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തിക്കോളൂ.
1: ഓക്കെ, എന്റെ വീട്ടിലിപ്പം അമ്മയും അച്ഛനും ആണുള്ളത്. ബ്രദർ പുറത്താണ്. അമ്മയുടെ പേര് സുജാത, അച്ഛന്റെ പേര് ധനരാജൻ. ഏട്ടൻ ഉണ്ട്, ഏട്ടൻ ധീരജ് കുമാർ എന്നാണ് പേര്. ഒരു ഡോഗ് ഉണ്ട് എന്നുള്ളത്, ബീഗിളാണ് ബ്രീഡ്. കാൻഡോ എന്നാണ് പേര്.
0: കാൻഡോ മീനിങ്?
1: അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും അറിയില്ല. ഞങ്ങൾ അതിന് വാങ്ങുന്ന സമയത്ത് അതിന്റെ പേര് അങ്ങനെ ആയിരുന്നു, കാൻഡോ എന്നായിരുന്നു. CANDO. സോ നമ്മൾ അത് ആക്ച്വലി ക്യാൻ ഡു എന്നുള്ള ഒരു രീതിയിലാണ് ലൈക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതെ, ഹി ക്യാൻ ഡു. സോ വിളിക്കുന്നത് കാൻഡോ.

0: എന്റെ വിജയ ഇഷ്ടങ്ങൾ ഇണങ്ങളിലൂടെ നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനിയൊരു പാട്ട് കൂടെ കേൾക്കാം. അതിനു മുന്നേ, ഏത് ടൈമിലാണ് ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്നത്? ട്രാവലിംഗ് ടൈമാണോ, അല്ലെ എന്ത് ചെയ്യുമ്പോഴാണ് പാട്ട് കേൾക്കാൻ തോന്നുന്നത്?
1: പറഞ്ഞതുപോലെ തന്നെ ട്രാവലിംഗ് ടൈമിലാണ് മോസ്റ്റ്ലി പാട്ട് കേൾക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ, നമ്മളിപ്പം അടിച്ചു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു പാട്ട് എപ്പോഴും വേണം. ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു പാട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പാട്ട് ഇടാറുണ്ട്. കൂടുതലും ട്രാവലിംഗ് ടൈമിലാണ് പാട്ട് ഇടാറ്.
0: അങ്ങനെയെങ്കിലും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് കൂടെ നമുക്കിപ്പോൾ പറയാം.
1: ഓക്കെ, ആരാധിക എന്നുള്ളൊരു പാട്ടാണ് അമ്പിളി മൂവിയിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയായിരിക്കും.
0: സൗബിന്റെ അതെ വേറിട്ട പ്രകടനം. അതുവരെ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് പെട്ടെന്നൊരു ചേഞ്ച് ആണ് അമ്പിളി എന്ന് പറയുന്ന കഥാപാത്രം ടൈറ്റിൽ റോൾ ചെയ്തിട്ടാണുള്ളത്.
1: അതില് വിനായക് ശശികുമാർ ആണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്, സുരാജ് സന്തോഷ് ആണ് സിംഗർ.
0: അപ്പൊ ഈ പാട്ടും നമുക്ക് ശ്രോതാക്കൾക്കായി സമർപ്പിക്കാം.
1: ഓക്കെ.

0: ഒരുപാട് ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ഇത്രയും നേരം ദേവിജിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ട കുറച്ചധികം പാട്ടുകളെ ശ്രോതാക്കളെ കേൾപ്പിച്ചു. എന്താണ് ദേവിജിക്ക് പറയാനുള്ളത്?
1: എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്, എന്റെ പഠന സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ കേട്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് മെലഡി സോങ്സ് ആണ്, കുറച്ച് ലവ് ട്രാക്കിലുള്ള സോങ്സും ഉണ്ട്, കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് ഹോപ്പ് തരുന്ന സോങ്സും ഉണ്ട്. സോ ഇതിൻ്റെ ഒക്കെ ഒരു മിക്സ്ചർ ആണ് ആക്ച്വലി. തമിഴിലായിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഹിന്ദി ഒരു പാട്ട് മാത്രമേ എനിക്ക് സെലക്ട് ചെയ്ത് തരാൻ പറ്റിയുള്ളൂ.
0: കുഴപ്പമില്ല, എന്തായാലും നല്ല പാട്ടുകളാണ്, നമ്മുടെ ശ്രോതാക്കൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അവർ അവരുടെ അഭിപ്രായം അറിയിക്കട്ടെ. എന്നാലും ഇത്രയും നേരം ഇത്രയും പാട്ടുകളായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിന് ഒത്തിരി നന്ദി, സ്നേഹം.
2: താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

ഡെറിവേറ്റ് ചെയ്യുന്നു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 23, ഹിജ്രാവർഷം 1447, ദുൽഖാദ് 19, ശകവർഷം 1948, വൈശാഖം 17, 2026 മെയ് 7, വ്യാഴാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.